പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ കഴിവുകളുണ്ടാവും, എന്നാൽ പെരുമാറ്റമോ മനോഭാവമോ മോശവുമായിരിക്കും. അവരെ പൊതുവെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നറിയുമോ? ശ്മശാനത്തിലെ പൂക്കൾ എന്നാണ്. കഴിവുകൾ എത്ര വലുതായാലും അവയ്ക്ക് പെരുമാറ്റ വൈകല്യങ്ങളെ മറച്ചു പിടിക്കാനാവില്ല. എത്ര മണമുണ്ടായാലും ശ്മശാനത്തിലെ പൂക്കൾ ആകർഷിക്കുകയുമില്ല. ഇനി ഒട്ടും കഴിവില്ല എന്നിരിക്കട്ടെ, ഉയർന്ന പെരുമാറ്റമുണ്ടെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഉന്നത സ്ഥാനത്തിരുന്നു എന്നതുകൊണ്ടായില്ല, അത് അലങ്കരിക്കാൻ കഴിയണം. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിന്റെ മനോഭാവമാണ് ഏറ്റവും വലിയ അലങ്കാരം. ഏത് സ്വർണ്ണ നെക്ലേസിനേക്കാൾ മൂല്യമുള്ളവയാണ് പെരുമാറ്റവും മനോഭാവവും എന്ന് മറന്നുപോകരുത്. നന്നായി വായിക്കുന്ന, ചിന്താബോധമുള്ള, ഉയർന്ന പെരുമാറ്റമുള്ള, നല്ല മനോഭാവമുള്ള ഏതൊരു പെണ്ണിനും പൊന്ന് ചേരില്ലെന്നുകൂടി മനസ്സിലാക്കണം. സ്വന്തം വിലയില്ലായ്മയാണ് പെണ്ണിനെ പൊന്നിൽ ആകൃഷ്ടയാക്കുന്നത്. അറിവിൽ, വിദ്യാഭ്യാസത്തിൽ, കഴിവിൽ, ആത്മവിശ്വാസമുള്ള ഏതൊരു പെണ്ണിനും ഉള്ളിന്റെ ഉള്ളിൽ പൊന്നിനോട് വെറുപ്പായിരിക്കും. ഓർക്കുക, സ്വർണം ആഭരണമോ അലങ്കാരമോ അല്ല, അത് ആർഭാടവും ഭ്രമവും മാത്രമാണ്. പെണ്ണിനെ പഠിക്കാൻ വിടാത്ത, വെറും ലൈംഗിക വസ്തുവായി മാത്രം കണ്ട പഴയ കാലമാണ് പെണ്ണിനെ പൊന്നുകൊണ്ട് മൂടിയത്. വശീകരണമാണ് സ്വർണത്തിനുള്ളത്. മതിപ്പാണ് ആണിനും പെണ്ണിനും ആഭരണമായി വേണ്ടത്. വിദ്യാഭ്യാസത്തെക്കാൾ തൊഴിലിനേക്കാൾ വിലയൊന്നും സ്വർണത്തിന് കൊടുക്കരുത്. ഒരാൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: വിവാഹ പന്തലിൽ സ്വർണ്ണ ആഭരണ വിഭൂഷിതയായിരിക്കുന്ന വധു എന്തൊരു ചളിപ്പാണ് എന്നാണ്. അവനാണ് പുതിയ കാലത്തിന്റെ ആൺകുട്ടി. കല്ലുമാല കഴുത്തിലണിയുമ്പോൾ കിട്ടുന്ന ചന്തമൊന്നും പൊന്നണിഞ്ഞാൽ കിട്ടില്ല തന്നെ. നിങ്ങൾ ജെൻസിയാണോ? എന്നിട്ടാണോ സ്വർണത്തോട്? ഓ, നിങ്ങൾക്കല്ല, നിങ്ങളുടെ രക്ഷിതാക്കൾക്കാണ് സ്വർണഭ്രമം അല്ലേ? കഷ്ടം തന്നെ. എന്തു ചെയ്യാൻ, അവർക്കൊന്നും 80കളിൽ നിന്ന് ബസ് കിട്ടിയിട്ടില്ല, കിട്ടുമെന്നും തോന്നുന്നില്ല. ആചാരങ്ങളിലും പഴമയുടെ ചപ്പുചവറുകളിലും കിടന്ന് വെന്തരിയുന്നവർ സഹതപിക്കുവാനല്ലാതെ മറ്റെന്ത് ചെയ്യുവാൻ? വെടിയുക പൊന്നിനോടുള്ള ഭ്രമം, തുടരുക പുതിയ ജീവിതഗാഥകൾ.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിലെത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണ ക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചുവെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടിയൊളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസ ബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറു പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും

0: തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം, എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്തെ പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലോ ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് കൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേനാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സാങ്കേതിക വിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതിക വിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
0: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം MSME മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവെപ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 MPമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് DCP അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു

0: വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി എംപിയെയും കയ്യേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് ബി ജെ പി കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും വിമർശിച്ച് ബി ജെ പി. പ്രതിപക്ഷത്ത് നിന്ന് കൂടിയ യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ബി ജെ പി ദേശീയ വക്താവ് ഡോക്ടർ സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും എം പിമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്ത് ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. ജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾ കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം കെഎസ്ആർടിസി അറിയിച്ചത്. കെഎസ്ആർടിസി ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്.
0: എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കെഎസ്ആർടിസി ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ എം എൽ എ കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോചിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് എം എൽ എ അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകനാ ക്രിക്കറ്റിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി അറിയിക്കാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. ബി ജെ പി അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിണീശൻ. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കടവല്ലൂർ അന്യോന്യത്തെക്കുറിച്ച് കേൾക്കാം. തൃശൂർ ജില്ലയിലെ കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ തൃശൂർ തിരുനാവായ യോഗക്കാരായ ബ്രാഹ്മണർ നടത്തി വന്നിരുന്ന വേദമത്സര പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്നത്. വർഷം തോറും ഈ മത്സരം നടത്തിയിരുന്നു. ബുദ്ധ ജൈന മതങ്ങളുടെ വർദ്ധിച്ച സ്വാധീനം തടയുന്നതിനും ഹിന്ദുമതത്തെ ശക്തിപ്പെടുത്തുന്നതിനുമായി കേരളത്തിന് പുറത്തുനിന്ന് ഭട്ടാചാര്യൻ, ഭട്ടബാണൻ, ഭട്ടവിജയൻ, ഭട്ടമയൂഖൻ, ഭട്ടഗോപാലൻ, ഭട്ടനാരായണൻ എന്നീ പണ്ഡിതന്മാർ കേരളത്തിലെത്തി. അവർ തൃശൂർ കേന്ദ്രമാക്കിക്കൊണ്ട് ബുദ്ധ ജൈന മത പണ്ഡിതരെ വാദത്തിൽ തോൽപ്പിച്ചു. ഭട്ടാചാര്യനും ഭട്ടബാണനും കേരളത്തിൽ തുടർന്ന് പ്രവർത്തിക്കുകയും വളരെയധികം ശിഷ്യന്മാരെ നേടുകയും ചെയ്തു. അവരിൽ പ്രധാനിയാണ് ഭട്ടമത പ്രചാരകനായ പ്രഭാകരൻ. ഇദ്ദേഹം സ്ഥാപിച്ച മതമാണ് ഗുരുമതം. ഈ മതവുമായി ബന്ധപ്പെട്ടാണ് കടവല്ലൂർ അന്യോന്യം രൂപം കൊണ്ടത് എന്ന് കരുതപ്പെടുന്നു. ബ്രഹ്മസ്വം മഠമാണ് വേദാധ്യയന കേന്ദ്രം. മഠത്തിലെ വിദ്യാർത്ഥികളെ കിഴക്കേക്കട, പടിഞ്ഞാറേക്കട എന്ന് രണ്ടായി തിരിച്ച് പരീക്ഷ നടത്തും. ഇതിൽ ജയിച്ചവർക്ക് മാത്രമേ അന്യോന്യത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കൂ. പരീക്ഷയിൽ പങ്കെടുക്കുന്നവർ ഓരോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വാരങ്ങളിൽ ജയിച്ചവരായിരിക്കണം. ക്ഷേത്ര മണ്ഡപങ്ങളിൽ വേദം ചൊല്ലി അനുഷ്ഠിക്കുന്ന ഉപാസനയാണ് വാരം എന്ന് പറയുന്നത്. രാത്രിയിലാണ് പരീക്ഷ നടക്കുന്നത്. വാരമിരിക്കുക, ജഡ ചൊല്ലുക, രഥ ചൊല്ലുക എന്നിവയാണ് മത്സര വിഷയങ്ങൾ.

0: തുലാം 30 തൃശൂർ യോഗക്കാരും തിരുനാവായ യോഗക്കാരും കടവല്ലൂരെത്തണം. അന്ന് ആരംഭിക്കുന്ന പരീക്ഷകൾ 7 ദിവസം നീണ്ടു നിൽക്കും. 1-ാമത്തെ മുൻപിലിരിക്കലും 1-ാമത്തെ 2-ാം വരവുമാണ് 1-ാം ദിവസത്തെ പരീക്ഷ. 1-ാമതായി വാരമിരിക്കുന്നതിനാണ് മുൻപിലിരിക്കുക എന്ന് പറയുന്നത്. അടുത്ത ദിവസത്തെ പരീക്ഷ 1-ാമത്തെ ജടയും 3-ാമത്തെ രഥയുമാണ്. മുക്കിലെ ജട, മുക്കിലെ രഥ എന്നിങ്ങനെയാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ പരീക്ഷ. അത് കഴിഞ്ഞുള്ള മുന്തിയ പരീക്ഷകളാണ് കടന്നിരിക്കലും വലിയ കടന്നിരിക്കലും. വലിയ കടന്നിരിക്കൽ പരീക്ഷയിൽ ജയിച്ച ആൾക്ക് വലിയ സ്ഥാനമാനമാണ് നൽകിയിരുന്നത്. മത്സരാനന്തരം സമൃദ്ധമായ രീതിയിൽ സദ്യയും മറ്റും പതിവുണ്ടായിരുന്നു. ആരോഗ്യകരവും ക്രിയാത്മകവുമായ മത്സര മനോഭാവമായിരുന്നു കടവല്ലൂർ അന്യോന്യം. വൃശ്ചികത്തിലെ ആദ്യ 2 ആഴ്ചകളിലാണ് കടവല്ലൂർ അന്യോന്യം നടത്തുന്നത്. കടവല്ലൂർ അന്യോന്യം 1947 വരെ പതിവായി നടന്നിരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടിമരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞുചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിവിധ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2 ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. $100 ബില്യൻ നിക്ഷേപ പങ്കാളിത്തം, ഇന്ത്യയിൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ ഇരുവരും അവലോകനം ചെയ്തു. ഉഭയകക്ഷി നിക്ഷേപ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാനും തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ശ്രീ മോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ഇന്ന് വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളും വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ബൈക്ക് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്ര മന്ത്രിസഭ പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ തെളിവാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഊർജ്ജസ്വലതയുടെ വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: പ്രധാനമന്ത്രി ജി നെ നിരന്തർ സേവാ ദേശ് കി ഇസ്കെ ലിയ കാബിനറ്റ് നെ അഭിനന്ദൻ കിയ മാന്യ പ്രധാനമന്ത്രി ജി കാ ഓർ ഏക് പ്രസ്താവ് പാരിത് കിയ ജിസ് തരഹ സേ ഗുജറാത്ത് മേ പ്രധാനമന്ത്രി ജി നെ അപ്നേ കാര്യക്രമോ കെ മാധ്യമ സേ നീതിയോ കെ മാധ്യമ സേ കൈ ഏസേ പരിവർത്തൻ കിയ ജിസ്കെ ലിയ ദുനിയാ ഭർ മേ മാന്യ പ്രധാനമന്ത്രി ജി കോ ജോ കാം ഉന്നോനെ കിയ വോ സാരേ കാം ആഗെ ജാകെ ദേശ് കെ ലിയ ഏക് ബഡി ടെംപ്ലേറ്റ് ബനെ തോ ഗുജറാത്ത് മോഡൽ കോ ദുനിയാ ഭർ മേ പഹചാനാ ഗയാ സരാഹാ ഗയാ ഓർ ഭാരത് ഭർ മേ ഉസ്കി ഇംപ്ലിമെന്റേഷൻ ഹുയി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നീം കോട്ടഡ് യൂറിയയെക്കുറിച്ചാണ് ഇന്ന്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ 2015 സെപ്റ്റംബർ 1 മുതൽ വേപ്പ് പൂശിയ യൂറിയ അഥവാ നീം കോട്ടഡ് യൂറിയാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വിളവ് 17.5% വരെ വർദ്ധിക്കുകയും 10,000 കോടി രൂപയോളം ലാഭം നേടുകയും ചെയ്തു. യൂറിയയിൽ വേപ്പ് പൂശുന്നത് നിർബന്ധമാക്കിയതോടെ സബ്സിഡി നിരക്കിലുള്ള യൂറിയ വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റി ഉപയോഗിക്കുന്നത് കുറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. സാർവത്രികവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗമായി സാങ്കേതികവിദ്യയെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി സേവാതീർത്തിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം

0: വ്യക്തമാക്കിയത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഈ മാസം 10 സമാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി 2025 കീഴിൽ അനുവദനീയമായ 375 പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മുൻപുണ്ടായിരുന്ന 266 പ്രവൃത്തികളെ അപേക്ഷിച്ച് 41% വർധനയാണിതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്ത നിവാരണത്തെയും നേരിടാനുള്ള പ്രത്യേക പ്രവൃത്തികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അപേക്ഷ ലഭിച്ചിരുന്നില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ കക്ഷികളുടെ ഇന്നലത്തെ പ്രതിഷേധ പരിപാടിയുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഔദ്യോഗിക പ്രതിനിധി മുഖേന സമയം അഭ്യർത്ഥിക്കുകയാണ് പതിവ്. ഇരുവിഭാഗവും സമ്മതിക്കുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടക്കാറുള്ളതെന്നും കമ്മീഷൻ അറിയിച്ചു. എംപിമാരിൽ നിന്ന് നിവേദനം സ്വീകരിക്കുന്നതിനായി ഡ്യൂട്ടിയിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ യോഗസ്ഥലത്തേക്ക് അയക്കാമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഈ നിർദ്ദേശം എംപിമാർ നിരസിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച ആരംഭിച്ച പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് രാവിലെ 10 ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്കിൽ 0.5% വരെ വർധന വരുത്താനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യവസായ സേവന മേഖലകൾ ശക്തമായി തുടരുന്നതായും നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.1% എത്തുമെന്നും ലോകബാങ്കിന്റെ അനുമാനം. നേരത്തെ 6.6% കണക്കാക്കിയ സ്ഥാനത്താണിത്. 2028 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.2% റിപ്പോർട്ട് കണക്കാക്കുന്നു. KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്
2: വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC ലോജിസ്റ്റിക് സർവീസിനോടൊപ്പം കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ നടത്തും. മറ്റു സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നടപ്പാക്കുന്ന കാർഗോ സേവനങ്ങൾ മാതൃകയാക്കിയാണ് KSRTCയുടെ ഈ നീക്കം. വിമാനത്താവളങ്ങളിലെ കാർഗോ നീക്കങ്ങളെ KSRTCയുടെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും പുതിയ സേവനം സഹായകമാകും.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. നയതന്ത്രജ്ഞനും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന VK കൃഷ്ണമേനോന്റെ സ്മരണ നിലനിർത്തുന്ന കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗ്യാലറിയുടെയും രണ്ടാംഘട്ട പ്രദർശന സജ്ജീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് നഗരത്തോട് ചേർന്ന് 200-ലേറെ വർഷം പഴക്കമുള്ള ഈസ്റ്റ് ഹിൽ ബംഗ്ലാവിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വില്യം ലോഗൻ അടക്കമുള്ള ബ്രിട്ടീഷ് മലബാർ കൽ 1976 ആരംഭിച്ച മ്യൂസിയത്തിൽ രാജ രവിവർമ്മയുടെ അപൂർവ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ടിബറ്റൻ ബംഗാൾ ചിത്രങ്ങൾ, മുഗൾ രാജസ്ഥാൻ ചിത്രങ്ങൾ ഉൾപ്പെടെ 66 ചിത്രങ്ങളും ആനക്കൊമ്പ്, ലോഹം എന്നിവയിൽ തീർത്ത ശില്പങ്ങളും ഉണ്ട്.
0: ഇന്ത്യ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റിൻഡീസ് 171 റൺസിന് പുറത്തായി. ഇന്ത്യ 14.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. ബ്യൂണസ് അയേഴ്സിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208 മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹം സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കാൻ ആ സമൂഹത്തിന്റെ നിയമങ്ങൾ മാത്രം വായിച്ചാൽ പോരാ, അതിന്റെ കഥകൾ വായിക്കണം, പാട്ടുകൾ കേൾക്കണം, സിനിമകളിലെ സ്ത്രീകളെ നോക്കണം. കാരണം ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക ബോധം ഏറ്റവും മനോഹരമായും ചിലപ്പോൾ ഏറ്റവും അപകടകരമായും ഒളിച്ചിരിക്കുന്ന ഇടങ്ങളാണ് കഥയും പാട്ടും സിനിമയും. മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ത്രീയുടെ ചിത്രം ഒരു നിശ്ചലമായ ചിത്രമായിരുന്നില്ല എന്ന് കാണാം. കാലം മാറുന്നതനുസരിച്ച് അതിന്റെ വേഷവും ഭാഷയും ശരീരഭാഷയും സ്വപ്നങ്ങളും മാറി. എന്നാൽ അതിനിടയിൽ പലപ്പോഴും മാറാതെ നിന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സ്ത്രീക്ക് സ്വന്തം ജീവിതമുണ്ടോ, അതോ പുരുഷന്റെ ജീവിതത്തിലെ ഒരു കഥാപാത്രം മാത്രമാണോ അവൾ? സിനിമ ജനിച്ചത് കലയുടെ മാത്രം ആവശ്യം കൊണ്ടല്ല, അതൊരു വലിയ വ്യവസായവും കച്ചവട മാധ്യമവുമായിരുന്നു. പ്രേക്ഷകരുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ വിപണനം ചെയ്യുക എന്നത് സിനിമയുടെ ആദ്യകാല സാമ്പത്തിക യുക്തികളിൽ ഒന്നായിരുന്നു. കുടുംബം, വിവാഹം, അമ്മായിയമ്മ മരുമകൾ ബന്ധം, ദാമ്പത്യ സംഘർഷം, പാവപ്പെട്ട മരുമകൾ, ത്യാഗിയായ അമ്മ, തെറ്റിദ്ധരിക്കപ്പെട്ട ഭാര്യ, ഇവയെല്ലാം പ്രേക്ഷകന്റെ പരിചിതമായ ജീവിതത്തിൽ നിന്നെടുത്ത കഥാചേരുവകളായിരുന്നു. അങ്ങനെ സ്ത്രീയുടെ ജീവിതം തന്നെ ഒരു വിൽപ്പന ചരക്കായി മാറി. അക്കാലത്തെ സിനിമകളുടെ പേരുകളിലേക്ക് പോലും നോക്കിയാൽ സ്ത്രീയുടെ സാന്നിധ്യം എത്ര ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാം. നല്ലതങ്ക, ചേച്ചി, സ്ത്രീ, മറിയക്കുട്ടി, ലില്ലി, നിർമ്മല തുടങ്ങി സ്ത്രീ കേന്ദ്രീകൃതമായ പേരുകൾ ആദ്യകാല മലയാള സിനിമയിൽ ധാരാളമുണ്ടായിരുന്നു. 1950കളിലെ സിനിമകളുടെ പട്ടികയിൽ ചേച്ചി, സ്ത്രീ തുടങ്ങിയ ചിത്രങ്ങൾ തന്നെ കാണാം. എന്നാൽ ഒരു സിനിമയുടെ പേര് സ്ത്രീയുടേതാണ് എന്നത് അവൾക്ക് കഥയുടെ അധികാരം ലഭിച്ചു എന്നർത്ഥമല്ല. പലപ്പോഴും അവൾ കഥയുടെ കേന്ദ്രമായിരുന്നെങ്കിലും കഥയുടെ കർത്താവായിരുന്നില്ല. അവൾ കരഞ്ഞു, കാത്തിരുന്നു, സഹിച്ചു, ക്ഷമിച്ചു, ഭർത്താവിനെ സേവിച്ചു, കുടുംബത്തെ രക്ഷിച്ചു, സ്വന്തം ആഗ്രഹങ്ങളെ ത്യജിച്ചു. ഒടുവിൽ അവളുടെ മഹത്വം തെളിഞ്ഞത് അവൾ എത്രമാത്രം സഹിച്ചു എന്നതിലൂടെയായിരുന്നു. ഇതാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ശക്തമായി പുനർനിർമ്മിക്കപ്പെട്ട സ്ത്രീ സങ്കല്പം. 50കളിലും 60കളിലും പ്രണയത്തിന്റെയും ദാമ്പത്യത്തിന്റെയും ഭാഷയിൽ സ്ത്രീയെ പലപ്പോഴും പത്നി എന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. പതിവ്രത്യം, പതിസേവ, ദാമ്പത്യനിഷ്ഠ, പാപബോധം, ത്യാഗം എന്നിവ സ്ത്രീയുടെ ധാർമ്മിക മൂല്യങ്ങളായി ഉയർത്തിക്കാട്ടപ്പെട്ടു. സ്ത്രീയുടെ സദ്ഗുണം അവളുടെ സ്വാതന്ത്ര്യത്തിലല്ല, മറിച്ച് അവൾ ആരുടെയെങ്കിലും ഭാര്യയായി എത്ര നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നതിലായിരുന്നു അളന്നത്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഗാനങ്ങളെയെല്ലാം ഇന്ന് ഒരേ അളവുകോലിൽ വെച്ച് സ്ത്രീ വിരുദ്ധം എന്ന് തള്ളിക്കളയുന്നത് ചരിത്രപരമായും കലാപരമായും ശരിയായ വായനയല്ല. പല ഗാനങ്ങളും അതത് കാലത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തന്നെ പ്രതിഫലിപ്പിച്ചവയാണ്. ചിലതിൽ പ്രണയത്തിനൊരു മൃദുലതയുണ്ടായിരുന്നു, ചിലതിൽ സ്ത്രീയോടുള്ള പുരുഷന്റെ ആകർഷണം ആക്രമണോത്സുകമായിരുന്നില്ല, മറിച്ച് സ്നേഹപൂർവമായ അഭ്യർത്ഥനയായിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ ആ പ്രണയം ഏത് സാമൂഹിക ഘടനയ്ക്കുള്ളിലാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ഒരു പുരുഷൻ പാടുമ്പോൾ അവൻ സ്വപ്നം കാണുന്ന സ്ത്രീ എങ്ങനെയായിരുന്നു? വീടറിയുന്നവൾ, പാചകമറിയുന്നവൾ, പാടാനറിയുന്നവൾ, ഭർത്താവിനെ മനസ്സിലാക്കുന്നവൾ, വിനയമുള്ളവൾ, സ്നേഹമുള്ളവൾ, കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവൾ. അവളുടെ കഴിവുകൾ നിരവധിയായിരുന്നു. പക്ഷെ അവളുടെ കഴിവുകളുടെ അന്തിമ ലക്ഷ്യം പലപ്പോഴും ഒരു പുരുഷന്റെ ജീവിതത്തെ മനോഹരമാക്കുക എന്നതായിരുന്നു. ഇവിടെയാണ് പുരുഷന്റെ ആഗ്രഹവും സ്ത്രീയുടെ സ്വത്വവും തമ്മിലുള്ള അതിർത്തി മങ്ങിപ്പോകുന്നത്. 60കളിലേക്കും 70കളിലേക്കും എത്തുമ്പോൾ മലയാള സിനിമയിലെ സ്ത്രീയുടെ സാമൂഹിക സ്ഥാനം മാറുന്നതായി കാണാം. വയലും കൃഷിയിടങ്ങളും കൂട്ടപ്പാട്ടുകളും മാത്രമല്ല, ഓഫീസുകളും സ്കൂളുകളും ആശുപത്രികളും സർക്കാർ സ്ഥാപനങ്ങളും സ്ത്രീയുടെ സാന്നിധ്യത്തിന് വേദികളായി. അധ്യാപികയും ഡോക്ടറും ഉദ്യോഗസ്ഥയും കളക്ടറും സിനിമയിലെ സ്ത്രീകളായി എത്തി. കളക്ടർ മാലതി എന്ന 1967 ചിത്രം തന്നെ സ്ത്രീയുടെ ഔദ്യോഗിക അധികാര സ്ഥാനത്തെ
സിനിമയുടെ കഥാഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉദാഹരണമാണ്. പക്ഷേ ഇവിടെ സിനിമയുടെ മറ്റൊരു വൈരുദ്ധ്യം തുടങ്ങുന്നു. സ്ത്രീ അധികാരസ്ഥാനത്ത് എത്തുന്നത് സിനിമ അംഗീകരിച്ചു. സ്ത്രീ അധികാരം പ്രയോഗിക്കുന്നത് സിനിമയ്ക്ക് അത്ര എളുപ്പമായിരുന്നില്ല. പുരുഷൻ ശക്തനായാൽ അത് നായകത്വം, സ്ത്രീ ശക്തയായാൽ പലപ്പോഴും അത് അഹങ്കാരം. പുരുഷൻ സ്വതന്ത്രനായാൽ വ്യക്തിത്വം, സ്ത്രീ സ്വതന്ത്രയായാൽ പരിഷ്കാരം. പുരുഷൻ നഗരത്തിൽ പോയാൽ വിജയത്തിന്റെ യാത്ര, സ്ത്രീ നഗരത്തിൽ ജീവിച്ചാൽ പാരമ്പര്യത്തിൽ നിന്ന് അകന്നുപോയവൾ. ഇങ്ങനെയാണ് സിനിമ സ്ത്രീയെ പലപ്പോഴും രണ്ട് പെട്ടികളിൽ അടച്ചത്, നല്ല സ്ത്രീയും മോശം സ്ത്രീയും. അതിന്റെ ഏറ്റവും വ്യക്തമായ രൂപങ്ങളിൽ ഒന്നായിരുന്നു ഗ്രാമസ്ത്രീയും നഗരസ്ത്രീയും തമ്മിലുള്ള വൈരുദ്ധ്യം.

ഗ്രാമസ്ത്രീ പ്രകൃതിയുടെ മകളായിരുന്നു. അവൾക്ക് നിഷ്കളങ്കതയുണ്ടായിരുന്നു, പാരമ്പര്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. നീണ്ട മുടിയും ലളിതമായ വസ്ത്രവും മൃദുവായ സംസാരവും അവളുടെ സൗന്ദര്യത്തിന്റെ അടയാളങ്ങളായി മാറി. അവൾ വീടിനോടും മണ്ണിനോടും കുടുംബത്തോടും ചേർന്ന് നിന്നു. നഗരസ്ത്രീ മറ്റൊരു തരം രൂപമായിരുന്നു. മുടിവെട്ടിയവൾ, പുതിയ വസ്ത്രം ധരിച്ചവൾ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവൾ, ചടുലമായി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവൾ, സ്വന്തം അഭിപ്രായം പറയുന്നവൾ, അതുകൊണ്ട് തന്നെ പലപ്പോഴും സംശയിക്കപ്പെടുന്നവൾ. അതായത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ ചുവടും അവളുടെ നല്ല സ്ത്രീ എന്ന പദവിയിൽ നിന്ന് ഒരു ചുവട് അകലെയായി ചിത്രീകരിക്കപ്പെട്ടു. പുരുഷൻ നഗരത്തിൽ പോയി നാട്ടിനെ ഓർത്തു പാടുമ്പോൾ അതൊരു ഗൃഹാതുരതയായി മാറി. പക്ഷെ നഗരത്തിൽ ജീവിക്കുന്ന സ്ത്രീയെ അതേ സിനിമ പലപ്പോഴും നാടിന്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നവൾ എന്ന നിലയിലാണ് കാണിച്ചത്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു പോലുള്ള ഗാനങ്ങൾ നാടിനോടുള്ള പുരുഷന്റെ ഗൃഹാതുരതയുടെ പ്രതീകങ്ങളായി വായിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചോദിക്കേണ്ടത് മറ്റൊരു ചോദ്യമാണ്, ആ നാടിന്റെ ഓർമ്മയിൽ സ്ത്രീ എവിടെയായിരുന്നു? പുരുഷന്റെ നാട് മണ്ണും മരങ്ങളും നദികളും വീടുമായിരുന്നു. സ്ത്രീയുടെ നാടാകട്ടെ പലപ്പോഴും ഭർത്താവും കുടുംബവും അടുക്കളയുമായിരുന്നു. ഇതാണ് സ്ത്രീയുടെ സ്വത്വത്തെ പുരുഷനുമായുള്ള ബന്ധത്തിലേക്ക് ചുരുക്കിയ വലിയ സാംസ്കാരിക ശീലം. അവൾ സുമംഗലിയാണ്, അവൾ വിധവയാണ്, അവൾ അമ്മയാണ്, അവൾ സഹോദരിയാണ്, അവൾ ഭാര്യയാണ്, അവൾ കാമുകിയാണ്. പക്ഷെ അവൾ തന്നെയാണോ? സ്ത്രീയുടെ വ്യക്തിത്വത്തെ ബന്ധങ്ങളുടെ പേരുകളിലൂടെ നിർവചിക്കുന്ന ഈ രീതി സിനിമയിൽ മാത്രമുണ്ടായിരുന്നില്ല, സമൂഹത്തിന്റെ ആഴത്തിലുള്ള പിതൃാധിപത്യ ഘടനയുടെ പ്രതിഫലനം തന്നെയായിരുന്നു അത്. അതുകൊണ്ടാണ് അമ്മ എന്ന കഥാപാത്രത്തിന് പോലും സ്വന്തം വ്യക്തിത്വത്തെക്കാൾ വലിയൊരു പ്രതീക ഭാരം ലഭിച്ചത്. അമ്മ ത്യാഗത്തിന്റെ പ്രതിമയായി. അമ്മയ്ക്ക് കോപിക്കാനാവില്ല, അമ്മയ്ക്ക് സ്വന്തം ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്, അമ്മയ്ക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് സംസാരിക്കാനാവില്ല. അമ്മയുടെ മഹത്വം അവൾ എത്രമാത്രം സ്വയം ഇല്ലാതാക്കി മറ്റുള്ളവർക്കായി ജീവിക്കുന്നു എന്നതിലാണ്. അങ്ങനെ നോക്കുമ്പോൾ സിനിമയിലെ മാതൃത്വ മഹത്വവൽക്കരണം പോലും ചിലപ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ മറച്ചുവെക്കുന്ന സുന്ദരമായൊരു മുഖംമൂടിയായി മാറുന്നു. അതിലും ക്രൂരമായിരുന്നു പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട കുറ്റബോധം. കുഞ്ഞില്ലാത്ത കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുറ്റം പറയുമ്പോഴും സ്ത്രീയുടെ ശരീരത്തിന്മേൽ ചുമത്തപ്പെട്ടു. വന്ധ്യത എന്ന സങ്കീർണമായ വൈദ്യശാസ്ത്ര ജീവശാസ്ത്ര പ്രശ്നം പോലും സ്ത്രീയുടെ വ്യക്തിപരമായ പരാജയമായി അവതരിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങൾ സിനിമയിലും ഗാനങ്ങളിലും കാണാം. കൽപ്പകവൃക്ഷം പോലുള്ള ഉപമകളിലൂടെ സ്ത്രീയുടെ ശരീരത്തെ ഫലദായകതയുടെ മാനദണ്ഡത്തിൽ അളന്നത് അതിന്റെ ഒരു സാംസ്കാരിക ഉദാഹരണമാണ്. ഇവിടെ സിനിമ വെറും വിനോദമല്ല, അതൊരു സാമൂഹിക പാഠപുസ്തകവും കൂടിയാണ്. ഒരു പെൺകുട്ടി സിനിമയിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൾക്ക് അറിയാതെ ചില സന്ദേശങ്ങൾ ലഭിക്കുന്നു. നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം, നല്ല അമ്മ എങ്ങനെയിരിക്കണം, എത്രമാത്രം ചിരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എത്രമാത്രം സംസാരിക്കണം, എത്രമാത്രം സ്വതന്ത്രയാകാം, എപ്പോൾ പ്രണയിക്കാം, എപ്പോൾ പിന്മാറാം. ഒരു ആൺകുട്ടിക്കും സിനിമ അതുപോലെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പുരുഷൻ എങ്ങനെയിരിക്കണം, സ്ത്രീയിൽ എന്താണ് ആഗ്രഹിക്കേണ്ടത്, സ്ത്രീയുടെ നല്ലതും മോശവും എങ്ങനെ തിരിച്ചറിയണം, അധികാരം ആരുടെ കയ്യിലായിരിക്കണം. അതുകൊണ്ട് തന്നെ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, അത് പുരുഷന്മാരെയും നിർമ്മിക്കുന്ന പ്രശ്നമാണ്. സ്ത്രീയെ അനുസരണയുള്ളവളായി നിർമ്മിക്കുന്ന അതേ സംസ്കാരം പുരുഷനെ അധികാരമുള്ളവനായി നിർമ്മിക്കുന്നു. സ്ത്രീ കരയണമെന്ന് പറയുന്ന സംസ്കാരം പുരുഷനോട് കരയരുത് എന്നും പറയുന്നു. സ്ത്രീ വഴങ്ങണമെന്ന് പറയുന്ന സംസ്കാരം പുരുഷൻ ജയിക്കണം എന്നും പറയുന്നു. അതിനാൽ സ്ത്രീപക്ഷ സിനിമാ വിമർശനം പുരുഷവിരുദ്ധമല്ല, അത് പിതൃാധിപത്യ വിരുദ്ധമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതിനെ ചോദ്യം ചെയ്ത നിരവധി വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. 1970കളിൽ സമാന്തര സിനിമയും പുതിയ സിനിമാ ഭാഷകളും സ്ത്രീയെ പഴയ പതിവ്രതയായ നായിക വശീകരിക്കുന്ന വാമ്പ് എന്ന ഇരട്ട വിഭജനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള

ശ്രമങ്ങൾ നടത്തി. പുതിയ കഥാപാത്രങ്ങൾ ലൈംഗികത, ആഗ്രഹം, തൊഴിൽ, സാമൂഹിക ഉത്തരവാദിത്വം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയുമായി കൂടുതൽ സങ്കീർണമായ ബന്ധം സ്ഥാപിച്ചു. അക്കാദമിക് പഠനങ്ങളും 1970കളിലെ കലാ സിനിമയുടെ സ്വാധീനം മുഖ്യധാര സിനിമയിലെ സ്ത്രീ പ്രതിനിധാനത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സ്ത്രീയെ സ്വതന്ത്രയായി അവതരിപ്പിക്കുന്നതും സ്ത്രീക്ക് യഥാർത്ഥത്തിൽ കഥയുടെ ഉടമസ്ഥത നൽകുന്നതും രണ്ടു തരം കാര്യങ്ങളാണ്.

സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടോ ജീൻസ് ധരിക്കുന്നതുകൊണ്ടോ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ടോ പുരുഷനെ വെല്ലുവിളിക്കുന്നതുകൊണ്ടോ മാത്രം അവൾ ഫെമിനിസ്റ്റ് കഥാപാത്രമാകുന്നില്ല. അവൾക്ക് സ്വന്തം തീരുമാനങ്ങളുണ്ടോ? സ്വന്തം ആഗ്രഹങ്ങളുണ്ടോ? തെറ്റാനുള്ള അവകാശമുണ്ടോ? പ്രണയിക്കാനും പ്രണയിക്കാതിരിക്കാനും അവകാശമുണ്ടോ? വിവാഹം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടോ? സാമ്പത്തിക ജീവിതത്തിൽ സ്വതന്ത്രയാണോ? ഏറ്റവും പ്രധാനമായി പുരുഷന്റെ കഥയിൽ നിന്ന് പുറത്തും അവൾക്കൊരു കഥയുണ്ടോ? ഇതാണ് യഥാർത്ഥ ചോദ്യം. സമീപകാല മലയാള സിനിമയിൽ ഈ ചോദ്യം കൂടുതൽ ശക്തമായി ഉയർന്നിട്ടുണ്ട്. സ്ത്രീയുടെ ശരീരം വെറും ദൃശ്യവസ്തുവല്ലെന്നും സ്ത്രീയുടെ ലൈംഗികത, ആഗ്രഹം, കോപം, തൊഴിൽ, രാഷ്ട്രീയ ബോധം, സാമൂഹിക സ്ഥാനം എന്നിവയും കഥയുടെ കേന്ദ്രമാകാമെന്നും തെളിയിക്കുന്ന നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പനും കോശിയും പോലുള്ള സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും പരമ്പരാഗത കീഴാള സ്ത്രീ പ്രതിനിധാനത്തെ മറികടന്ന് സ്വന്തം അധികാര ബന്ധങ്ങൾ നിർവചിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് തിരശ്ശീലയിൽ മാത്രം സംഭവിക്കുന്ന മാറ്റമല്ല, സിനിമാ വ്യവസായത്തിന്റെ അകത്തും സ്ത്രീകൾ സ്വന്തം ശബ്ദം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാള സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളും അധികാര ബന്ധങ്ങളും ലിംഗവിവേചനവും ചോദ്യം ചെയ്തുകൊണ്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പോലുള്ള കൂട്ടായ്മകൾ ഉയർന്നു വന്നത് അതിന്റെ പ്രധാന അടയാളമാണ്. സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കാൻ മാത്രം വേണ്ടിയുള്ളവരല്ല, അവർ കഥ പറയാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനും എഴുതാനും തീരുമാനമെടുക്കാനും അവകാശമുള്ളവരാണ് എന്ന പ്രഖ്യാപനമാണ് ഇത്തരം ഇടപെടലുകൾ. അതുകൊണ്ട് ഇന്ന് മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ വിലയിരുത്തുമ്പോൾ പഴയ സിനിമ മോശം, പുതിയ സിനിമ നല്ലത് എന്ന ലളിതമായ വിഭജനം മതിയാകില്ല. പഴയ സിനിമയിൽ പോലും സ്ത്രീയുടെ വേദനയും പ്രതിഷേധവും അടങ്ങിയിരുന്നു. പുതിയ സിനിമയിലും പഴയ പുരുഷനോട്ടം തിരിച്ചുവരാം. സാങ്കേതിക വിദ്യ മാറിയതുകൊണ്ട് മാത്രം മനോഭാവം മാറണമെന്നില്ല. അതുപോലെ ഒരു സ്ത്രീ കഥാപാത്രത്തെ ശക്തമായി ചിത്രീകരിക്കുന്നതും സ്ത്രീയെ സ്വതന്ത്രമായി ചിത്രീകരിക്കുന്നതും ഒന്നല്ല. ശക്തമായ സ്ത്രീ ആരാണ്? പുരുഷനെ പോലെ പെരുമാറുന്നവളോ? അല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കാൻ കഴിയുന്നവളാണ്. അവൾക്ക് ദുർബലമാകാം, കരയാം, തെറ്റാം, പ്രണയിക്കാം, ലൈംഗിക ആഗ്രഹം പ്രകടിപ്പിക്കാം, വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കാതിരിക്കാം, അമ്മയാകാം, അമ്മ ആകാതിരിക്കാം, ജോലി ചെയ്യാം, ജോലി ഉപേക്ഷിക്കാം, വീട്ടിലിരിക്കാം, ലോകം ചുറ്റാം, രാഷ്ട്രീയം സംസാരിക്കാം, മിണ്ടാതിരിക്കാം. അവളുടെ മൂല്യം ഇതിലൊന്നും ആശ്രയിച്ചിരിക്കേണ്ടതില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളം അവൾ എന്താകണമെന്ന് മറ്റാരും തീരുമാനിക്കാത്ത അവസ്ഥയാണ്. ചലച്ചിത്ര ഗാനങ്ങൾക്കും ഇവിടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒരു സിനിമ 2 മണിക്കൂർ മാത്രം നമ്മോടൊപ്പം ഉണ്ടാകും. ഒരു പാട്ട് 10 ആണ്ടുകളോളം നമ്മുടെ ഓർമ്മയിൽ ജീവിക്കും. ഒരു പാട്ടിലെ ഒരു വരി ഒരു കുഞ്ഞിന്റെ ബാല്യത്തിൽ കേട്ട വാക്കായി അവളുടെ മനസ്സിൽ പതിയാം. ഒരു പ്രണയഗാനം അവളുടെ പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പം രൂപപ്പെടുത്താം. ഒരു അമ്മ പാട്ട് മാതൃത്വത്തിന്റെ അർത്ഥം നിർവചിക്കാം. ഒരു പരിഹാസഗാനം ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള സാമൂഹിക നോട്ടം സാധാരണമാക്കാം. അതുകൊണ്ട് ഗാനരചയിതാവിന്റെ പേനയും സംവിധായകന്റെ ക്യാമറയും സംഗീത സംവിധായകന്റെ ഈണവും വെറും കലോപകരണങ്ങളല്ല, അവയ്ക്ക് സാംസ്കാരിക അധികാരമുണ്ട്. സ്ത്രീയുടെ ശരീരം എങ്ങനെ കാണണം എന്ന് ക്യാമറ പഠിപ്പിക്കുമ്പോൾ സ്ത്രീയെ എങ്ങനെ കാണണം എന്ന് സമൂഹവും പഠിക്കുന്നു. സ്ത്രീയുടെ ആഗ്രഹം പുരുഷന്റെ ആഗ്രഹത്തിന്റെ പ്രതിബിംബമായി മാത്രം എഴുതുമ്പോൾ സ്ത്രീക്ക് സ്വന്തം ആഗ്രഹമുണ്ടെന്ന സത്യം മാഞ്ഞു പോകുന്നു. സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ മൂല്യത്തിന്റെ അളവുകോലായി മാറുമ്പോൾ അവളുടെ ബുദ്ധിയും കഴിവും തൊഴിലും രാഷ്ട്രീയ ബോധവും പിന്നിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആവശ്യമായത് സ്ത്രീയെ സിനിമയിൽ കൂടുതൽ കാണിക്കുക എന്നത് മാത്രമല്ല, സ്ത്രീയെ വ്യത്യസ്തമായി കാണുക എന്നതാണ്. അവൾ നായകന്റെ അമ്മ മാത്രമല്ല, അവൾ നായകന്റെ കാമുകി മാത്രമല്ല, അവൾ നായകന്റെ ഭാര്യ മാത്രമല്ല, അവൾ നായകന്റെ കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപകരണമല്ല. അവൾക്ക് സ്വന്തം കഥയുണ്ട്, സ്വന്തം ഭൂതകാലമുണ്ട്, സ്വന്തം ഭാവിയുണ്ട്, സ്വന്തം ശരീരമുണ്ട്, സ്വന്തം ആഗ്രഹങ്ങളുണ്ട്, സ്വന്തം പരാജയങ്ങളുണ്ട്, സ്വന്തം രാഷ്ട്രീയമുണ്ട്, സ്വന്തം ശബ്ദമുണ്ട്. മലയാള സിനിമയുടെ അടുത്ത വലിയ വിപ്ലവം ഒരുപക്ഷെ ഇതായിരിക്കും. സ്ത്രീയെ പുരുഷന്റെ കണ്ണിലൂടെ കാണുന്നതിൽ നിന്ന് സ്ത്രീയെ അവളുടെ സ്വന്തം കണ്ണിലൂടെ കാണുന്നതിലേക്ക് മാറുക. അപ്പോൾ സിനിമയിലെ സ്ത്രീ നല്ല പെണ്ണ് എന്ന ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരും. അവൾക്ക് ദേവതയാകേണ്ടതില്ല, പാപിനിയാകേണ്ടതില്ല, ത്യാഗത്തിന്റെ പ്രതിമയാകേണ്ടതില്ല, പുരുഷന്റെ സ്വപ്നത്തിലെ സുന്ദരി മാത്രമാകേണ്ടതില്ല. അവൾ മനുഷ്യയാകണം. കാരണം സ്ത്രീയെ ദേവതയാക്കുന്നതും അവളെ വസ്തുവാക്കുന്നതും തമ്മിൽ
പുറമേ വലിയ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടിലും ഒരു അപകടകരമായ സാമ്യമുണ്ട്. രണ്ടിടത്തും അവളുടെ മനുഷ്യാവകാശം മറഞ്ഞു പോകാം. തിരശീലയിൽ സ്ത്രീയിനി പൂക്കളായി മാത്രം വിരിയേണ്ടതില്ല. അവൾക്ക് ചോദ്യമാകാം, അവൾക്ക് പ്രതിഷേധമാകാം, അവൾക്ക് തീരുമാനമാകാം, അവൾക്ക് ചരിത്രമാകാം, അവൾക്ക് ഭാവിയാകാം. ഒടുവിൽ ഒരു സമൂഹം സ്ത്രീയെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നത് ആ സമൂഹം സ്ത്രീയെ എത്രമാത്രം സ്വതന്ത്ര മനുഷ്യനായി അംഗീകരിക്കുന്നു എന്നതിന്റെ കണ്ണാടിയാണ്. മലയാള സിനിമയുടെ യാത്രയെ അതുകൊണ്ട് ഇനി ഒരു ചലച്ചിത്ര ചരിത്രമായി മാത്രം വായിക്കേണ്ടതില്ല. അത് മലയാളി സമൂഹത്തിന്റെ സ്ത്രീയെക്കുറിച്ചുള്ള മനസ്സിന്റെ പരിണാമ ചരിത്രം കൂടിയാണ്. ഒരിക്കൽ സിനിമ സ്ത്രീയോട് പറഞ്ഞത് നല്ല ഭാര്യയാകൂ, പിന്നീട് പറഞ്ഞു നല്ല അമ്മയാകൂ, അതിനുശേഷം പറഞ്ഞു നല്ല സ്ത്രീയാകൂ. ഇനി സിനിമ പറയേണ്ടത് അതിലും ലളിതമായൊരു വാക്യമാണ്, നീ നിനക്കായി ജീവിക്കൂ. അവിടെ നിന്നാണ് സ്ത്രീയുടെ യഥാർത്ഥ സിനിമ തുടങ്ങുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ,

നമ്മുടെ വസ്ത്രം അഴിഞ്ഞു വീഴുമ്പോൾ, അയ്യോ വസ്ത്രം വീഴുന്നുണ്ടല്ലോ, ഇനി ഞാൻ കൈനീട്ടി അത് പിടിക്കട്ടെ എന്ന് നാം ബുദ്ധിപൂർവ്വം ചിന്തിക്കാറില്ല. ചിന്തയേക്കാൾ വേഗത്തിൽ നമ്മുടെ കൈകൾ അവിടേക്ക് നീളുന്നു. ഇതുപോലെയാണ് യഥാർത്ഥ സുഹൃത്തും. നാം ഒരു ആപത്തിൽ പെടുമ്പോൾ അല്ലെങ്കിൽ തളർന്നു പോകുമ്പോൾ സഹായിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു നിൽക്കുന്നവനല്ല സുഹൃത്ത്. നമ്മുടെ വീഴ്ച പൂർണ്ണമാകുന്നതിനു മുൻപേ താങ്ങായി മാറുന്നവനാണ് അവൻ. അവിടെ യുക്തിയല്ല, ഹൃദയത്തിന്റെ സ്വാഭാവികമായ വേഗതയാണ് പ്രവർത്തിക്കുന്നത്. വസ്ത്രം പിടിക്കുന്ന കൈ പിന്നീട് അതിനെക്കുറിച്ച് വീമ്പ് പറയാറില്ല. അത് ആ ശരീരത്തിന്റെ തന്നെ ഭാഗമായതുകൊണ്ട് അതൊരു കടമയായി പോലും തോന്നാറില്ല. യഥാർത്ഥ സൗഹൃദവും അങ്ങനെയാണ്. സഹായിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു പറയുകയോ പ്രത്യുപകാരം പ്രതീക്ഷിക്കുകയോ ചെയ്യില്ല. ഞാനുണ്ടല്ലോ എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാൾ പ്രവൃത്തികൾ കൊണ്ട് സാന്നിധ്യം അറിയിക്കുന്നവനാണവൻ. ശരീരവും വസ്ത്രവും തമ്മിലുള്ള ബന്ധം പോലെയാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധവും. വസ്ത്രം ശരീരത്തിന് മാന്യതയും സംരക്ഷണവും നൽകുന്നു. അത് അഴിഞ്ഞു വീഴുമ്പോൾ ആ ശരീരത്തിനുണ്ടാകുന്ന നാണക്കേട് സ്വന്തം നാണക്കേടായി കണ്ടാണ് കൈകൾ അതിനെ തടയുന്നത്. സൗഹൃദത്തിന്റെ അപമാനം സ്വന്തം അപമാനമായി കാണുന്നവനെ സൗഹൃദത്തിന്റെ ഈ റിഫ്ലക്സ് ആക്ഷൻ കാണിക്കാൻ കഴിയൂ. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴോ നാം ഒറ്റപ്പെട്ടു പോകുമ്പോഴോ ഒരു സുഹൃത്ത് കടന്നു വരുന്നത് വലിയൊരാശ്വാസമാണ്. ആ വരവ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയുള്ളതാകില്ല. കണ്ണിന് മുറിവേറ്റാൽ കൈകൾ അറിയാതെ കണ്ണിനരികിലേക്ക് എത്തുന്നത് പോലെ നമ്മുടെ വേദന സുഹൃത്തിന്റെ ഉള്ളിലും ഒരു വിങ്ങലായി മാറുന്നു. ആ വിങ്ങലാണ് അവനെ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്താൻ പ്രേരിപ്പിക്കുന്നത്. ആവശ്യനേരത്തെ ആലോചിച്ചു നിൽക്കാതെ സഹായഹസ്തം നീട്ടുന്ന സുഹൃത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. വസ്ത്രം കാക്കുന്ന കൈകളെ പോലെ നമ്മുടെ ആത്മാഭിമാനത്തെയും ജീവിതത്തെയും കാത്തു സൂക്ഷിക്കുന്ന അത്തരം സൗഹൃദങ്ങളെ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കണം. കാരണം വാക്കുകളല്ല, മറിച്ച് പ്രതിസന്ധികളിൽ അറിയാതെ നീളുന്ന ആ കൈകളാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ ഭാഷ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.

0: Pindan Chandradasa. നിങ്ങളുടെ കുഞ്ഞ് അനി, ഇവനോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാവരും തോറ്റുപോയി രാജീവ്.
1: അനി സമ്മതിച്ചോ?
0: സമ്മതിക്കേണ്ടി വന്നു. വന്നു.

0: ഇത് സ്വപ്നമല്ലല്ലോ അല്ലേ?
1: അല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പണം കൊണ്ട് നേടിയ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല.
2: താങ്ക് യു, താങ്ക് യു.
1: ആന കാറിലുണ്ട്. ഞങ്ങൾ ഈ നാട് വിട്ടു പോവാണ്. ഒരു ചേഞ്ച് അവൾക്ക് വേണം, അല്ലെങ്കിൽ

0: എന്തായാലും ഇത് എല്ലാം നീ സമ്മതിച്ചല്ലേ?
1: വയ്യ, എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ വയ്യ. എന്നെ വിടൂ, എനിക്ക് എന്റെ മോനെ തിരിച്ചു തരൂ. എനിക്ക് അവനെ വേണം, എനിക്ക് എന്റെ മോനെ വേണം.
0: അനി, അപ്പോ നിനക്ക് എന്നെ വേണ്ട അല്ലേ? പറയൂ, രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. എന്നോട് സ്നേഹത്തിന്റെ ഒരു തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇപ്പൊ എന്റെ കൂടെ വരണം, അല്ലെങ്കിൽ ചന്ദ്രദാസിനെ പിന്നെ പ്രതീക്ഷിക്കരുത്.

வாங்க ஆனியோட மகன். போய்க்கணும்.

0: ചന്ദ്രദാസ്, നിങ്ങൾ വലിയവനാണ്, അല്ലെങ്കിൽ ഇത്രയും ദയ എന്നോട് കാണിക്കില്ലായിരുന്നു. ഒരു മത്സരത്തിൽ കുടുക്കി ഇവരെ വിഷമിപ്പിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കും, അത് പാടില്ല. കയറു.
1: ഞങ്ങൾ ഇനി തിരിച്ചു വന്നൊന്നും വരില്ല.
0: എവിടെയായാലും സുഖമായിരിക്കട്ടെ. അവസാനമായി ഒരപേക്ഷ കൂടിയുണ്ട്, അത് നിഷേധിക്കരുത്. മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടാത്ത ചില വിശ്വാസങ്ങളും ഉണ്ടായിപ്പോയി. ഞാൻ മരിച്ചുപോയാൽ വായ്ക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. അതാണ് ആചാരം. അച്ഛൻ്റെ ചിതയ്ക്ക് മകനാണ് തീ കൊളുത്തേണ്ടത്. ചന്ദ്രദാസിനറിയാലോ, പരലോകത്തെങ്കിലും മോക്ഷം കിട്ടാതെ പോകണ്ട.

എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ മിടുക്കനായി വളരും. നിന്നിലൂടെ ഞാൻ പുതിയത് പലതും പഠിക്കാൻ തുടങ്ങിയാണ്. പോയിക്കൊള്ളൂ.

0: എല്ലാ അമ്മമാരും അനിയെ പോലാണോ?
1: അതെ കുഞ്ഞെ, മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്? ഞാനും കേട്ടിട്ടുണ്ട്, ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവൻ നീറുനീര് കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ.
0: ആനി മോനെ സ്നേഹിക്കുന്നവളെ, മാഗിക്ക് എന്നെ സ്നേഹിക്കാം.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. മനുഷ്യബന്ധങ്ങൾ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകുന്നവയാണ്. എന്നാൽ സ്നേഹത്തിന്റെ പേരിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെന്നു ചാടുന്ന ഒരു വലിയ കെണിയാണ് അമിതമായ അടിമപ്പെടൽ അഥവാ അറ്റാച്ച്മെന്റ്. പലപ്പോഴും സ്നേഹമെന്ന ലേബലിൽ വരുന്നത് നിയന്ത്രണങ്ങളാണെന്ന് നാം തിരിച്ചറിയാറില്ല. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണങ്ങൾ പൂർണമായി വിട്ടുകൊടുക്കുന്നതോടെ നാം ഒരു വ്യക്തി എന്ന നിലയിൽ ഇല്ലാതായി തുടങ്ങുന്നു. സ്നേഹബന്ധങ്ങളിൽ അറ്റാച്ച്മെന്റ് സ്വാഭാവികമാണ്. എന്നാൽ അതൊരകപ്പെടലായി മാറുമ്പോഴാണ് അപകടം തുടങ്ങുന്നത്. ഒരാളോട് അമിതമായി ഒട്ടിനിൽക്കുമ്പോൾ നമ്മുടെ സന്തോഷവും സങ്കടവും തീരുമാനങ്ങളും അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ഇതോടെ സ്നേഹം ഒരു തടവറയായി മാറുന്നു. അറ്റാച്ച്മെന്റിന്റെ പേരിൽ നമ്മുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ മറ്റൊരാൾക്ക് അവസരം നൽകുന്നത് വഴി സ്വന്തം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് നാം നീങ്ങുന്നത്. ബന്ധങ്ങളിൽ നിന്ന് പൂർണമായി ഒഴിഞ്ഞു മാറണം എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ശീലിക്കുക എന്നതാണ്. ആരിൽ നിന്നും എന്തിൽ നിന്നും സ്വയം മോചിതനാകാൻ തക്കവിധം മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റൊരാളോട് അറ്റാച്ച്ഡ് ആണെന്നത് ഒരു ബലഹീനതയായി കണ്ട് മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കുകയും നിങ്ങളുടെ വ്യക്തിത്വത്തെ ചുരുക്കിക്കളയുകയും ചെയ്യും. നമ്മെ തന്നെ പൂർണമായി വിട്ടുകൊടുത്താൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കൂ എന്ന ധാരണ തിരുത്തപ്പെടേണ്ട ഒന്നാണ്. നമ്മെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു സ്നേഹവും യഥാർത്ഥമല്ല. നിങ്ങൾക്ക് നിങ്ങളായിരുന്നു കൊണ്ട് തന്നെ മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കും. സ്വന്തം ഇഷ്ടങ്ങളും താൽപര്യങ്ങളും സ്വത്വവും ബലികഴിക്കാതെ തന്നെ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാണ്. ഒന്നും ത്യജിക്കാതെയും ഒന്നും ഉപേക്ഷിക്കാതെയും നിലനിൽക്കുന്ന സ്നേഹമാണ് ഏറ്റവും സുതാര്യം. മറ്റൊരു വ്യക്തിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി പൂഴ്ത്തിവെക്കേണ്ട കാര്യമില്ല. സ്നേഹമെന്നത് പരസ്പരം വളരാൻ സഹായിക്കുന്നതാകണം, അല്ലാതെ ഒരാളെ മറ്റൊരാൾക്ക് കീഴിലാക്കുന്നതാകരുത്. സ്നേഹത്തിന്റെ പേരിൽ അധികാരം പ്രയോഗിക്കുന്ന ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ബന്ധങ്ങളിൽ നിന്നും സമയമാകുമ്പോൾ പടിയിറങ്ങാൻ മടിക്കരുത്. നിങ്ങളുടെ നിലനിൽപ്പും സന്തോഷവും മറ്റൊരാളുടെ കൈകളിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. സ്നേഹിക്കാം, പക്ഷേ അടിമപ്പെടാതിരിക്കാം. ബന്ധങ്ങൾ നമ്മെ ബന്ധനസ്ഥരാക്കാനുള്ളതല്ല, മറിച്ച് കൂടുതൽ കരുത്തുള്ളവരാക്കാനുള്ളതാകണം. സ്വയം സ്നേഹിക്കുകയും സ്വന്തം വ്യക്തിത്വം നിലനിർത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെയും യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശരദിന്ദു. ഒ എൻ വി രചന നിർവഹിച്ച ഒരു ചലച്ചിത്ര ഗാനം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് വെർണിക്കീസ് എൻസെഫലോപ്പതി, ഒരു നിശബ്ദ കൊലയാളി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ലഹരി, പ്രത്യേകിച്ച് മദ്യപാനം, നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സാമൂഹികവും കുടുംബപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതും എന്നാൽ ജീവന് തന്നെ ഭീഷണിയാകുന്നതുമായ ഒരു നിശബ്ദ കൊലയാളിയുണ്ട്. അതാണ് വെർണിക്കീസ് എൻസെഫലോപ്പതി. മദ്യപാനം മൂലമുണ്ടാകുന്ന മറ്റ് കരൾ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവുണ്ടെങ്കിലും തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന ഈ അപകടകരമായ രോഗാവസ്ഥയെക്കുറിച്ച് പലരും അധികം കേട്ടിട്ടുണ്ടാവില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പെട്ടെന്ന് കടുത്ത ആശയക്കുഴപ്പത്തിലാവുക, കണ്ണുകൾക്ക് ചലന വൈകല്യം സംഭവിക്കുക, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടമാവുക, ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും താമസിക്കരുത്. കാരണം ഇത് വെർണിക്കീസ് എൻസെഫലോപ്പതി ആകാനുള്ള സാധ്യതയുണ്ട്. അടിയന്തിരമായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് രോഗിയെ മരണത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ മറവി രോഗത്തിലേക്കോ നയിച്ചേക്കാം. എന്താണ് ഈ രോഗം? എങ്ങനെയാണ് ലഹരി ഇതിന് കാരണമാകുന്നത്? എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം എന്നതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എൻസെഫലോപ്പതി എന്നാൽ മസ്തിഷ്ക രോഗം. ഇതിന്റെ അടിസ്ഥാന കാരണം തയാമിൻ എന്ന വൈറ്റമിൻ B1 കടുത്ത കുറവാണ്. നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് ലഭിക്കേണ്ട ഒരു അവശ്യ പോഷകമാണ് തയാമിൻ. നമ്മുടെ തലച്ചോറിന്റെ പ്രധാന ഊർജ സ്രോതസ് ഗ്ലൂക്കോസ് ആണ്. തലച്ചോറിലെ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാനും ഊർജമായി പരിവർത്തനം ചെയ്യാനും ഒരു തീപ്പൊരി ആവശ്യമുണ്ട്. ആ തീപ്പൊരിയാണ് തയാമിൻ. തയാമിൻ ഇല്ലാതെ വന്നാൽ തലച്ചോറിലെ ചില പ്രധാന ഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓർമ്മ, ചലനം, കാഴ്ച എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരികയും അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ രോഗത്തെ തിരിച്ചറിയാൻ ഡോക്ടർമാർ പ്രധാനമായി 3 ലക്ഷണങ്ങൾ നോക്കും. ഇവയെ വെർണിക്കീസിന്റെ ത്രിമൂർത്തി ലക്ഷണങ്ങൾ അഥവാ ക്ലാസിക് ട്രിയാഡ് ഓഫ് സിംപ്റ്റംസ് എന്ന് പറയുന്നു. 1, ഒഫ്താൽമോപ്ലീജിയ, കണ്ണുകളുടെ ചലന വൈകല്യം. കണ്ണുകൾക്ക് ഒരു വശത്തേക്ക് ചലിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ കണ്ണിന് അനിയന്ത്രിതമായ ചലനങ്ങൾ ഉണ്ടാവുക. 2, അറ്റാക്സിയ, ശരീരത്തിന്റെ അസന്തുലിതാവസ്ഥ, നടക്കുമ്പോൾ വീഴാൻ പോകുന്നത് പോലെ തോന്നുക, ബാലൻസ് ഇല്ലാതെ നടക്കുക, പേശികളുടെ ഏകോപനം നഷ്ടമാവുക. 3, ഗ്ലോബൽ കൺഫ്യൂഷൻ, കടുത്ത ആശയക്കുഴപ്പം. സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവ തിരിച്ചറിയാൻ കഴിയാതെ വരിക. ചിന്താശേഷി മന്ദഗതിയിലാവുക. ഈ 3 ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും കണ്ടാൽ ഈ രോഗം സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു അടിയന്തര മെഡിക്കൽ അവസ്ഥയാണ് എന്ന വസ്തുതയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ രോഗം ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ നമ്മൾ ഇത്രയധികം ഊന്നൽ കൊടുക്കുന്നത്? കാരണം ലളിതമാണ്. വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും വെർണിക്കീസ് എൻസെഫലോപ്പതിയുടെ പ്രധാന കാരണം കടുത്ത മദ്യപാനമാണ്. മദ്യം തയാമിന്റെ കുറവിന് കാരണമാകുന്നത് എങ്ങനെ എന്ന് നോക്കാം. 1, പോഷകാഹാരക്കുറവ്, പുവർ ന്യൂട്രിഷ്യൻ. കടുത്ത മദ്യപാനികൾ പലപ്പോഴും ഭക്ഷണത്തെ അവഗണിക്കുകയും പോഷകങ്ങൾ ഇല്ലാത്ത ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യും. തൽഫലമായി തയാമിനടങ്ങിയ ഭക്ഷണം ശരീരത്തിന് ലഭിക്കാതെ വരുന്നു. 2, മാൽ അബ്സോർപ്ഷൻ, മദ്യം കുടലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. ഇത് ശരീരത്തിന് ലഭിക്കുന്ന കുറഞ്ഞ തയാമിൻ പോലും ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. വയറ്റിലെത്തുന്ന തയാമിനെ ശരീരത്തിന് എടുക്കാൻ കഴിയുന്നില്ല. 3, തയാമിന്റെ സംഭരണം, മദ്യപാനം കരളിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു. നമ്മുടെ ശരീരം തയാമിൻ പ്രധാനമായും സംഭരിക്കുന്നത് കരളിലാണ്. കരളിന്റെ തകരാറ് മൂലം ഈ സംഭരണം തടസ്സപ്പെടുന്നു. ചുരുക്കത്തിൽ, ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ തയാമിൻ കിട്ടാതിരിക്കുക, കിട്ടിയാൽ അത് വലിച്ചെടുക്കാതിരിക്കുക, വലിച്ചെടുത്താൽ സംഭരിക്കാതിരിക്കുക എന്നീ 3 പ്രശ്നങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നു. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ പോലും തയാമിന്റെ അളവ് അപകടകരമായ നിലയിലേക്ക് കുറയ്ക്കാൻ കാരണമാകും. കോഴ്സക്കോഫ് സിൻഡ്രോം, വെർണിക്കിസ് എൻസെഫലോപ്പതിയുടെ ഭീഷണി ഇതിൽ അവസാനിക്കുന്നില്ല. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗി വെർണിക്കിസ് കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന സ്ഥിരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നികത്താനാവാത്ത ഓർമ്മക്കുറവാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ പ്രയാസമുണ്ടാകും. ഇവർ പലപ്പോഴും ഓർമ്മയിലെ വിടവുകൾ നികത്താൻ കൺഫാബുലേഷൻ എന്ന പ്രതിഭാസം കാണിക്കും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വസിച്ച് പറയുക. ഇതൊരു സ്ഥിരമായ മസ്തിഷ്ക ക്ഷതമാണ്. ചികിത്സയിലൂടെ ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് വെർണിക്കിസ് എൻസെഫലോപ്പതി ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം തകർക്കാൻ സാധ്യതയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത്. വെർണിക്കിസ് എൻസെഫലോപ്പതിയുടെ രോഗനിർണയവും ചികിത്സയും സമയബന്ധിതമായിരിക്കണം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. രോഗിയെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളോ രക്തപരിശോധനാ ഫലങ്ങളോ വരുന്നതുവരെ കാത്തുനിൽക്കാതെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടർമാർ ഉയർന്ന അളവിലുള്ള തയാമിൻ ഇൻട്രാവീനസായി അല്ലെങ്കിൽ ഇൻട്രാമസ്കുലറായി നൽകും. ഗ്ലൂക്കോസ് നൽകുന്നതിന് മുൻപ് തന്നെ തയാമിൻ നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം തയാമിൻ ഇല്ലാതെ ഗ്ലൂക്കോസ് നൽകിയാൽ അത് രോഗാവസ്ഥയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. തയാമിൻ നൽകിയ ശേഷം തലച്ചോറിലെ മാറ്റങ്ങൾ പഠിക്കാൻ MRI സ്കാൻ പോലുള്ള പരിശോധനകൾ നടത്താറുണ്ട്. ഈ രോഗത്തിന് പൂർണ്ണമായ ചികിത്സയുണ്ട്. എന്നാൽ ആ ചികിത്സ കൃത്യസമയത്ത് ലഭിച്ചില്ലെങ്കിൽ അത് കോഴ്സക്കോഫ് സിൻഡ്രോമിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. വെർണിക്കിസ് എൻസെഫലോപ്പതിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിന്റെ മൂലകാരണമായ ലഹരി ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നതാണ്. ലഹരി ഉപേക്ഷിക്കുന്നതിലൂടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പോഷക ആഗിരണ ശേഷി വീണ്ടെടുക്കാൻ കഴിയും. ഇതിനെ ആബ്സ്റ്റിനൻസ് എന്ന് പറയും. ലഹരി ഉപേക്ഷിച്ചവർ നിർബന്ധമായും തയാമിൻ അടങ്ങിയ ഭക്ഷണം, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം എന്നിവ കഴിക്കണം. ലഹരി ഉപയോഗം നിർത്തിയ ആദ്യഘട്ടങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തയാമിൻ സപ്ലിമെന്റുകൾ പതിവായി കഴിക്കുന്നത് ഈ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കും. കടുത്ത ലഹരി ഉപയോഗിക്കുന്നവരെ പതിവായി ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും തയാമിന്റെ അളവ് നിരീക്ഷിക്കുകയും ചെയ്യുക. ലഹരിക്ക് അടിമയായ ഒരാൾ ചികിത്സ തേടുമ്പോൾ അവർക്ക് തയാമിൻ ചികിത്സ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ചികിത്സിക്കുന്ന ഡോക്ടറുടെയും കുടുംബാംഗങ്ങളുടെയും കടമയാണ്. ലഹരി ഉപയോഗം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിനെയാണ് നേരിട്ട് ആക്രമിക്കുന്നത്. വെർണിക്കിസ് എൻസെഫലോപ്പതി ഒരു മാറ്റിയെടുക്കാൻ കഴിയുന്ന ദുരന്തമാണ്. എന്നാൽ ചികിത്സ നൽകാൻ വൈകിയാൽ അത് മാറ്റിയെടുക്കാൻ കഴിയാത്ത ദുരന്തമായി മാറും. ഈ പരിപാടി കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും കടുത്ത ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ അത്തരക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ കാണുന്ന ആശയക്കുഴപ്പവും ബാലൻസ് നഷ്ടപ്പെടുന്ന നടത്തവും കണ്ണുകളുടെ ചലന വൈകല്യവും കേവലം മദ്യത്തിന്റെ ലഹരിയല്ല. അത് മരണത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ മറവി രോഗത്തിലേക്കോ നയിക്കാവുന്ന ഒരു അടിയന്തര മെഡിക്കൽ മുന്നറിയിപ്പാണ്. ഇന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. നിങ്ങളുടെ ലഹരിയുടെ ഉപയോഗം മറച്ചുവെക്കാതെ പറയുക. ജീവിതത്തിലേക്ക് തിരികെ നടത്താൻ തയാമിന് കഴിയും. പക്ഷേ അതിന് നിങ്ങൾ ആദ്യം ആ സഹായം തേടാൻ തയ്യാറാകണം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: വിളർച്ചയും ഭക്ഷണത്തിലൂടെയുള്ള പരിഹാര മാർഗങ്ങളും. വിളർച്ചയെ നേരിടാൻ സമ്പുഷ്ടമായ ഒരു ഭക്ഷണക്രമം. ഓജസ്സും തേജസ്സുമുള്ള ആരോഗ്യമുള്ള ഒരു തലമുറ ഓരോ നാടിന്റെയും അഭിമാനവും സ്വപ്നവുമാണ്. ആയതിലേക്കുള്ള ഒരു ചെറിയ കാൽവയ്പാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. വിളർച്ചയും വിളർച്ച മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളും നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളർച്ച പലതായി വർഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അനീമിയയാണ് അതിൽ പ്രധാനം. ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിൽ പങ്കുചേരുന്ന ഇരുമ്പ്, ഫോളിക് ആസിഡ്, പ്രോട്ടീൻ, വൈറ്റമിൻ ബിട്ടോൾ തുടങ്ങിയ പോഷകങ്ങളുടെ അഭാവം വിളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ഇതിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ് നമുക്കിടയിൽ കൂടുതലായും കണ്ടുവരുന്നത്. മുതിർന്ന ഒരു വ്യക്തിക്ക് 12 മുതൽ 15 മില്ലിഗ്രാം ഇരുമ്പെങ്കിലും ഒരു ദിവസം ആവശ്യമാണ്. ഇത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. കൗമാരപ്രായം, ഗർഭാവസ്ഥ, മുലയൂട്ടുന്ന സ്ത്രീകൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഈ അളവിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ശരിയായ അളവിൽ ഇരുമ്പ് ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണം ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതാണ്. മറ്റൊരു കാരണം ഭക്ഷണം വഴി ലഭിക്കുന്ന ഇരുമ്പ് ശരീരത്തിൽ ശരിയായ അളവിൽ ആഗിരണം ചെയ്യപ്പെടാത്തതാണ്. ഇവ രണ്ടും ക്രമമായി നടന്നാലും അമിതമായി രക്തസ്രാവം ഉണ്ടായാൽ ഇരുമ്പിന്റെ അഭാവം ശരീരത്തിന് നേരിടേണ്ടി വരും. ഇതെല്ലാം അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇരുമ്പിന്റെ അഭാവം ലഘൂകരിക്കേണ്ടതിനാൽ ഇരുമ്പ് സത്ത് കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിത്യേന ഉൾപ്പെടുത്തുക എന്നത് ഒരു പ്രതിവിധിയാണ്. ഇനി നമുക്ക് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. ഇറച്ചി, മുട്ട, മത്സ്യം, കരൾ തുടങ്ങിയ ഇരുമ്പിന്റെ പ്രധാന ഉറവിടങ്ങളെ മനസ്സിലാക്കണം. മാംസാഹാരത്തിൽ നിന്നും കിട്ടുന്ന ഹീം അയൺ സസ്യാഹാരത്തിൽ നിന്നും കിട്ടുന്ന നോൺ ഹീം അയണിനേക്കാൾ വേഗത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. എന്നാൽ വെജിറ്റേറിയൻസ് നിരാശപ്പെടേണ്ടതില്ല. ആഗിരണത്തോത് കുറവെങ്കിലും പാവയ്ക്ക, ചീര, മുരിങ്ങയില, കറിവേപ്പില, ചേമ്പില, ബീട്രൂട്ട്, പഴവർഗ്ഗങ്ങളായ പപ്പായ, മാതളം, ഈത്തപ്പഴം എന്നിവയെല്ലാം ഇരുമ്പിന്റെ സമ്പുഷ്ടമായ ഉറവിടങ്ങളാണ്. ഇതുകൂടാതെ ശർക്കര, കരുപ്പട്ടി, കുവരക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലും ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നാം കഴിക്കുന്ന ഇരുമ്പ് ശരിയായ അളവിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്തതും വിളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിനാൽ ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ സി ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്ന ഒരു പോഷക ഘടകമാണ്. പുളിയുള്ള പഴവർഗ്ഗങ്ങൾ, നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയെല്ലാം വൈറ്റമിൻ സിയുടെ ഉറവിടമാണ്. ഇതോടൊപ്പം കാപ്പി, ചായ, കാൽസ്യം എന്നിവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇരുമ്പിന്റെ ആഗിരണത്തെ ഇവ തടസ്സപ്പെടുത്തുന്നുണ്ട്. ചായയോ കാപ്പിയോ കുടിക്കാത്ത മലയാളികൾ വിരളമാണ്. ഭക്ഷണം ഒഴിവാക്കിയാലും മലയാളിക്ക് ഒരു നേരത്തെ ചായ ഒഴിവാക്കാൻ കഴിയില്ല. ഒഴിവാക്കിയില്ലെങ്കിലും ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് 2 മണിക്കൂർ മുൻപോ പിൻപോ മാത്രം ചായ, കാപ്പി, പാൽ എന്നിവ എടുക്കുക. അതായത് വൈകുന്നേരങ്ങളിൽ വിളർച്ചയെ പ്രതിരോധിക്കാൻ ഇരുമ്പ് സത്തടങ്ങിയ കൂരവ് കുറുക്കോ അവൽ നനച്ചതോ ഒക്കെ ചായക്കൊപ്പമുള്ള 4 മണി പലഹാരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനം കിട്ടുന്നില്ല എന്ന് സാരം. വിളർച്ച പ്രതിരോധമായി ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. ഇതുകൂടാതെ വിളർച്ചാ ബാധിതർ അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ അല്ലെങ്കിൽ IFA ടാബ്ലറ്റുകൾ പരിഹാര മാർഗമായി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതുണ്ട്. 6 മാസത്തിലൊരിക്കൽ വിരയിളക്കുന്നതും അണുബാധയുണ്ടാകാതിരിക്കാൻ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയും വേണം. കാലം മാറിയതിനനുസരിച്ച് ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിലും ഉണ്ടായിട്ടുണ്ട്. അനീമിയ പ്രതിരോധത്തിനായി ചില നാട്ടറിവുകളും പുതുതലമുറയ്ക്ക് അന്യം നിന്നു പോകുന്ന ചില രുചിവിശേഷങ്ങളും കൂടി നമുക്ക് നോക്കാം. ഇരുമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് നല്ലതാണ് എന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. ശീലാന്തി, തൊട്ടാവാടി, കറിവേപ്പില, മത്തയില എന്നിവ കരിപ്പട്ടിയും പച്ചരിയും ചേർത്ത് അരച്ച് കുറുക്കുപോലെയാക്കി കഴിക്കാം. അശോകപ്പൂവ് കരിപ്പട്ടിയുമായി ചേർന്ന കുറുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഞാവൽപ്പഴം, കുവരക് കുറുക്ക്, വാഴപ്പിണ്ടി ജ്യൂസ്, വാഴക്കൂമ്പും പയറും ചേർന്ന തോരൻ എന്നിവയുടെ രുചികളും നമുക്ക് തിരികെ കൊണ്ടുവരാം. ഇതോടൊപ്പം ഓരോ വീട്ടിലും ഒരു അടുക്കളത്തോട്ടവും നിർമ്മിക്കാം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുവളർത്താം. അഗസ്ത്യച്ചീര, വേലിച്ചീര, ചേമ്പ്, മുരിങ്ങയില, വള്ളിപ്പയർ, പപ്പായ, പാവൽ, നെല്ലി, മത്തൻ, പാഷൻ ഫ്രൂട്ട്, തക്കാളി തുടങ്ങി ഇരുമ്പ് കൊണ്ടും മറ്റു പോഷക ഘടകങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ ഒരു അയൺ റിച്ച് അടുക്കളത്തോട്ടം നമുക്കൊരുക്കാം. വിളർച്ച പ്രതിരോധത്തിനായുള്ള ആദ്യ കാൽവയ്പ്പിന് ഇനിയും ചിന്തിച്ച് സമയം കളയേണ്ടതില്ല. ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാം.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ഓറിയന്റൽ മൂവീസിന്റെ ബാനറിൽ പി കെ സത്യപാൽ നിർമ്മിച്ച ചിത്രമായിരുന്നു വേലുത്തമ്പി ദളവ. ജി വിശ്വനാഥ്, എസ് എസ് രാജൻ എന്നിവർ ചേർന്നായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ജഗതി എൻ കെ ആചാരി സംഭാഷണം നിർവഹിച്ചു. പി കെ മാധവൻ നായരായിരുന്നു വേലുത്തമ്പി ദളവയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത്. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തിയും പാർത്ഥസാരഥിയും ചേർന്ന് ഈണമിട്ടു. ഉദയഭാനു, കുമരേശൻ, ശാന്ത പി നായർ, പീലീല, റാണി എന്നിവരായിരുന്നു ഗായകർ. 1962 ഫെബ്രുവരി 23 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പ്രേംനവാസ്, ജി കെ പിള്ള, സത്യപാൽ, ബഹദൂർ, അടൂർ ഭാസി, ഡോക്ടർ കൃഷ്ണൻ നായർ, പി എ തോമസ്, കെടാമംഗലം സദാനന്ദൻ, രാഗിണി, അംബിക, ആറന്മുള പൊന്നമ്മ, ടി ആർ ഓമന, സുകുമാരി, ജയപാലൻ, വിജയകുമാർ, സിംഹളൻ, പാർത്ഥസാരഥി, വേലായുധൻ നായർ, സെബാസ്റ്റ്യൻ, പി കെ രാജൻ, ആർ എൻ നമ്പ്യാർ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ജഗതി എൻ കെ ആചാര്യയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു വേലുത്തമ്പി ദളവ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ, മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേൾവി പരിശോധിക്കുന്ന ഉപകരണം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേൾവി പരിശോധിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതിരമ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി പൊഴിയുന്ന സംഗീതം. ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം അമ്പിളി എന്ന ചിത്രത്തിൽ നിന്നും. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്, ആലാപനം സൂരജ് സന്തോഷും മധുവന്തി നാരായണും. ഗാനം ആവശ്യപ്പെട്ടത് മണ്ണാറം പാറയിൽ നിന്നും ഭാസ്കരൻ, ചന്തു തുടങ്ങിയവർ.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. കൗരവർ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കണ്ണമ്പള്ളിയിൽ നിന്നും സിന്ധു, മഞ്ജു, ദീപു. ഗാനം രചിച്ചത് കൈതപ്രം. സംഗീതം എസ് പി വെങ്കടേഷ്. ആലാപനം കെ എസ് ചിത്രയും കെ ജെ യേശുദാസും.

ശരത് വശ്യസുന്ദരമായി ഈണം നൽകി ഹൃദ്യമാക്കിയ പാട്ടാണ് ഇനി ഇഷ്ടഗാനങ്ങളിൽ. ഗാനത്തിന് തൂലിക സമർപ്പിച്ചിരിക്കുന്നത് ONB. ആലാപനം KJ യേശുദാസ്. ചിത്രം പവിത്രം. ഗാനം ആവശ്യപ്പെട്ടത് മൂഴിയിൽ നിന്നും രാജേഷ്.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നീരാഴിയിൽ നിന്നും വാവ, ഉണ്ണി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് യൂസഫിലെ കീഞ്ചേരി, ഈണ നൽകിയത് ശ്യാം, ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ഉള്ളടക്കം എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചന നിർവഹിച്ച് ഔസേപ്പച്ചൻ ഈണം നൽകിയ ഈ ഗാനത്തിന് കാതോർക്കുന്നത് ബെങ്ങാനൂരിൽ നിന്നും വിജയമ്മ സരസും, ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും സുജാത മോഹനും.

നിത്യസുരഭിലമായി പൂവിട്ട് നിൽക്കുന്ന ഒരു ഉദ്യാന ചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് മയിൽപ്പീലിക്കാവ്. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ഈ ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് ആവണീശ്വരത്ത് നിന്നും ബിന്ദു, സുകന്യ, നീലിമ എന്നിവർ. ഗാനത്തിൻ്റെ രചന എസ് രമേശൻ നായർ, ഈണം ബേനി ഗിനീഷ്യസ്, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന്.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവോട് അടുത്തു നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചാങ്ങയിൽ നിന്നും സന്തോഷ്, രതീഷ് എന്നിവർ. ഗാനത്തിന്റെ അണിയറയിൽ രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്. മധുമാസഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് സല്ലാപം എന്ന ചിത്രത്തിലാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ചിത്രം രാജാവിൻ്റെ മകൻ. രചന ഷിബു ചക്രവർത്തി. സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനാലാപനം ഉണ്ണിമേനോൻ. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ഐരോപ്പാറയിൽ നിന്നും സാവിത്രി.

സുജാത മോഹൻ മാസ്മരികമായ ശബ്ദം നൽകി അനുഗ്രഹീതമാക്കിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരിഞ്ചയത്ത് നിന്നും അംബിക, ഹരിത, ഹൃദ്യ എന്നിവർ. ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് നടൻ ജഗദീഷിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. ഹാസ്യ നടൻ എന്ന് വിശേഷിപ്പിക്കണോ അതോ സ്വഭാവ നടൻ എന്ന് വിശേഷിപ്പിക്കണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധം അഭിനയത്തിന്റെ പല തലങ്ങൾ കാഴ്ചവെക്കുന്ന നടന്മാരുണ്ട്. മലയാളത്തിൽ അതിൽ വളരെ പ്രധാനമായി പറയാനാകുന്ന അഭിനേതാവാണ് ജഗദീഷ്. നടൻ എന്ന വിശേഷണത്തിന്റെ കലാപരത മുഴുവൻ അർഹമായ ഒരാൾ, തീർത്തും അഭിനേതാവ്. അതുകൊണ്ട് തന്നെ താരമാകാൻ ശ്രമിക്കാത്ത താരമാകാത്ത വ്യക്തിത്വം. അഭിനയത്തിന്റെ സ്വാഭാവിക രസതന്ത്രങ്ങളിലൂടെ കടന്നുപോവുകയും കഥാപാത്രങ്ങളെ അത്രയേറെ മിഴിവോടെ പ്രേക്ഷക മനസ്സുകളിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ആക്ടർ. സിനിമാ വ്യവസായത്തിന്റെ കുഴപ്പം കൊണ്ട് മാത്രം ചിലപ്പോൾ ചില കാലങ്ങളിൽ ലേബല് ചെയ്യപ്പെട്ടു എന്നതൊഴിച്ചാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ 3 പതിറ്റാണ്ടിലേറെയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് എന്ന നടൻ മലയാളിക്ക് ഏറെ പ്രിയങ്കരനാകുന്നത് കറകളഞ്ഞ അഭിനയ ചാതുരി കൊണ്ട് മാത്രമല്ല, പക്വതയാർന്ന നിലപാടുകൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. ഓൺസ്ക്രീനിലെ അഭിനയത്തിലൂടെയും ഓഫ് സ്ക്രീനിലെ ജീവിതത്തിലൂടെയും ജഗദീഷ് അങ്ങേയറ്റം ആരോഗ്യപരമായിട്ടാണ് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നത്.

തിരശീലയിൽ നാടകീയത ഒട്ടും വേണ്ട എന്ന തിരിച്ചറിവാണ് ഒരു ചലച്ചിത്ര അഭിനേതാവിന്റെ ഏറ്റവും പ്രധാന ഗുണം. ക്യാമറയ്ക്ക് മുന്നിൽ നടമാടുക എന്ന പ്രവൃത്തിയും അത്ര കണ്ട് ആവശ്യമില്ല തന്നെ. സ്വാഭാവികതയാണ് തിരശീല ആവശ്യപ്പെടുന്നത്. ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതിൽ പോലും ആ സ്വാഭാവികത ആവശ്യമാണ്. നാടകീയതയിലേക്ക് ലവലേശം അത് തുളുമ്പിപ്പോകാനും പാടില്ല തന്നെ. ഒരു ചലച്ചിത്ര നടന്റെ അഭിനയശേഷിയുടെ അളവുകോലുകൾ സൂക്ഷ്മമായി അളന്നെടുക്കുന്ന ഈ ഡീറ്റെയിലുകൾ ജഗദീഷ് എന്ന നടനെ മികച്ച അഭിനേതാവെന്ന നിലയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്നതിനേക്കാൾ അത് പഠിക്കുക എന്നതാണ് അഭിനേതാവിനെ സംബന്ധിച്ച് പരമപ്രധാനം. ജഗദീഷ് അഭിനയിച്ച വേഷങ്ങൾ ഏത് പരിശോധിച്ചാലും ഈ പഠനത്തിന്റെ ഫലം ദർശിക്കാനാവും. സ്വന്തം ശരീരഭാഷയിലെ കുറച്ചധികമായ ചടുലത്വത്തെ പോലും കഥാപാത്ര നിർമ്മിതിക്കനുസരിച്ച് രസപരിണാമം വരുത്താൻ ജഗദീഷിന് സാധിക്കുന്നു.

1984 നവോദയയുടെ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് ജഗദീഷ് ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത്. പി വി ജഗദീഷ് കുമാർ കോളേജ് പ്രൊഫസറായിരുന്നു. ചലച്ചിത്ര നടൻ എന്നതിനോടൊപ്പം തിരക്കഥാകൃത്തും അവതാരകനുമാണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ മുതൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെയുള്ള ചിത്രങ്ങളെടുത്താൽ അവയിലെ മറ്റു കഥാപാത്രങ്ങൾ ആരു തന്നെ ആയിക്കോട്ടെ, ജഗദീഷ് തന്നെ അവയിൽ സ്വയം അടയാളപ്പെടുത്തുന്ന സ്വാഭാവിക അഭിനയ രീതി ശ്രദ്ധേയമാണ്. അഭിനയം പഠിക്കുന്ന ഏതൊരു സർവകലാശാലാ വിദ്യാർത്ഥിക്കും അതൊരു പാഠഭാഗമാണ്. അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തിൽ വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകുമായിരുന്നു ഏതൊരു നടനും. അത്രയേറെ ആ കഥാപാത്രം ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയിരുന്നു. അതുപോലെ ഹിറ്റ്ലറിലെ ഹൃദയഭാനു പോലുള്ള കഥാപാത്രങ്ങളിലും വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകാമായിരുന്നിട്ടും അതിസൂക്ഷ്മമായ ഭാവവ്യത്യാസങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കാൻ ജഗദീഷിന് കഴിഞ്ഞു. ഹാസ്യകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കാവുന്ന ആവർത്തനങ്ങൾ ജഗദീഷിൽ നമുക്ക് ദർശിക്കാനാവില്ല. എന്നാലാകട്ടെ, സ്വന്തം മാനറിസങ്ങളും ശരീരഭാഷയും കഥാപാത്രത്തിന്റേത് എന്നതുപോലെ ഇഴുകിച്ചേരുകയും ചെയ്യുന്നു.

ഉണരും വാതു വിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവാലും നനഞ്ഞു പൊന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിണ

0: வழியில் செக்கையுணர் வாழு விரையில் பட்சி பறையும் பூமியினி அடிமுடி குலுங்குமன் குருவரம் நனங்கும் பொழுந்தம் மறந்து தென்னி பறந்த பொன்னும் கிளாக்களெல்லாம் ஒன்னிச்செடுத்து அரவின் நகர்த்து தில்லிட்டடச்சதல்லே
1: உன்னம் மறந்து தென்னி பறந்த பொன்னும் கிளாக்களெல்லாம் ஒன்னிச்செடுத்து அரவின் நகர்த்து தில்லிட்டடச்சதல்லே.
2: തൊണ്ണൂറുകൾ ജഗദീശനെ സംബന്ധിച്ചിടത്തോളം മികച്ച കഥാപാത്രങ്ങൾ ഏറെ ലഭിച്ച കാലമായിരുന്നു എന്ന് വേണം പറയാൻ. ശുഭയാത്രയിലെ രാജേന്ദ്രൻ, അഭിമന്യുവിലെ മണികണ്ഠൻ, എ ഓട്ടോയിലെ ശ്രീകൃഷ്ണൻ, പാവം പാവം രാജകുമാരനിലെ സുജനപാലൻ, വിദ്യാരംഭത്തിലെ നടരാജൻ, ഇൻ ഹരിഹർ നഗറിലെ അപ്പുകുട്ടൻ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഗുപ്തൻ തമ്പുരാൻ, പാരലൽ കോളേജിലെ വാസു, ഗോഡ്ഫാദറിലെ മൈൻകുട്ടി, സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ ഗോപാലകൃഷ്ണൻ, ബട്ടർഫ്ലൈസിലെ വെട്ടിക്കൽ സദാശിവൻ, നിർണയത്തിലെ ഡോക്ടർ വി ഡി അയ്യർ, അഗ്നിദേവനിലെ മുരുകൻ, ഹിറ്റ്ലറിലെ ഹൃദയഭാനു, സൂപ്പർമാനിലെ എസ് ഐ ബാലചന്ദ്രൻ, ജൂനിയർ മാൻഡ്രേക്കിലെ പ്രദീപ് നമ്പ്യാർ, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളിലൂടെ ജഗദീശ് എന്ന നടൻ ഒഴുകി നടന്ന കാലമായിരുന്നു തൊണ്ണൂറുകൾ. ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. മിക്കവാറും കഥാപാത്രങ്ങളിൽ ഹാസ്യം അതിന്റെ എല്ലാ സൗന്ദര്യത്തോടെയും മിഴിവാർന്നു നിൽക്കുകയും ചെയ്തു. ഇൻഹരിഹർ നഗറിലെ അപ്പുക്കുട്ടന് ഹിറ്റ്ലറിലെ ഹൃദയഭാനുവിലേക്ക് വരാൻ ദൂരം അധികമില്ല. ഗോഡ്ഫാദറിലെ മായൻകുട്ടിക്കും വേണമെങ്കിൽ അപ്പുക്കുട്ടനെ സ്വീകരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും വിലയം പ്രാപിക്കാതെ ഓരോ കഥാപാത്രവും അവരവരുടെ തട്ടകങ്ങളിൽ തന്നെ നിന്നു. അങ്ങനെ കഥാപാത്രങ്ങളെ അവയുടെ വ്യക്തിത്വത്തിൽ നിന്ന് അടർത്തി മാറ്റാതെ ഭദ്രമായി വയ്ക്കാൻ ജഗദീശിനു കഴിഞ്ഞു എന്നതിന് കാരണം ജഗദീശ് ശരിക്കും ഒരു അഭിനേതാവാണ് എന്നതുകൊണ്ടാണ്.
3: ധീര മൃദംഗനിനാദരതേ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം. ആയിരത്തി തൊള്ളായിരത്തി 1993 തലത്തെ പ്രധാന പയ്യൻസ് തിരശീലയിലെത്തുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഫിലിം എന്ന ജോണറിൽ മലയാളത്തിലെത്തിയ മികച്ച ഒരു വ്യാവസായിക ചലച്ചിത്രമായിരുന്നു സ്ഥലത്തെ പ്രധാന പയ്യൻസ്. രഞ്ജി പണിക്കരുടെ രചനയിൽ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രം സാധാരണക്കാരൻ, പക്ഷേ അപ്രതീക്ഷിതമായി അയാൾ ഹോം മിനിസ്റ്റർ ആകുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സംഭവിച്ച മാറ്റം പോലെയായിരുന്നു അത്. തമിഴിൽ മുതൽവനെ പോലെയുള്ള ചലച്ചിത്രങ്ങളിൽ ഇപ്രകാരമുള്ള അപ്രതീക്ഷിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ അന്യൂനമായ സ്വാഭാവികത ആദ്യാവസാനം പകർന്നതിൽ പ്രധാന പങ്കുവഹിച്ച കഥാപാത്രം ഗോപാലകൃഷ്ണനായിരുന്നു. ആ കഥാപാത്രമാകട്ടെ ജഗദീഷിന്റെ കയ്യിൽ അങ്ങേയറ്റം ഭദ്രമായിരുന്നു താനും.
1: Yeah!

1985 മുത്താരംകുന്നം പി ഒ എന്ന ചലച്ചിത്രം ഇറങ്ങുന്നത്. ഗ്രാമത്തെയും ഗ്രാമീണതയെയും സിബി മലയിൽ എന്ന സംവിധായകൻ ആ ചലച്ചിത്രത്തിലേക്ക് ആവാഹിച്ചു വച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതും ആദ്യമത്യന്തം ഹാസ്യരസ പ്രധാനമായി. തിരക്കഥ ശ്രീനിവാസന്റേതായിരുന്നു, കഥ ജഗദീഷിന്റേതും. അക്കരെ നിന്നൊരു മാരൻ, മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു, പൊന്നുംകുടത്തിനും പൊട്ട്, നന്ദി വീണ്ടും വരിക, ഒരു മുത്തച്ഛി കഥ എന്നീ ചലച്ചിത്രങ്ങളിലെ കഥ ജഗദീഷിന്റേതായിരുന്നു. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചലച്ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചത് ജഗദീഷായിരുന്നു. ന്യൂസ്, അധിപൻ, മിണ്ടാപൂച്ചയ്ക്ക് കല്യാണം, ഗാനമേള, ഏപ്രിൽ ഫോൾ എന്നിവയുടെ തിരക്കഥയും സംഭാഷണവും ജഗദീഷിന്റേതായിരുന്നു. ഈ ചലച്ചിത്രങ്ങളെല്ലാം ഒരു സൂക്ഷ്മ വിശകലനത്തിനോ ചലച്ചിത്ര പഠനത്തിനോ വിധേയമാക്കിയാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിലും ഒരു ജഗദീഷിയൻ നർമ്മം ജീവിത ദുഃഖത്തിൽ നിന്ന് ഉയർകൊണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ ചിത്രങ്ങളെല്ലാം പലതവണ റീവാച്ച് ചെയ്യപ്പെടുന്നതും.

പ്രൊഫഷണൽ ലൈഫിലോ വ്യക്തി ജീവിതത്തിലോ അപ്രതീക്ഷിതമായി അർഹിക്കാത്ത അംഗീകാരങ്ങൾ തേടി വരുമ്പോൾ, അതിനെ ഇരുകൈയും നീട്ടി പുണരുവാൻ വെമ്പി നിൽക്കുമ്പോൾ, ഒരു നിമിഷം നിൽക്കൂ എന്നൊരു വാചകവുമായി ഓർമ്മയിലേക്ക് ജഗദീഷ് കടന്നുവരുന്നു. ഹിറ്റ്ലർ എന്ന ചലച്ചിത്രത്തിൽ സൈക്കിളിൽ നിന്ന് വീഴുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ ആ വീഴ്ചയുടെ അതിപെർഫെക്ഷൻ കണ്ട് അതിലെ ടൈമിങ്ങിനെ കുറിച്ച്, ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് വാതോരാതെ പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരുന്ന യൂണിറ്റിനോട്, അതിന്റെ അഭിനയത്തിന്റെ ഗുണമല്ല, സൈക്കിളിൽ ആ സമയത്ത് കൈകൊണ്ട് അറിയാതെ പൂട്ടു വീണതിനാൽ നിയന്ത്രണം തെറ്റി വീണതാണെന്ന് തുറന്നു പറയുന്ന ജെനുവിൻ വ്യക്തിത്വം, അതാണ് ജഗദീഷ് എന്ന മനുഷ്യൻ. കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എംകോം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന പേരിനോട് 100% കൂറു പുലർത്തിക്കൊണ്ട് കനറ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്കും കോളേജ് ലെക്ചറർ പോസ്റ്റിലേക്കും വളർന്നു കയറിയ ശേഷം സമൂഹത്തിൽ നല്ല പേരും പെരുമയുമുള്ള ജോലി എന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിനിമ എന്ന സ്വപ്നത്തിന് പിറകെ ഇറങ്ങിത്തിരിച്ച വ്യക്തി ജഗദീഷ് എന്ന വലിയ നടൻ, പൂർണമായും അഭിനേതാവ്, മലയാള ദൃശ്യ സംസ്കാരത്തിന് എക്കാലവും ഒരു മുതൽക്കൂട്ട് ജഗദീഷ്.

വസ്ത്ര അലങ്കാരങ്ങൾ കൊണ്ടല്ല ഒരാൾ കഥാപാത്രമായി ഭാവപരിണാമപ്പെടുന്നത്. ശബ്ദവും ഭാവവും മാറിയാലേ കഥാപാത്രം കഥാപാത്രമായി മാറൂ. ശബ്ദ അഭിനയം, ഭാവാഭിനയം എന്നൊക്കെ നാട്യശാസ്ത്രകാരൻ പറയുന്നത് വെറുതെയല്ല. ഫാൻസി ഡ്രസ്സല്ല അഭിനയം, ആടയാഭരണങ്ങൾ ഉപകരണങ്ങൾ മാത്രമാണ്. കഥാപാത്രം ഇതാണെന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഉപകരണങ്ങൾ. അഭിനയത്തിലൂടെ അഭിനേതാവ് പ്രേക്ഷകനിലേക്ക് പകരുന്നത് തോന്നലല്ല, അനുഭവിപ്പിക്കലാണ്. ശബ്ദവും ശരീരവും ഭാവവും എല്ലാം ഇഴചേർന്നൊരുക്കുന്ന കലയുടെ രാസപ്രഭാവമാണത്. അത് പ്രതിഭയിൽ നിന്നുയർക്കൊള്ളുന്നതാണ്. അഭ്യാസം കൊണ്ട് മാത്രം ആർജിക്കുക പ്രയാസം. അങ്ങനെ അഭ്യാസത്തിലൂടെ പ്രകടനം കൊണ്ടൊരാൾക്ക് താരമാകാൻ കഴിഞ്ഞേക്കും. പക്ഷേ അഭിനേതാവാകണമെങ്കിൽ പ്രതിഭയുടെ വിളയാട്ടം കൂടിയേ തീരൂ. അങ്ങനെയെങ്കിൽ പല താരങ്ങളും അഭിനേതാക്കളിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് പറയേണ്ടതായി വരും. അഭിനയകലയുടെ അദ്വിതീയമായ പ്രകടനപരത, കരഗതമായ അഭിനേതാവാണ് ജഗദീഷ്. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് ആ രസജീവിതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സമൂഹം സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കാൻ ആ സമൂഹത്തിന്റെ നിയമങ്ങൾ മാത്രം വായിച്ചാൽ പോരാ, അതിന്റെ കഥകൾ വായിക്കണം, പാട്ടുകൾ കേൾക്കണം, സിനിമകളിലെ സ്ത്രീകളെ നോക്കണം. കാരണം ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക ബോധം ഏറ്റവും മനോഹരമായും ചിലപ്പോൾ ഏറ്റവും അപകടകരമായും ഒളിച്ചിരിക്കുന്ന ഇടങ്ങളാണ് കഥയും പാട്ടും സിനിമയും. മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ത്രീയുടെ ചിത്രം ഒരു നിശ്ചലമായ ചിത്രമായിരുന്നില്ല എന്ന് കാണാം. കാലം മാറുന്നതനുസരിച്ച് അതിന്റെ വേഷവും ഭാഷയും ശരീരഭാഷയും സ്വപ്നങ്ങളും മാറി. എന്നാൽ അതിനിടയിൽ പലപ്പോഴും മാറാതെ നിന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സ്ത്രീക്ക് സ്വന്തം ജീവിതമുണ്ടോ, അതോ പുരുഷന്റെ ജീവിതത്തിലെ ഒരു കഥാപാത്രം മാത്രമാണോ അവൾ? സിനിമ ജനിച്ചത് കലയുടെ മാത്രം ആവശ്യം കൊണ്ടല്ല, അതൊരു വലിയ വ്യവസായവും കച്ചവട മാധ്യമവുമായിരുന്നു. പ്രേക്ഷകരുടെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ വിപണനം ചെയ്യുക എന്നത് സിനിമയുടെ ആദ്യകാല സാമ്പത്തിക യുക്തികളിൽ ഒന്നായിരുന്നു. കുടുംബം, വിവാഹം, അമ്മായിയമ്മ മരുമകൾ ബന്ധം, ദാമ്പത്യ സംഘർഷം, പാവപ്പെട്ട മരുമകൾ, ത്യാഗിയായ അമ്മ, തെറ്റിദ്ധരിക്കപ്പെട്ട ഭാര്യ, ഇവയെല്ലാം പ്രേക്ഷകന്റെ പരിചിതമായ ജീവിതത്തിൽ നിന്നെടുത്ത കഥാചേരുവകളായിരുന്നു. അങ്ങനെ സ്ത്രീയുടെ ജീവിതം തന്നെ ഒരു വിൽപ്പന ചരക്കായി മാറി. അക്കാലത്ത് സിനിമകളുടെ പേരുകളിലേക്ക് പോലും നോക്കിയാൽ സ്ത്രീയുടെ സാന്നിധ്യം എത്ര ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാം. നല്ലതങ്ക, ചേച്ചി, സ്ത്രീ, മറിയക്കുട്ടി, ലില്ലി, നിർമ്മല തുടങ്ങി സ്ത്രീ കേന്ദ്രീകൃതമായ പേരുകൾ ആദ്യകാല മലയാള സിനിമയിൽ ധാരാളമുണ്ടായിരുന്നു. 1950കളിലെ സിനിമകളുടെ പട്ടികയിൽ ചേച്ചി, സ്ത്രീ തുടങ്ങിയ ചിത്രങ്ങൾ തന്നെ കാണാം. എന്നാൽ ഒരു സിനിമയുടെ പേര് സ്ത്രീയുടേതാണ് എന്നത് അവൾക്ക് കഥയുടെ അധികാരം ലഭിച്ചു എന്നർത്ഥമല്ല. പലപ്പോഴും അവൾ കഥയുടെ കേന്ദ്രമായിരുന്നെങ്കിലും കഥയുടെ കർത്താവായിരുന്നില്ല. അവൾ കരഞ്ഞു, കാത്തിരുന്നു, സഹിച്ചു, ക്ഷമിച്ചു, ഭർത്താവിനെ സേവിച്ചു, കുടുംബത്തെ രക്ഷിച്ചു, സ്വന്തം ആഗ്രഹങ്ങളെ ത്യജിച്ചു. ഒടുവിൽ അവളുടെ മഹത്വം തെളിഞ്ഞത് അവൾ എത്രമാത്രം സഹിച്ചു എന്നതിലൂടെയായിരുന്നു. ഇതാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ശക്തമായി പുനർനിർമ്മിക്കപ്പെട്ട സ്ത്രീ സങ്കല്പം. 50കളിലും 60കളിലും പ്രണയത്തിന്റെയും ദാമ്പത്യത്തിന്റെയും ഭാഷയിൽ സ്ത്രീയെ പലപ്പോഴും പത്നി എന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. പതിവ്രത്യം, പതിസേവ, ദാമ്പത്യനിഷ്ഠ, പാപബോധം, ത്യാഗം എന്നിവ സ്ത്രീയുടെ ധാർമ്മിക മൂല്യങ്ങളായി ഉയർത്തിക്കാട്ടപ്പെട്ടു. സ്ത്രീയുടെ സദ്ഗുണം അവളുടെ സ്വാതന്ത്ര്യത്തിലല്ല, മറിച്ച് അവൾ ആരുടെയെങ്കിലും ഭാര്യയായി എത്ര നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നതിലായിരുന്നു അളന്നത്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഗാനങ്ങളെയെല്ലാം ഇന്ന് ഒരേ അളവുകോലിൽ വെച്ച് സ്ത്രീ വിരുദ്ധം എന്ന് തള്ളിക്കളയുന്നത് ചരിത്രപരമായും കലാപരമായും ശരിയായ വായനയല്ല. പല ഗാനങ്ങളും അതത് കാലത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തന്നെ പ്രതിഫലിപ്പിച്ചവയാണ്. ചിലതിൽ പ്രണയത്തിനൊരു മൃദുലതയുണ്ടായിരുന്നു, ചിലതിൽ സ്ത്രീയോടുള്ള പുരുഷന്റെ ആകർഷണം ആക്രമണോത്സുകമായിരുന്നില്ല, മറിച്ച് സ്നേഹപൂർവമായ അഭ്യർത്ഥനയായിരുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ ആ പ്രണയം ഏത് സാമൂഹിക ഘടനയ്ക്കുള്ളിലാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ഒരു പുരുഷൻ പാടുമ്പോൾ അവൻ സ്വപ്നം കാണുന്ന സ്ത്രീ എങ്ങനെയായിരുന്നു? വീടറിയുന്നവൾ, പാചകമറിയുന്നവൾ, പാടാനറിയുന്നവൾ, ഭർത്താവിനെ മനസ്സിലാക്കുന്നവൾ, വിനയമുള്ളവൾ, സ്നേഹമുള്ളവൾ, കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവൾ. അവളുടെ കഴിവുകൾ നിരവധിയായിരുന്നു. പക്ഷെ അവളുടെ കഴിവുകളുടെ അന്തിമ ലക്ഷ്യം പലപ്പോഴും ഒരു പുരുഷന്റെ ജീവിതത്തെ മനോഹരമാക്കുക എന്നതായിരുന്നു. ഇവിടെയാണ് പുരുഷന്റെ ആഗ്രഹവും സ്ത്രീയുടെ സ്വത്വവും തമ്മിലുള്ള അതിർത്തി മങ്ങിപ്പോകുന്നത്. 60കളിലേക്കും 70കളിലേക്കും എത്തുമ്പോൾ മലയാള സിനിമയിലെ സ്ത്രീയുടെ സാമൂഹിക സ്ഥാനം മാറുന്നതായി കാണാം. വയലും കൃഷിയിടങ്ങളും കൂട്ടപ്പാട്ടുകളും മാത്രമല്ല, ഓഫീസുകളും സ്കൂളുകളും ആശുപത്രികളും സർക്കാർ സ്ഥാപനങ്ങളും സ്ത്രീയുടെ സാന്നിധ്യത്തിന് വേദികളായി. അധ്യാപികയും ഡോക്ടറും ഉദ്യോഗസ്ഥയും കളക്ടറും സിനിമയിലെ സ്ത്രീകളായി എത്തി. കളക്ടർ മാലതി എന്ന 1967 ചിത്രം തന്നെ സ്ത്രീയുടെ ഔദ്യോഗിക അധികാര സ്ഥാനത്തെ
സിനിമയുടെ കഥാഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉദാഹരണമാണ്. പക്ഷേ ഇവിടെ സിനിമയുടെ മറ്റൊരു വൈരുദ്ധ്യം തുടങ്ങുന്നു. സ്ത്രീ അധികാരസ്ഥാനത്തെത്തുന്നത് സിനിമ അംഗീകരിച്ചു. സ്ത്രീ അധികാരം പ്രയോഗിക്കുന്നത് സിനിമയ്ക്ക് അത്ര എളുപ്പമായിരുന്നില്ല. പുരുഷൻ ശക്തനായാൽ അത് നായകത്വം, സ്ത്രീ ശക്തയായാൽ പലപ്പോഴും അത് അഹങ്കാരം. പുരുഷൻ സ്വതന്ത്രനായാൽ വ്യക്തിത്വം, സ്ത്രീ സ്വതന്ത്രയായാൽ പരിഷ്കാരം. പുരുഷൻ നഗരത്തിൽ പോയാൽ വിജയത്തിന്റെ യാത്ര, സ്ത്രീ നഗരത്തിൽ ജീവിച്ചാൽ പാരമ്പര്യത്തിൽ നിന്ന് അകന്നുപോയവൾ. ഇങ്ങനെയാണ് സിനിമ സ്ത്രീയെ പലപ്പോഴും രണ്ട് പെട്ടികളിലാണ്.

ഗ്രാമസ്ത്രീ പ്രകൃതിയുടെ മകളായിരുന്നു. അവൾക്ക് നിഷ്കളങ്കതയുണ്ടായിരുന്നു, പാരമ്പര്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു. നീണ്ട മുടിയും ലളിതമായ വസ്ത്രവും മൃദുവായ സംസാരവും അവളുടെ സൗന്ദര്യത്തിന്റെ അടയാളങ്ങളായി മാറി. അവൾ വീടിനോടും മണ്ണിനോടും കുടുംബത്തോടും ചേർന്ന് നിന്നു. നഗരസ്ത്രീ മറ്റൊരു തരം രൂപമായിരുന്നു. മുടിവെട്ടിയവൾ, പുതിയ വസ്ത്രം ധരിച്ചവൾ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവൾ, ചടുലമായി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവൾ, സ്വന്തം അഭിപ്രായം പറയുന്നവൾ, അതുകൊണ്ട് തന്നെ പലപ്പോഴും സംശയിക്കപ്പെടുന്നവൾ. അതായത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ ചുവടും അവളുടെ നല്ല സ്ത്രീ എന്ന പദവിയിൽ നിന്ന് ഒരു ചുവട് അകലെയായി ചിത്രീകരിക്കപ്പെട്ടു. പുരുഷൻ നഗരത്തിൽ പോയി നാട്ടിനെ ഓർത്തു പാടുമ്പോൾ അതൊരു ഗൃഹാതുരതയായി മാറി. പക്ഷെ നഗരത്തിൽ ജീവിക്കുന്ന സ്ത്രീയെ അതേ സിനിമ പലപ്പോഴും നാടിന്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നവൾ എന്ന നിലയിലാണ് കാണിച്ചത്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു പോലുള്ള ഗാനങ്ങൾ നാടിനോടുള്ള പുരുഷന്റെ ഗൃഹാതുരതയുടെ പ്രതീകങ്ങളായി വായിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചോദിക്കേണ്ടത് മറ്റൊരു ചോദ്യമാണ്, ആ നാടിന്റെ ഓർമ്മയിൽ സ്ത്രീ എവിടെയായിരുന്നു? പുരുഷന്റെ നാട് മണ്ണും മരങ്ങളും നദികളും വീടുമായിരുന്നു. സ്ത്രീയുടെ നാടാകട്ടെ പലപ്പോഴും ഭർത്താവും കുടുംബവും അടുക്കളയുമായിരുന്നു. ഇതാണ് സ്ത്രീയുടെ സ്വത്വത്തെ പുരുഷനുമായുള്ള ബന്ധത്തിലേക്ക് ചുരുക്കിയ വലിയ സാംസ്കാരിക ശീലം. അവൾ സുമംഗലിയാണ്, അവൾ വിധവയാണ്, അവൾ അമ്മയാണ്, അവൾ സഹോദരിയാണ്, അവൾ ഭാര്യയാണ്, അവൾ കാമുകിയാണ്. പക്ഷെ അവൾ തന്നെയാണോ? സ്ത്രീയുടെ വ്യക്തിത്വത്തെ ബന്ധങ്ങളുടെ പേരുകളിലൂടെ നിർവചിക്കുന്ന ഈ രീതി സിനിമയിൽ മാത്രമുണ്ടായിരുന്നില്ല,

സമൂഹത്തിന്റെ ആഴത്തിലുള്ള പിത്രാധിപത്യ ഘടനയുടെ പ്രതിഫലനം തന്നെയായിരുന്നു അത്. അതുകൊണ്ടാണ് അമ്മ എന്ന കഥാപാത്രത്തിന് പോലും സ്വന്തം വ്യക്തിത്വത്തെക്കാൾ വലിയൊരു പ്രതീക ഭാരം ലഭിച്ചത്. അമ്മ ത്യാഗത്തിന്റെ പ്രതിമയായി. അമ്മയ്ക്ക് കോപിക്കാനാവില്ല. അമ്മയ്ക്ക് സ്വന്തം ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്. അമ്മയ്ക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് സംസാരിക്കാനാവില്ല. അമ്മയുടെ മഹത്വം അവൾ എത്രമാത്രം സ്വയം ഇല്ലാതാക്കി മറ്റുള്ളവർക്കായി ജീവിക്കുന്നു എന്നതിലാണ്. അങ്ങനെ നോക്കുമ്പോൾ സിനിമയിലെ മാതൃത്വ മഹത്വവൽക്കരണം പോലും ചിലപ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ മറച്ചുവെക്കുന്ന സുന്ദരമായൊരു മുഖംമൂടിയായി മാറുന്നു. അതിലും ക്രൂരമായിരുന്നു പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട കുറ്റബോധം. കുഞ്ഞില്ലാത്ത കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുറ്റം പറയുമ്പോഴും സ്ത്രീയുടെ ശരീരത്തിന്മേൽ ചുമത്തപ്പെട്ടു. വന്ധ്യത എന്ന സങ്കീർണമായ വൈദ്യശാസ്ത്ര ജീവശാസ്ത്ര പ്രശ്നം പോലും സ്ത്രീയുടെ വ്യക്തിപരമായ പരാജയമായി അവതരിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങൾ സിനിമയിലും ഗാനങ്ങളിലും കാണാം. കൽപ്പകവൃക്ഷം പോലുള്ള ഉപമകളിലൂടെ സ്ത്രീയുടെ ശരീരത്തെ ഫലദായകതയുടെ മാനദണ്ഡത്തിൽ അളന്നത് അതിന്റെ ഒരു സാംസ്കാരിക ഉദാഹരണമാണ്. ഇവിടെ സിനിമ വെറും വിനോദമല്ല, അതൊരു സാമൂഹിക പാഠപുസ്തകവും കൂടിയാണ്. ഒരു പെൺകുട്ടി സിനിമയിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൾക്ക് അറിയാതെ ചില സന്ദേശങ്ങൾ ലഭിക്കുന്നു. നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം, നല്ല അമ്മ എങ്ങനെയിരിക്കണം, എത്രമാത്രം ചിരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എത്രമാത്രം സംസാരിക്കണം, എത്രമാത്രം സ്വതന്ത്രയാകാം, എപ്പോൾ പ്രണയിക്കാം, എപ്പോൾ പിന്മാറാം. ഒരു ആൺകുട്ടിക്കും സിനിമ അതുപോലെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പുരുഷൻ എങ്ങനെയിരിക്കണം, സ്ത്രീയിൽ എന്താണ് ആഗ്രഹിക്കേണ്ടത്, സ്ത്രീയുടെ നല്ലതും മോശവും എങ്ങനെ തിരിച്ചറിയണം, അധികാരം ആരുടെ കയ്യിലായിരിക്കണം. അതുകൊണ്ട് തന്നെ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, അത് പുരുഷന്മാരെയും നിർമ്മിക്കുന്ന പ്രശ്നമാണ്. സ്ത്രീയെ അനുസരണയുള്ളവളായി നിർമ്മിക്കുന്ന അതേ സംസ്കാരം പുരുഷനെ അധികാരമുള്ളവനായി നിർമ്മിക്കുന്നു. സ്ത്രീ കരയണമെന്ന് പറയുന്ന സംസ്കാരം പുരുഷനോട് കരയരുത് എന്നും പറയുന്നു. സ്ത്രീ വഴങ്ങണമെന്ന് പറയുന്ന സംസ്കാരം പുരുഷൻ ജയിക്കണം എന്നും പറയുന്നു. അതിനാൽ സ്ത്രീപക്ഷ സിനിമാ വിമർശനം പുരുഷവിരുദ്ധമല്ല, അത് പിതൃആധിപത്യ വിരുദ്ധമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതിനെ ചോദ്യം ചെയ്ത നിരവധി വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. 1970കളിൽ സമാന്തര സിനിമയും പുതിയ സിനിമാ ഭാഷകളും സ്ത്രീയെ പഴയ പതിവ്രതയായ നായിക വശീകരിക്കുന്ന വാമ്പ് എന്ന ഇരട്ട വിഭജനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. പുതിയ കഥാപാത്രങ്ങൾ ലൈംഗികത, ആഗ്രഹം, തൊഴിൽ, സാമൂഹിക ഉത്തരവാദിത്വം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയുമായി കൂടുതൽ സങ്കീർണമായ ബന്ധം സ്ഥാപിച്ചു. അക്കാദമിക് പഠനങ്ങളും 1970കളിലെ കലാസിനിമയുടെ സ്വാധീനം മുഖ്യധാര സിനിമയിലെ സ്ത്രീ പ്രതിനിധാനത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സ്ത്രീയെ സ്വതന്ത്രയായി അവതരിപ്പിക്കുന്നതും സ്ത്രീക്ക് യഥാർത്ഥത്തിൽ കഥയുടെ ഉടമസ്ഥത നൽകുന്നതും രണ്ടു തരം കാര്യങ്ങളാണ്.

ഒരു സ്ത്രീ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ടോ ജീൻസ് ധരിക്കുന്നതുകൊണ്ടോ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ടോ പുരുഷനെ വെല്ലുവിളിക്കുന്നതുകൊണ്ടോ മാത്രം അവൾ ഫെമിനിസ്റ്റ് കഥാപാത്രമാകുന്നില്ല. അവൾക്ക് സ്വന്തം തീരുമാനങ്ങളുണ്ടോ? സ്വന്തം ആഗ്രഹങ്ങളുണ്ടോ? തെറ്റാനുള്ള അവകാശമുണ്ടോ? പ്രണയിക്കാനും പ്രണയിക്കാതിരിക്കാനും അവകാശമുണ്ടോ? വിവാഹം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ശരീരത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടോ? സാമ്പത്തിക ജീവിതത്തിൽ സ്വതന്ത്രയാണോ? ഏറ്റവും പ്രധാനമായി പുരുഷന്റെ കഥയിൽ നിന്ന് പുറത്തും അവൾക്കൊരു കഥയുണ്ടോ? ഇതാണ് യഥാർത്ഥ ചോദ്യം. സമീപകാല മലയാള സിനിമയിൽ ഈ ചോദ്യം കൂടുതൽ ശക്തമായി ഉയർന്നിട്ടുണ്ട്. സ്ത്രീയുടെ ശരീരം വെറും ദൃശ്യവസ്തുവല്ലെന്നും സ്ത്രീയുടെ ലൈംഗികത, ആഗ്രഹം, കോപം, തൊഴിൽ, രാഷ്ട്രീയബോധം, സാമൂഹിക സ്ഥാനം എന്നിവയും കഥയുടെ കേന്ദ്രമാകാമെന്നും തെളിയിക്കുന്ന നിരവധി ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. അയ്യപ്പനും കോശിയും പോലുള്ള സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും പരമ്പരാഗത കീഴാള സ്ത്രീ പ്രതിനിധാനത്തെ മറികടന്ന് സ്വന്തം അധികാര ബന്ധങ്ങൾ നിർവചിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് തിരശ്ശീലയിൽ മാത്രം സംഭവിക്കുന്ന മാറ്റമല്ല, സിനിമാ വ്യവസായത്തിന്റെ അകത്തും സ്ത്രീകൾ സ്വന്തം ശബ്ദം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. മലയാള സിനിമയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളും അധികാര ബന്ധങ്ങളും ലിംഗവിവേചനവും ചോദ്യം ചെയ്തുകൊണ്ട് വിമൻ ഇൻ സിനിമാ കളക്റ്റീവ് പോലുള്ള കൂട്ടായ്മകൾ ഉയർന്നു വന്നത് അതിന്റെ പ്രധാന അടയാളമാണ്. സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കാൻ മാത്രം വേണ്ടിയുള്ളവരല്ല, അവർ കഥ പറയാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനും എഴുതാനും തീരുമാനമെടുക്കാനും അവകാശമുള്ളവരാണ് എന്ന പ്രഖ്യാപനമാണ് ഇത്തരം ഇടപെടലുകൾ. അതുകൊണ്ട് ഇന്ന് മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ വിലയിരുത്തുമ്പോൾ പഴയ സിനിമ മോശം, പുതിയ സിനിമ നല്ലത് എന്ന ലളിതമായ വിഭജനം മതിയാകില്ല. പഴയ സിനിമയിൽ പോലും സ്ത്രീയുടെ വേദനയും പ്രതിഷേധവും അടങ്ങിയിരുന്നു. പുതിയ സിനിമയിലും പഴയ പുരുഷ നോട്ടം തിരിച്ചുവരാം. സാങ്കേതിക വിദ്യ മാറിയതുകൊണ്ട് മാത്രം മനോഭാവം മാറണമെന്നില്ല. അതുപോലെ ഒരു സ്ത്രീ കഥാപാത്രത്തെ ശക്തമായി ചിത്രീകരിക്കുന്നതും സ്ത്രീയെ സ്വതന്ത്രമായി ചിത്രീകരിക്കുന്നതും ഒന്നല്ല. ശക്തമായ സ്ത്രീ ആരാണ്? പുരുഷനെ പോലെ പെരുമാറുന്നവളോ? അല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കാൻ കഴിയുന്നവളാണ്. അവൾക്ക് ദുർബലമാകാം, കരയാം, തെറ്റാം, പ്രണയിക്കാം, ലൈംഗിക ആഗ്രഹം പ്രകടിപ്പിക്കാം, വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കാതിരിക്കാം, അമ്മയാകാം, അമ്മ ആകാതിരിക്കാം, ജോലി ചെയ്യാം, ജോലി ഉപേക്ഷിക്കാം, വീട്ടിലിരിക്കാം, ലോകം ചുറ്റാം, രാഷ്ട്രീയം സംസാരിക്കാം, മിണ്ടാതിരിക്കാം. അവളുടെ മൂല്യം ഇതിലൊന്നും ആശ്രയിച്ചിരിക്കേണ്ടതില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളം അവൾ എന്താകണമെന്ന് മറ്റാരും തീരുമാനിക്കാത്ത അവസ്ഥയാണ്. ചലച്ചിത്ര ഗാനങ്ങൾക്കും ഇവിടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒരു സിനിമ 2 മണിക്കൂർ മാത്രം നമ്മോടൊപ്പം ഉണ്ടാകും. ഒരു പാട്ട് 10 പതിറ്റാണ്ടുകളോളം നമ്മുടെ ഓർമ്മയിൽ ജീവിക്കും. ഒരു പാട്ടിലെ ഒരു വരി ഒരു കുഞ്ഞിന്റെ ബാല്യത്തിൽ കേട്ട വാക്കായി അവളുടെ മനസ്സിൽ പതിയാം. ഒരു പ്രണയഗാനം അവളുടെ പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പം രൂപപ്പെടുത്താം. ഒരു അമ്മ പാട്ട് മാതൃത്വത്തിന്റെ അർത്ഥം നിർവചിക്കാം. ഒരു പരിഹാസഗാനം ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള സാമൂഹിക നോട്ടം സാധാരണമാക്കാം. അതുകൊണ്ട് ഗാനരചയിതാവിന്റെ പേനയും സംവിധായകന്റെ ക്യാമറയും സംഗീത സംവിധായകന്റെ ഈണവും വെറും കലോപകരണങ്ങളല്ല, അവയ്ക്ക് സാംസ്കാരിക അധികാരമുണ്ട്. സ്ത്രീയുടെ ശരീരം എങ്ങനെ കാണണം എന്ന് ക്യാമറ പഠിപ്പിക്കുമ്പോൾ സ്ത്രീയെ എങ്ങനെ കാണണം എന്ന് സമൂഹവും പഠിക്കുന്നു. സ്ത്രീയുടെ ആഗ്രഹം പുരുഷന്റെ ആഗ്രഹത്തിന്റെ പ്രതിബിംബമായി മാത്രം എഴുതുമ്പോൾ സ്ത്രീക്ക് സ്വന്തം ആഗ്രഹമുണ്ടെന്ന സത്യം മാഞ്ഞു പോകുന്നു. സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ മൂല്യത്തിന്റെ അളവുകോലായി മാറുമ്പോൾ അവളുടെ ബുദ്ധിയും കഴിവും തൊഴിലും രാഷ്ട്രീയ ബോധവും പിന്നിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ആവശ്യമായത് സ്ത്രീയെ സിനിമയിൽ കൂടുതൽ കാണിക്കുക എന്നത് മാത്രമല്ല, സ്ത്രീയെ വ്യത്യസ്തമായി കാണുക എന്നതാണ്. അവൾ നായകന്റെ അമ്മ മാത്രമല്ല, അവൾ നായകന്റെ കാമുകി മാത്രമല്ല, അവൾ നായകന്റെ ഭാര്യ മാത്രമല്ല, അവൾ നായകന്റെ കഥ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപകരണമല്ല. അവൾക്ക് സ്വന്തം കഥയുണ്ട്, സ്വന്തം ഭൂതകാലമുണ്ട്, സ്വന്തം ഭാവിയുണ്ട്, സ്വന്തം ശരീരമുണ്ട്, സ്വന്തം ആഗ്രഹങ്ങളുണ്ട്, സ്വന്തം പരാജയങ്ങളുണ്ട്, സ്വന്തം രാഷ്ട്രീയമുണ്ട്, സ്വന്തം ശബ്ദമുണ്ട്. മലയാള സിനിമയുടെ അടുത്ത വലിയ വിപ്ലവം ഒരുപക്ഷെ ഇതായിരിക്കും. സ്ത്രീയെ പുരുഷന്റെ കണ്ണിലൂടെ കാണുന്നതിൽ നിന്ന് സ്ത്രീയെ അവളുടെ സ്വന്തം കണ്ണിലൂടെ കാണുന്നതിലേക്ക് മാറുക. അപ്പോൾ സിനിമയിലെ സ്ത്രീ നല്ല പെണ്ണ് എന്ന ചട്ടക്കൂടിൽ നിന്ന് പുറത്തുവരും. അവൾക്ക് ദേവതയാകേണ്ടതില്ല, പാപിനിയാകേണ്ടതില്ല, ത്യാഗത്തിന്റെ പ്രതിമയാകേണ്ടതില്ല, പുരുഷന്റെ സ്വപ്നത്തിലെ സുന്ദരി മാത്രമാകേണ്ടതില്ല. അവൾ മനുഷ്യയാകണം. കാരണം സ്ത്രീയെ ദേവതയാക്കുന്നതും അവളെ വസ്തുവാക്കുന്നതും തമ്മിൽ
പുറമേ വലിയ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടിലും ഒരു അപകടകരമായ സാമ്യമുണ്ട്. രണ്ടിടത്തും അവളുടെ മനുഷ്യാവകാശം മറഞ്ഞു പോകാം. തിരശീലയിൽ സ്ത്രീയിനി പൂക്കളായി മാത്രം വിരിയേണ്ടതില്ല. അവൾക്ക് ചോദ്യമാകാം, അവൾക്ക് പ്രതിഷേധമാകാം, അവൾക്ക് തീരുമാനമാകാം, അവൾക്ക് ചരിത്രമാകാം, അവൾക്ക് ഭാവിയാകാം. ഒടുവിൽ ഒരു സമൂഹം സ്ത്രീയെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നത് ആ സമൂഹം സ്ത്രീയെ എത്രമാത്രം സ്വതന്ത്ര മനുഷ്യനായി അംഗീകരിക്കുന്നു എന്നതിന്റെ കണ്ണാടിയാണ്. മലയാള സിനിമയുടെ യാത്രയെ അതുകൊണ്ട് ഇനി ഒരു ചലച്ചിത്ര ചരിത്രമായി മാത്രം വായിക്കേണ്ടതില്ല. അത് മലയാളി സമൂഹത്തിന്റെ സ്ത്രീയെക്കുറിച്ചുള്ള മനസ്സിന്റെ പരിണാമ ചരിത്രം കൂടിയാണ്. ഒരിക്കൽ സിനിമ സ്ത്രീയോട് പറഞ്ഞത് നല്ല ഭാര്യയാകൂ, പിന്നീട് പറഞ്ഞു നല്ല അമ്മയാകൂ, അതിനുശേഷം പറഞ്ഞു നല്ല സ്ത്രീയാകൂ. ഇനി സിനിമ പറയേണ്ടത് അതിലും ലളിതമായൊരു വാക്യമാണ്, നീ നിനക്കായി ജീവിക്കൂ. അവിടെ നിന്നാണ് സ്ത്രീയുടെ യഥാർത്ഥ സിനിമ തുടങ്ങുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവുമാണ് ഭരണനിർവഹണത്തിൽ തനിക്ക് കരുത്തേകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ശ്രീ വിനായക ക്ഷേത്രം സന്ദർശിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായും 140 കോടി പൌരന്മാരുടെ ക്ഷേമത്തിനായും പ്രാർത്ഥിച്ചു. പൂർണ്ണ സമർപ്പണത്തോടെ ജനങ്ങളെ രാപകൽ സേവിക്കുന്നതിനായി തനിക്ക് കൂടുതൽ കരുത്തും ഊർജവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 25 വർഷത്തെ ഭരണ നേതൃത്വത്തിലൂടെ നേടിയെടുത്ത അനുഭവ പാഠവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും വലിയ സമ്പത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: देश के लिए मेरा दायित्व भी सबसे अधिक है और मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है. मां भारती की हर संतान इस पूंजी की अधिकारी है.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇതു സംബന്ധിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളും സമർപ്പണവും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിക്കും അടിത്തറയിട്ടതായി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യമായ ഫലം ഉറപ്പു നൽകുന്ന ഭരണശൈലിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പൊതുസേവനം ജീവിതത്തിന്റെ ഏക ലക്ഷ്യമാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും രാഷ്ട്രീയത്തെ അദ്ദേഹം രാജ്യത്തെ സേവിക്കാനുള്ള മാർഗമായാണ് കണ്ടതെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വലിയ ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകിയിട്ടുള്ളതെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. പണപ്പെരുപ്പവും ക്രൂഡ് ഓയിൽ വില വർധനയുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. 3 വർഷത്തിന് ശേഷമുള്ള വർധന ഭവന

0: വാഹന വായ്പകളുടെ EMI വർധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായാണ് സൂചന. പുനരുപയോഗ ഊർജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ മന്ത്രി CP ജോൺ നിർവഹിക്കും. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കരിയറിൽ അവസാന മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റും സമ്മാനിച്ച് ഇതിഹാസ താരം ലയണൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സി അഴിച്ചിരിക്കുന്നു. ഗോൾ മുഖങ്ങളെ കീഴ്പ്പെടുത്തിയ ആ ബൂട്ടുകൾ ഇനി രാജ്യത്തിന് വേണ്ടി വല കുലിക്കില്ല. അവസാന വിസിൽ വീഴുമ്പോൾ കോടാനുകോടി ആരാധകർ വിതുമ്പി. ബ്യൂണസ് ഐറിസിലെ സ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെയുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 3-0 തകർപ്പൻ വിജയം സമ്മാനിച്ച് നിറക്കണ്ണുകളുടെ മെസ്സി മൈതാനം വിട്ടു. 2022 ലോകകപ്പ് അടക്കം 4 സുപ്രധാന കിരീടങ്ങൾ, ആകെ 228 മത്സരങ്ങൾ, 126 ഗോളുകൾ, 67 അസിസ്റ്റുകൾ. മെസ്സിയുടെ കരിയർ അതുല്യവും അപാരവും അപൂർവങ്ങളിൽ അപൂർവമായി എക്കാലവും കാൽപന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തും. മെസ്സി മൈതാനം വിടുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ ബാക്കിയാവും. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ ലയണൽ മെസ്സി തീർത്ത ഗോളാരവങ്ങൾ എക്കാലവും ജനതയെ ത്രസിപ്പിച്ചു. യുഗം സമ്മാനിച്ചതിന്
0: കേരള ഗാന്ധി K. കേളപ്പൻ ഓർമ്മയായിട്ട് 5.5 പതിറ്റാണ്ട്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തി സത്യഗ്രഹത്തിൽ കേരളത്തിലെ ആദ്യ സത്യഗ്രഹി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം, ഗുരുവായൂർ സത്യഗ്രഹങ്ങളിൽ സജീവ സാന്നിധ്യമായി. 1940 ചടന പ്രചാരണത്തിന്റെ ഭാഗമായി ജാതിപ്പേർ ഉപേക്ഷിച്ച് K. കേളപ്പൻ മാതൃകയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനുമായി ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കുന്നു. ഇതിനായി തദ്ദേശ വകുപ്പും ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് ജില്ലാതല ഏകോപന സമിതി രൂപീകരിക്കുക. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന അതിർത്തികളിലൂടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ശക്തമാക്കും.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. ഖത്തറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചില്ലുപാലം അടച്ചിട്ടെന്ന ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം വാഗമണ്ണിലെത്തുന്ന നിരവധി സഞ്ചാരികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. തുടർന്ന് സർക്കാരിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലത്തിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. DTPC ഇടുക്കിയും ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്ന PPP മോഡലിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചില്ലുപാലത്തിന് പുറമെ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം, വെർച്വൽ റിയാലിറ്റി, സിപ്പ് ലൈൻ തുടങ്ങിയ നിരവധി വിനോദങ്ങളും ഇവിടെയുണ്ട്.
0: സംസ്ഥാനത്ത് ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനയുണ്ടായതായി റിപ്പോർട്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 മുറികൾ ബുക്ക് ചെയ്യാനാകും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഈ മാസം 11 വരെ നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ NTPCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി C.P. ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12.
5: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് തന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ശ്രീ വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാജ്യത്തിനും 140 കോടി ജനങ്ങൾക്കുമായി പ്രാർത്ഥിച്ചതായും ശ്രീ മോദി വ്യക്തമാക്കി.
1: ആജ് മുജേ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് കെ തോർ പർ നിരന്തർ സേവ കർത്തെ ഹുയെ 25 വർഷ് പൂരേ ഹോ ഗയേ മൈ ഹൃദയ സേ യേ മാൻതാ ഹൂ കി ദേശ് കെ ഹർ നാഗരിക് കാ മുജ് പർ സബ്സേ ബഡ ഹക് ഹൈ യേ 25 വർഷ് കാ ജൻവിശ്വാസ് ബഹുത് ബഡി പൂഞ്ചി ഹൈ ഓർ യേ പൂഞ്ചി ദേശ് കി ഹൈ.
0: രാഷ്ട്രീയത്തെ അധികാരത്തിനപ്പുറം രാജ്യസേവനത്തിനുള്ള ഉപാധിയായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി അദ്ദേഹം മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു എന്നിവരും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെയും പ്രശംസിച്ച് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗേ. ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും ആഗോള ദക്ഷിണ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. പണനയ സമിതി ഏകകണ്ഠമായാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു.
2: After a detailed assessment of the evolving macroeconomic and financial conditions, developments and the outlook, the MPC

0: voted unanimously to increase the policy repo rate under the LAF by 25 basis points to 5.5%. Consequently, the STF rate stands adjusted at 5.25% and the marginal standing facility rate and the bank rate to 5.75%.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ചടങ്ങിൽ 326 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറൻ സമർപ്പിത ചരക്കിടനാഴിയുടെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 3 റെയിൽവേ പദ്ധതികൾക്കും 3 ഹൈവേ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് മുംബൈയിലെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10ാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതികളെ പ്രദർശിപ്പിക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPC ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2,000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായി സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെ സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2ാമത് ഇന്ത്യ EFTA പ്രോസ്പിരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ കപ്പൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റഷ്യയുടെ തെക്കൻ കരിങ്കടൽ തീരത്തുള്ള വിനോദസഞ്ചാര നഗരമായ സോച്ചിക്ക് സമീപം ലൈബീരിയൻ പതാകയുള്ള കപ്പലിന് നേരെ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. ബ്യൂണസ് അയേഴ്സിലുള്ള മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208ാം മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നന്മയ്ക്കായി പരുത്തി, വ്യാപാരം, പരിവർത്തനം, പങ്കാളിത്തം എന്നിവയിലൂടെ സമൃദ്ധി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നു. വയലുകളിൽ പരുത്തി കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹിയുടെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി 10:24 ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഖാനയും തമ്മിൽ 2 ധാരണാപത്രങ്ങൾ കൈമാറി. വിദേശകാര്യമന്ത്രി ഡോ. എസ് ജയശങ്കർ ഖാന സന്ദർശിച്ച വേളയിലാണ് കരാറുകൾ കൈമാറിയത്. ശാസ്ത്രീയ ഗവേഷണം, അക്കാദമിക് മേഖല, കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാറുകൾ. മദ്രസ വിദ്യാഭ്യാസ കമ്മീഷൻ റദ്ദാക്കി പശ്ചിമബംഗാൾ സർക്കാർ. കമ്മീഷനെ സ്കൂൾ സർവീസ് കമ്മീഷനുമായി ലയിപ്പിച്ചതായും ഇനി മുതൽ മദ്രസകളിലെ നിയമന നടപടികൾ എസ് എസ് മദ്രസയുടെ കീഴിലാകുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. മദ്രസകളിലെ അധ്യാപക നിയമനം സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ത്രിപുരയിലെ ഖോവായ് ജില്ലയിൽ നിന്ന് 1.74 കോടി രൂപയുടെ 340 കിലോഗ്രാം കഞ്ചാവ് അസം റൈഫിൾസ് പിടികൂടി. ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ലഹരി മരുന്നും വാഹനവും തുടർ നടപടികൾക്കായി കസ്റ്റംസ് അധികൃതർക്ക് കൈമാറി. ജമ്മുകാശ്മീരിനെ കുറിച്ചും പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലകൾക്കെതിരെയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. യു എൻ പൊതുസഭയുടെ 6-ാമത് സമിതി യോഗത്തിൽ ലോക്സഭ എം പി ബിപ്ലവ് കുമാർ ദേവാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത്. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ എൻ ടി പി സിയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
3: പ്രക്ഷേപണം ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിൻ്റെ പ്രിയവും പ്രാധാന്യവും.
2: എൺപതുകൾക്ക് മുൻപ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മയിലെത്തുന്നത് സൈക്കിൾ വർക്ക്ഷോപ്പ് തന്നെയാണ്. ഓരോ നാട്ടിലും ഉണ്ടാകും വിദഗ്ധരായ ആളുകൾ. ചെറുകുളത്ത് ദാമോദരൻ ആശാൻ, കുളക്കോട് മണി, കുട്ടനെല്ലൂരിൽ ചന്ദ്രനും പാപ്പുവേട്ടനും, രാമങ്കരിയിൽ സണ്ണി, ഫ്രെയിമിൻ്റെ ബെൻഡ് തീർക്കുക, ഒടിഞ്ഞ കമ്പി മാറ്റിയിടുക, പഞ്ചർ ഒട്ടിക്കുക, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ അനേകം ജോലികൾ. പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ലെങ്കിലും പൂനെ അണ്ണൻ എന്നും സൈക്കിൾ വർക്ക്ഷോപ്പിൽ കാണിക്കും. പനിച്ചു വിറച്ചു കിടന്നാലും പക്ഷെ പൂനെ അണ്ണൻ ഡോക്ടറെ കാണില്ലായിരുന്നു. സ്വന്തം ജീവിതത്തേക്കാൾ സൈക്കിളിനെ സ്നേഹിച്ച പൂനെ അണ്ണൻ. സ്കൂളിൽ അന്ന് എത്രയോ അധ്യാപകർ സൈക്കിളിൽ വന്നു. അന്ന് അതൊരു അഭിമാനമായിരുന്നു. രണ്ടാമത്തെ ചേട്ടൻ 10-ാം ക്ലാസ് പാസ്സായതിന് സമ്മാനമായി അച്ഛൻ വാങ്ങിക്കൊടുത്ത സൈക്കിൾ അനിയത്തിയുടെ കല്യാണത്തിന് വിൽക്കേണ്ടി വന്നു. അതിലേട്ടനേക്കാൾ വിഷമിച്ചത് അവളായിരുന്നു. 500 രൂപ ഭുവനേന്ദ്ര പണിക്കരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിയിട്ടായിരുന്നു ചേട്ടനു വേണ്ടി അച്ഛൻ സൈക്കിൾ വാങ്ങിയത്. ആ കഷ്ടപ്പാടോർത്ത് അനിയത്തിയോടൊപ്പം അമ്മയും കരഞ്ഞു. ജീവിതത്തിൻ്റെ ഭാഗമായി നിന്ന രണ്ട് വീലുകൾ. പക്ഷേ 80-കളുടെ അവസാനം കേരളത്തിലേക്ക് ഇരച്ചു കയറി വന്ന മോട്ടോർ വാഹനങ്ങളുടെ അതിവിപ്ലവം സാത്വികതയുടെ ആ രണ്ട് വീലുകളെ പടിയിറക്കി കളഞ്ഞു. ജീവിതത്തോട് അങ്ങനെ ചേർന്ന് നിന്നുവെങ്കിലും കേരളത്തെ സംബന്ധിച്ച് ഒരു സൈക്കിൾ സാന്ദ്രത അവകാശപ്പെടാനൊന്നും നമുക്കാവില്ല. അതങ്ങ് ആംസ്റ്റർഡാമിലാണ്. 25 ലക്ഷം ജനങ്ങൾക്ക് 28 ലക്ഷം സൈക്കിളുകൾ. ഹോളണ്ടിൽ സൈക്കിൾ ടൂറിസം പോലുമുണ്ട്.
3: സൈക്കിൾ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കാർഷിക സംരംഭങ്ങൾക്കും കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 March 31 വരെ അപേക്ഷിക്കാം. 2 crore rupees വരെയുള്ള വായ്പകൾ പരമാവധി 7 years കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 8921542333 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാഴ നടും കാലമായി 2026 എന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിൽപ്പനമേള 8-9 കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെ മേള സംഘടിപ്പിച്ചിരിക്കുന്നു. മേളയിൽ വാഴ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നല്ല ഇനം വാഴത്തൈകൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടരോഗ നിയന്ത്രണോപാധികൾ, മറ്റ് ഉൽപ്പാദന ഉപാധികൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും വിവിധ ഉൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത അറിയുവാനുമായി 0487-2699-0787-7770551 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ, കേന്ദ്രങ്ങളിൽ RF രീതിയിൽ നടത്തപ്പെടുന്ന UG പ്രോഗ്രാമുകളുടെ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 31/10/2026 വരെ നീട്ടിയിരിക്കുന്നു. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 seats, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ 4 seats, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 5 seats. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബന്ധപ്പെടാവുന്നതാണ്. കേടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് October 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 rupees അടച്ച് October 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 14-16 സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 rupees. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 12 October മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400043754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 October സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 rupees വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2576-622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ വിശേഷങ്ങൾ.

0: സ്വാതന്ത്ര്യ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കാലാപാനി. 1915 ആൻഡമാൻ ജയിൽ പുള്ളികളുടെ കഥ പറഞ്ഞ ചിത്രം. മനോഹരവും സ്വാഭാവികവുമായ ആവിഷ്കാരം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കാലാപാനി എന്ന സെല്ലുലാർ ജയിലിലെ തടവുകാർ അനുഭവിക്കുന്ന വേദനാജനകമായ സംഭവ വികാസങ്ങൾ ഈ ചിത്രത്തിലൂടെ അതിവൈകാരികമായി തന്നെ സംവിധായകൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു.
1: ഞാൻ കോവർത്ത് മുകുന്ദല്ലേ, എൻ പേര് ഉണക്കുട്ടി തെറിയോ. നമ്മൾ രണ്ടുപേരും ഒരു ചെല്ലിലാണ്. ആദ്യ ദിവസം ഞാൻ കണ്ടു.
2: ഓ അപ്പടിയാ, എനിക്ക് ഞാപോല്ല. അടിച്ച് മയക്കത്തിൽ തൂങ്ങിയിട്ടൊന്നാണാ, അതുകൊണ്ടും തെരിയില്ല.
1: ഏതായാലും എന്നെ രക്ഷിച്ചതിന് നന്ദി. അതിന് കിട്ടിയ ശിക്ഷയാവും ഇത്.
2: എനിക്ക് തണ്ടണ എപ്പോഴും ഉണ്ട്. മെസ്സല സണ്ട പൊട്ടിയ രൊമ്പ നാളാ അടിച്ച്. അന്ത മാതിരി സണ്ട പാത്ത് രൊമ്പ നാളാ ചുമ്മാ.
1: അയ്യോ, നിവൃത്തിയില്ലാത്തപ്പോ ചെയ്തു പോയതാണ്. അതിനും വഴക്കിനൊന്നും എനിക്ക് താല്പര്യമില്ല.
2: അപ്പടിയില്ല.
0: ഗോവർദ്ധനൻ എന്ന വിദ്യാസമ്പന്നനായ യുവാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഥയുടെ പുരോഗതി. തിരശീലയിൽ ഗോവർദ്ധനായി എത്തുന്നത് മോഹൻലാലാണ്. ഒപ്പം ടബു, നെടുമുടി വേണു, ശ്രീനിവാസൻ, അമരേഷ് പുരി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. പ്രേക്ഷകരെ അമ്പരപ്പെടുത്തുകയും അതേസമയം തന്നെ നൊമ്പരപ്പെടുത്തുകയും ചെയ്ത ചിത്രം.
2: എനിക്ക് താല്പര്യമില്ല. നമ്മ പെരിയും മിർസാക്കാനും സേത്തുങ്ക 42
1: നീ കളിയാക്കണ്ട. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. തന്റെ മണ്ടൻ പദ്ധതിയേക്കാൾ നല്ല രീതിയിലാണ് അവരുടെ പ്ലാൻ. അവർ രക്ഷപ്പെടാൻ ദൈവം സഹായിക്കട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ.
2: ഇങ്ങനെ തപ്പിക്ക ബുദ്ധി തേവല്ല, തെമ്പ്, ധൈര്യം. അത് നാം തപ്പിക്കുമ്പോൾ തന്നെ തരിയോ. ഉടമ്പള ഓടുന്ന രക്തം തമിഴനോടത്.
1: ഏയ്, ഇനി പറയുമ്പോ മാറ്റി പറയണം. തമിഴന്റെ അല്ല, ഇന്ത്യക്കാരന്റെ. ഇന്ത്യന്റെ രക്തം.
0: പ്രേക്ഷകർക്ക് അന്നുവരെ പരിചിതമല്ലായിരുന്ന കഥ പറയുക മാത്രമായിരുന്നില്ല കാലാപാനി എന്ന ചിത്രം കൊണ്ട് പ്രിയദർശൻ ചെയ്തത്. ഗോവർദ്ധന്റെയും പാർവതിയുടെയും പ്രണയത്തിന്റെ മനോഹാരിത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു
3: അദ്ദേഹം.
1: ഞാനൊരു
3: കാര്യം ചോദിക്കട്ടെ. എന്നെ കൂടെ ചേർക്കോ? സ്വാതന്ത്ര്യസമരത്തില്. ചിരിക്കണ്ട, ചിലതൊക്കെ എനിക്കും അറിയാം.
1: എന്തറിയാ, കേക്കട്ടെ.
0: ചിത്രത്തിന്റെ മലയാളം പതിപ്പിന് പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ചിത്രത്തിന്റെ പതിപ്പുകൾ ഇറങ്ങി. അതും ഒരേ സമയം. ജി ദാമോദരന്റെയും പ്രിയദർശന്റെയും മികച്ച തിരക്കഥ തന്നെയായിരുന്നു ചിത്രത്തിന്റെ കാതൽ. സംഗീതത്തിന്റെ മനോഹാരിത കൂടി കൂടിച്ചേർന്നപ്പോൾ ചിത്രം കൂടുതൽ മികവുറ്റതായി മാറി. ഇളയരാജയുടെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും കാൽപ്പനിക ഭാവമുള്ള രംഗങ്ങളുടെ മാറ്റുകൂട്ടി.
1: വല്ലവന്റെ വിഡ്ഢിത്വം കേട്ടിട്ടുണ്ട്. ഇറങ്ങി പുറപ്പെട്ടപ്പോ ആലോചിക്കണായിരുന്നു, ചാകാനാണ് വിധിയെങ്കിൽ അത് കുഴിച്ചിടാൻ വല്ലവൻ ഉള്ളിടത്താകുന്നതായിരിക്കും ഭേദം. കാടിനകത്ത് 10 ഇറച്ചിയും കിട്ടുന്ന കട നിനക്കറിയാം. വലിയ ഗമേ നടന്നു വന്നു കണ്ടു, അതുകൊണ്ട് ചോദിച്ച.
0: ചെമ്പൂവേ പൂവേ എന്ന ഗാനം അന്നും ഇന്നും മലയാളികൾ ഏറ്റുപാടുന്നു. ആറ്റിറമ്പിലെ കൊമ്പിലൂടെ ഗോവർദ്ധന്റെയും പാർവതിയുടെയും അടങ്ങാത്ത പ്രണയം അനുഭവിച്ചറിയുന്നു. മാരിക്കൂടിനുള്ളിലൂടെ ഗോവർദ്ധനനെ കാത്തിരിക്കുന്ന പാർവതിയുടെ ദിനരാത്രങ്ങൾ എണ്ണുന്നു. അത്രയധികം കാലാപാനി എന്ന ചിത്രം നമ്മെ ആഴത്തിൽ ബാധിച്ചിരിക്കുന്നു.

0: ഗോവർദ്ധനും മുകുന്ദനും ഒപ്പമുള്ള മറ്റു തടവുകാരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവർ. ഗോവർദ്ധനും മുകുന്ദനും അടങ്ങുന്ന തടവുകാർ ഏറ്റുവാങ്ങിയ ക്രൂരമായ പീഡനങ്ങളും യാതനകളുമായിരുന്നു ചിത്രത്തിന്റെ കഥയെ മുന്നോട്ട് കൊണ്ടുപോയത്.
1: ഡോക്ടർ പലതവണ അഭ്യർത്ഥിച്ചിട്ടും മിർസാഖാനെയും ബെറിയെയും ഭയന്ന് സത്യം തുറന്നു പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല. അത് കാരണം പരാതി എഴുതി അയച്ച ഡോക്ടർ ലെൻഹട്ടൻ അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ കുറ്റക്കാരനായി തീരുകയായിരുന്നു.
2: നമ്മളെപ്പോലുള്ള മണ്ടന്മാരെ കിട്ടാത്തപ്പോ കഴിക്കാനായി മീൻ പിടിച്ച് നിറച്ചു വെച്ചിരിക്കാണ്.
0: പ്രണയവും വിരഹവും പീഡനങ്ങളും യാതനകളും അങ്ങനെ എല്ലാം ഇന്നും വിങ്ങലായി ഓരോ പ്രേക്ഷകരുടെയും ഉള്ളിൽ നിലകൊള്ളുന്നു. നിസ്സഹായത ചിത്രത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട്. തങ്ങളോടൊപ്പം കപ്പലിലുണ്ടായിരുന്നവരെ വസൂരി രോഗം വന്നതിനാൽ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടു നിൽക്കുന്ന ഗോവർദ്ധന്റെയും കൂട്ടാളികളുടെയും മുഖം അന്നും ഇന്നും മനസ്സിലുണ്ട്. ഒന്നും ചെയ്യാനില്ല, നിസ്സഹായരാണവർ. മിർസാഖാന്റെ ഷൂസ് നാവുകൊണ്ട് വൃത്തിയാക്കാൻ അയാൾ ആജ്ഞാപിക്കുമ്പോൾ ഗോവർദ്ധന്റെ മുഖത്ത് വരുന്നതും അതേ നിസ്സഹായതയാണ്. ഹൃദയഭേദകമായ രംഗങ്ങൾ ഇനിയും ഏറെയുണ്ട് കാലാപാനിയിൽ.
1: അന്നാണ് ഞാൻ മിർസാഖാനെ ആദ്യമായി കണ്ടത്. അഫ്ഗാൻ ആർമിയിൽ നിന്നും ഇവിടെത്തിയ അയാൾ സെല്ലുലാർ ജയിലിലെ പേടി സ്വപ്നമാണ്.
3: Come on. Take it.

That's very good. Clean it properly.

0: വിശപ്പിന്റെ അവസ്ഥാന്തരങ്ങൾ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നു. വിശപ്പിന്റെ മുന്നിൽ നിസ്സഹായനാവുന്ന മനുഷ്യന്റെ അവസ്ഥ. ജയിൽ ചാടിയ ശേഷം പരമാനന്ദ് എന്ന കഥാപാത്രം ആഹാരത്തിന് വേണ്ടി കാണിക്കുന്ന പരാക്രമങ്ങൾ പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയും അതേസമയം നൊമ്പരപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. വിശപ്പടക്കാൻ മണ്ണുവാരി തിന്നുന്ന രംഗം, സഹതടവുകാരെ കൊന്നു ഭക്ഷിക്കുന്ന രംഗം, അങ്ങനെ പോകുന്നു കാലാപാനിയിലെ ഹൃദയഭേദകമായ രംഗങ്ങൾ.
1: അവന് വിശക്കുന്നു.
2: വല്ലവന്റെ വിഡ്ഢിത്തം കേട്ടോണ്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ ആലോചിക്കണായിരുന്നു, ചാകാനാണ് വിധിയെങ്കിൽ അത് കുഴിച്ചിടാൻ വല്ലവരുള്ളിടത്താകുന്നതായിരിക്കും ഭേദം.
0: വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വന്തം സുഹൃത്തിനെ കൊന്ന് പച്ചമാംസം ആർത്തിയോടെ ഭക്ഷിക്കുന്നത് കാണുന്ന ഗോവർദ്ധന്റെ അമ്പരപ്പും സങ്കടവും മോഹൻലാൽ വളരെ മനോഹരവും സ്വാഭാവികവുമായി അവതരിപ്പിച്ചിരിക്കുന്നു.

아는 아는 아는

0: ആ സ്വാഭാവികത ചിത്രത്തിലുടനീളം ഗോവർദ്ധനിലൂടെ പ്രകടമാണ്. മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാലിന് നേടിക്കൊടുത്ത കഥാപാത്രം കൂടെയായിരുന്നു ഗോവർദ്ധൻ. 1995 5 ദേശീയ പുരസ്കാരങ്ങളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും കാലാപാനിക്ക് ലഭിച്ചു.
1: I hereby pronounce Govardhan Menon guilty of the murder of Jamadar Mirza Khan and of the attempted murder of jailer David Barry. English law is clear about the sentence for a capital offence. I sentence Govardhan Menon to be hanged by the neck until he is dead.
2: Govardhan, Kartika, ഒരു പുഷ്പാഞ്ജലി.
3: എങ്ങോട്ടാ കുട്ടിയെ വെളുപ്പിനെ ഓടണേ?
4: തീവണ്ടി ആപ്പീസില് എന്റെ ഉണ്ണിയേട്ടൻ വരിക.

0: എൻ്റെ ജന്മനാടിന് മോചനം ലഭിക്കണമേ, എൻ്റെ പാർവതിക്കുട്ടിയെ കാത്തുകൊള്ളണമേ.
1: ഇവിടെയാണ്, ഇവിടെയായിരുന്നു അവസാനം.

0: സുഖാണോ?
1: ഉടനെ വരുന്ന പറഞ്ഞത്.
0: പാർവതിയെ കുറിച്ച് ഒരുപാട് ചോദിച്ചില്ലേ?
1: നിറയെ വീണ്ടും വീണ്ടും ചോദിച്ചു.
0: എന്താ ചോദിച്ചേ?
1: ഒത്തിരി ചോദിച്ചു, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു.
2: ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി അന്തമാൻ ജയിലിൽ ദുരിത യാതനകൾ അനുഭവിച്ച് മരിച്ച ധീര യോദ്ധാക്കളെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ചിത്രം ആ രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുന്നു.
3: സിനിമാ വിശേഷം തയ്യാറാക്കി അവതരിപ്പിച്ചത് സൂഷ്മ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കരുണ സായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് തറവാടിന്റെ മാനം എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാതെ പെമ്പിള്ളാരെ നേരെ ചൊവ്വെ പറഞ്ഞു വിടണമെന്ന് മേനോന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആലോചനക്കാർ വരാഞ്ഞിട്ടുമല്ല. പക്ഷെ ഇതുവരെ മനസ്സിനിണങ്ങിയ കുടുംബക്കാർ പിള്ളേരാരും വന്നിട്ടില്ല. കണ്ടകടശാണികൾക്ക് തന്റെ മക്കളെ പറഞ്ഞു വിടാൻ കുണ്ടുണ്ണിമോൾ മേനോൻ തയ്യാറില്ല. തന്റെ മക്കളെ അന്തസ്സുള്ള തറവാട്ടിലേ അയക്കൂ. അതാണ് കുട്ടുണ്ണിമാനന്റെ നിശ്ചയം, ദൃഢമായ തീരുമാനം. വയ്യാത്ത കാലും വലിച്ചഴച്ച് നടന്ന് ഒരു 4-5 ഗാദം ചെന്നപ്പോ നേരം എരിഞ്ഞടങ്ങി.

കഴിവത്ര വേഗം നടക്കാൻ മേനോൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. നേരം ഇരുട്ടുമ്പം അങ്ങ് വീട്ടിൽ തിരിച്ചെത്തണം. നേരം ഇരുട്ടിപ്പോയാൽ വീട്ടിനടുത്തുള്ള വള്ളിക്കുടലിൽ കള്ളം മറിയത് വന്ന് കയറും. മീനുവിനെയാണ് പാവത്തിന് പേടി. അവളേതോ പാറ്റയെ പൂവിൻ നടുവിൽ ഇരിക്കാൻ ക്ഷണിക്കുകയല്ലേ, അവളെ ഒന്ന് ഇറക്കി വിടാൻ എന്താ മാർഗം? അതെങ്ങനെയാ, മൂത്തവൾ നിൽക്കുന്നില്ലേ നാണി, പൊരതറഞ്ഞ് നിൽക്കുന്ന പെണ്ണ്. ഈയിടെ അവളെ കാണാൻ ഒരുത്തൻ വന്നിരുന്നു. ആള് കൊള്ളാം, നറവാട്ടുകാരനാണ്, അന്തസ്സുള്ള നറവാട്ടുകാരനാണ്. പക്ഷേ മുമ്പ് അവൻ മൂന്നാല് കല്യാണം കഴിച്ചിട്ടുണ്ട്. നാല് ഭാര്യമാരും മരിച്ചുപോയത്രേ. അവന് ഭാര്യ വാഴത്തില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. മാത്രമല്ല, ചത്തുപോയ ഭാര്യമാരിലെല്ലാം കൂടി അവന് ഒന്നരടസം പിള്ളരുമുണ്ട്. എങ്ങനെ അവന്റെ കൂടെ പറഞ്ഞു വിടും? എടുക്കാൻ വയ്യാത്ത കാലും വലിച്ചാൽ ചെങ്ങോട്ടാണ് മേനോന്റെ യാത്ര. വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. അവിടെ ആകെ പരിങ്ങലാണ്. കാൽ കാശ് വരുമാനമുള്ള ഒരാളും ആ വീട്ടിലില്ലല്ലോ. ആരും വില എടുക്കാൻ പോകില്ല. തറവാട്ടിന്റെ പാരമ്പര്യം അനുസരിച്ച് വേലയ്ക്ക് പോകുന്നത് കുറച്ചിലാണ്. വരവില്ലെങ്കിലും ചെലവിന് കുറവില്ലല്ലോ. തന്റെ പ്രതാപം നിലനിർത്താൻ വേണ്ടിയുള്ള പല ചടങ്ങുകളും മേനോൻ നടത്തിയിട്ടുണ്ട്. കടം കൊണ്ടിട്ടാണെങ്കിലും കാവിന് പാട്ടും ഉത്സവം നടത്തിപ്പും തുള്ളലും സദ്യയും സർവാണിയും എല്ലാം നടത്തി നശിച്ചു. പക്ഷേ നശിച്ചു പോയെങ്കിലും അന്തസ്സായിട്ടൊരു കാവിനുപാട്ട് നടത്തിയതിന്റെ ബഹുമതി ഇന്നും ആ നാട്ടിൽ തനിക്കുണ്ട്. അന്നത്തെ കാവിനുപാട്ടിന്റെ ആ നാടൻ സംഗീതം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാതിൽ മുഴങ്ങുന്നു. ഒരു കുടം കള്ള

അവസാനത്തെ വരി കേട്ടപ്പോ മേനോന് സഹിക്കാൻ വയ്യാൻ തരിശം വന്നു. തനിക്കിനിയും സന്തതി നൽകണമെന്ന്, തനിക്കിനിയും ഈ തെണ്ടിയായ തനിക്കിനിയും സന്തതി നൽകണമെന്ന്. അങ്ങോട്ട് ഓടിച്ചെന്ന് അവന്റെ ഇന്ന് വീണ പിടിച്ചു മേടിച്ച് ആ പുള്ളോന്റെ ചെള്ളയ്ക്കൊരു അടി കൊടുക്കാനാ തോന്നിയത്. എങ്കിലും ആ കാവനുപാട്ടിന്റെ സംഗീതം, അത് അതിന്റെ അന്തസ്സും അതിന്റെ ആഭിജാത്യവും അതറിയാവുന്ന നിറവാട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. നശിച്ചു എങ്കിലും ഇന്നും തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചാവുത്സവം തന്റെ വകയാണ്. ഉത്സവ നടത്തിപ്പും തുള്ളലും സദ്യമെല്ലാമായി താൻ നശിച്ചെങ്കിലും ഇപ്പോഴും തറവാട്ടിന്റെ മാനം സൂക്ഷിക്കാൻ താൻ കടം മേടിക്കുന്നു. കടം മേടിച്ച് കടം മേടിച്ച് കഷ്ടിച്ച് ജീവിക്കുന്നു. കടം പെരുകുമ്പോൾ പറമ്പ് പണയം വയ്ക്കും, കടം കഴുത്തൊപ്പമാകുമ്പോൾ പറമ്പ് തീരെഴുതും. തീരെഴുതി തീരെഴുതി ഇനി ഒന്നും ബാക്കിയില്ല, താമസിക്കുന്ന പറമ്പ് മാത്രം. അതും മില്ലുടമസ്ഥനായ മത്തായി മുതലാളിക്ക് പറ്റിയിരിക്കുകയാണ്. മത്തായി മുതലാളി തന്റെ കുടിയാനവനായിരുന്ന ഒരു കാലത്ത് താൻ അയാളുടെ ജന്മിയും. മത്തായി ഇന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. തെരഞ്ഞെടുപ്പ് എടുത്താൽ മത്തായി ചെന്ന് കാണാത്ത സ്ഥാനാർത്ഥികളില്ല. എല്ലാവർക്കും മത്തായി കൈയേറ്റ സംഭാവനയില്ല, എല്ലാ പാർട്ടിക്കാർക്കും. പക്ഷേ മത്തായി എന്നും ഭരണകക്ഷി ഭരണപക്ഷത്തിൽ നിന്നിട്ടുള്ളൂ. മേനോൻ ആ മത്തായിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്.

0: മത്തായി ഉദാരമതിയാണ്. മേനോൻ എത്ര തവണ കടം ചോദിച്ചാലും മത്തായിക്ക് യാതൊരു അപ്രിയവുമില്ല. മത്തായിയുടെ ഈ ഔദാര്യം മേനോൻ ഒരു സൗകര്യമായി കരുതിയിരിക്കുകയാണ്. മേനോൻ കൂടെ കൂടെ കടം ചോദിക്കുന്നത് മത്തായിക്കും ഒരു സൗകര്യമാണ്. ഒരിക്കൽ മത്തായി തന്നെ ഒന്ന് ചതിച്ചു. ചതിച്ചെന്ന് മാത്രമല്ല, തന്നെ ഒന്ന് വല്ലാതെ വരട്ടിക്കളഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞൊരു ദിവസം മേനോൻ ആ കളരിപ്പറമ്പിൽ കളരിവരാന്തയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പടി കടന്നൊരു അപരിചിതൻ മുറ്റത്തേക്ക് വന്നു. പിന്നാലെ മത്തായി. മേനോൻ സൂക്ഷിച്ചു നോക്കി. മത്തായി അല്ല, ഇതാരായി കൂടെ വന്നിരിക്കുന്നത്? എന്താ മത്തായി തുറിച്ചു നോക്കുന്നത്? എന്താ നീ ഒന്നും പറയാത്തത്? ഈ നിൽക്കുന്ന ആരാ? മനസ്സിലായില്ലേ?
1: മത്തായിക്ക് വല്ലാത്ത ഗൗരവം.
0: മനസ്സിലായില്ലേ തീരെ? ഈ നിൽക്കുന്ന ആളാണ് കോടതിയാമ്യൻ. മനസ്സിലായോ? കോടതിയാമ്യൻ.

നിൽക്കണ്ട, അവിടുന്ന് ഇറങ്ങി തരണം, അവിടുന്ന് അറവാട്ടിൽ നിന്ന് ഇറങ്ങി തരണം. മത്തായി, ഞാൻ ഈ തറവാട്ടിൽ നിറങ്ങിത്തരണം അല്ലേ? എടാ, നീ എന്റെ കുടിയാനവരായിരുന്നു, എനിക്ക് ന്യായമൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ല ഇറങ്ങിത്തരാൻ. അരുത്, ഇറങ്ങി കൊടുക്കരുത്, മേലോട്ട് ഇറങ്ങി കൊടുക്കരുത്, ഈ തറവാട്ടിൽ ഇറങ്ങി കൊടുക്കരുത്.

ധിക്കാരത്തിന് വഴങ്ങി കൊടുക്കരുത്. ഞങ്ങളാണ് പറയുന്നത്, മേലോടൊപ്പം. നിങ്ങളെ ഏതാ കൊച്ചുങ്ങളെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിടപെടുന്നത്? ഇതെന്റെ വീട്ടുകാര്യമാണ്. കുറെ അലവരാധികൾ കയറി വന്നിരിക്കുന്നു. ഇതെന്റെ വീട്ടുകാര്യമാണ്. മത്തായിയോട് ഞാൻ കടിച്ച സത്യമാണ്. ഒരിക്കലും സത്യദോഷം കാണിക്കത്തില്ല ഞാൻ. ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യത്തില്ല ഞാൻ. എന്റെ മുറിവുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മത്തായി, ഞാൻ ഇറങ്ങിത്തരാം. നീ വസ്തു അറിഞ്ഞു തീർത്തോ. പോയിടാ പിള്ളാരെ, നിനക്കെന്താ ഇവിടെ? ആഹാ, കമ്മ്യൂണിസം കൊണ്ട് ഈ തറവാത്തിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങിപ്പോയിടാ. ഒരു പൊതുപ്രവർത്തകർ വന്നിരിക്കുന്നു. അല്ല, അവിടത്തേക്ക് ഇട്ടുവാണെ ഞങ്ങൾ പോയിക്കോളാം. അവിടുന്ന് ഇറങ്ങിക്കൊടുത്താട്ട. വരണ. ആ യുവാക്കന്മാർ ഒന്നൊന്നായി പടിവിട്ടിറങ്ങിപ്പോയി. മത്തായി പിന്നാലെ പോയി. ആമ്യൻ അയാളെ അനുഗമിച്ചു. മത്തായി, നീ അങ്ങ് പോവാണോ? വസ്തു നടത്തി എടുക്കുന്നില്ലേ? ഞാൻ ഇറങ്ങിത്തരാവിടാ. മത്തായി തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ല. ആ പൊതുപ്രവർത്തകരുടെ പ്രതിഷേധത്തിന് മുമ്പിൽ മത്തായി മോലാളിയുടെ ധിക്കാരം പത്തിതാട്ടി. ആ മത്തായിയെ കാണാൻ വേണ്ടി തന്നെയാണ് വീണ്ടും മേനോൻ കയറി ചെന്നിരിക്കുന്നത്.

മേനോൻ മത്തായി മോലാടയുടെ പടിക്ക് നിന്ന് വിളിച്ചു, മത്തായി ഉണ്ട്, മത്തായി ഉണ്ടോടാ, മത്തായി മോലാളി ഉണ്ടോ? അകത്താരും കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കാം? എട്ടുനാടും തൊട്ടല്ലേ റേഡിയോ തുറന്നു വെച്ചിരിക്കുന്നത്.

ഗാനം തീർന്നപ്പോ മേനോൻ വീണ്ടും വിളിച്ചു, അതായി. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പഴയ സംഭവത്തിന് ശേഷം മത്തായി തനിക്ക് മുന്നറിയിപ്പ് തരാറുണ്ട്. അന്നൊരു ദിവസം അദ്ദേഹം കടന്നു ചെന്നപ്പോ മത്തായി പറഞ്ഞു, 5 ഉം 10 ഉം തന്ന് ഇപ്പോ വീണ്ടും 200 രൂപയായിട്ടുണ്ട്. അതിനെന്താ മത്തായി, നീ ഒരു 50 കൂടി ഇങ്ങോട്ട് തരൂ, അപ്പൊ 250. ആ മണ്ണാൻ പുരയുടെ ഉണ്ടല്ലോ, ഏതാ വഴിയുടെ വടക്കേത്, എടാ ചെറിയുടെ കിഴക്കേ പുറത്തുള്ളത്, മണ്ണാന്റെയ്യത്ത് പുരയുടെ അവിടെ കാവലമുള്ള 5 തെങ്ങിന്റെ അനുഭവം നീ എടുത്തു പോകും. മത്തായിക്ക് അന്ന് തൃപ്തിയായി. 250 രൂപയ്ക്ക് നല്ല കാവലമുള്ള 5 തെങ്ങിന്റെ അനുഭവം അല്ലേ വിട്ടു തന്നിരിക്കുന്നത്. മത്തായി വീണ്ടും വീണ്ടും കടം കൊടുക്കുന്നുണ്ട്. കടമെന്ന വടം കൊണ്ട് മത്തായി മേനോനെ വരികയാണ്. ബാലിയുടെ ബാലിക്കുരുങ്ങിയ രാവണനെ പോലെ ഉരുക്കിപ്പെട്ട് കിടക്കുകയാണ് മേനോൻ. മേനോൻ തന്റെ പറമ്പെല്ലാം, മേനോന്റെ പറമ്പെല്ലാം മത്തായി കൈവശപ്പെടുത്തിയത് ഇങ്ങനെ 100 വരുതോറും വായ്പ കൊടുത്തിട്ടാണ്. മേനോൻ പിന്നെ അറച്ചു നിന്നില്ല, അകത്തേക്ക് കടന്നു ചെന്നു. മേനോൻ കയറി ചെന്ന് കണ്ടിട്ട് മത്തായി തട്ടിപ്പടം ചെണീറ്റു, കസേര നീക്കിയിട്ടു, മുറുക്കാഞ്ചെല്ലാം നീക്കി വെച്ചു, രണ്ടാമുണ്ടെടുത്ത് കക്ഷത്ത് വെച്ചു, ഒച്ചാനെ ചങ്ങനെ നിന്നു. താൻ പണക്കാരനാണ്, മേനോൻ തന്റെ മുമ്പിൽ തെണ്ടാൻ വന്നിരിക്കുകയാണ്. പക്ഷേ മത്തായിക്ക് യാതൊരു വലിയ ഭാവവുമില്ല. എന്താണാവോ തമ്പുരാൻ അടിയന്റെ കുപ്പപ്പാട്ടിലേക്ക്? മത്തായി മേനോൻ തന്റെ പ്രതാപശബ്ദത്തിൽ തന്നെ വിളിച്ചു, മത്തായി എന്തോ? മേനോൻ പിന്നെ കുറെ നേരത്തേക്ക് ഒന്നും പറയില്ല. വെറ്റിലൂടെ ഞരമ്പ് കളഞ്ഞ് ചുണ്ണാമ്പ് തേച്ച് നാലും കൂട്ടി ശീരനൊന്ന് മുറുക്കി നീട്ടി ഒരു തുപ്പും തുപ്പി പിന്നെയും വിളിക്കും, മത്തായി എന്തോ? നീ എന്റെ കുടിയാനവനായിരുന്നു. ആയിരുന്നല്ലേ, ഇപ്പോഴും ആന്നേ. അവിടുത്തെ ദയവുണ്ടായിട്ടല്ലേ തറവാട്ടിലെ വസ്തുവകകളെല്ലാം അടിയന് തന്നെ എഴുതി തന്നത്. മത്തായി, അപ്പോൾ നിനക്ക് ആ സ്മരണയുണ്ട്, എനിക്കത് മതി, അത് മതി. മത്തായി, എനിക്കിപ്പോ ദോഷകാലമാണടാ. ഓ, അങ്ങനെയൊന്നും വിചാരിക്കാനില്ല, അതൊക്കെ അങ്ങ് മാറുവേ. ആ മാറാതിരിക്കുവോ, ഭഗവാൻ എല്ലാം കണ്ടു നിൽക്കല്ലേ. മേനോന്റെ കണ്ണു നിറഞ്ഞു. അവിടുന്ന് വ്യസനിക്കരുത്, ഒന്നുകൊണ്ടും ദുഃഖിക്കരുത്, അവിടത്തേക്ക് അടിയനുണ്ട്. അടിയൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാട്ടെ, അപ്പോഴടിയനത് ചെയ്യും. മത്തായി, നീ ഇങ്ങ് അടുത്തു വാട. മത്തായി അടുത്തു ചെന്നു. എടാ എന്തോ, മേനോൻ നിരുദ്ധകണ്ഠനായി, മേനോൻ ഗൽഗതമായി. എടാ, ഞാൻ നിന്റെ കാതിട്ട് പറഞ്ഞു തരാം, നീ ഇങ്ങ് അടുത്തു വാ. മേനോന്റെ കണ്ണു നിറഞ്ഞൊഴുകി. അങ്ങ് കരയരുത്, അരുത്, എന്തിനു കരയുന്നു? മത്തായി ഉള്ളപ്പോ അങ്ങ് എന്തിനു കരയുന്നു? എടാ മത്തായി, നീ ഇങ്ങ് അടുത്തു വാടാ, നിന്റെ കാതിൽ പറയട്ടെ. തറവാട്ടിൽ ഇന്നലെ അത്താഴം വെച്ചല്ലോടാ, അത്താഴം വെച്ചല്ലോടാ. മേനോൻ കൂടെ കൂടെ കണ്ണു തുടയ്ക്കുന്നു. മത്തായി, നീ ഇന്ന് എനിക്ക് 10 രൂപ കൂടെ തരണം, എനിക്ക് 10 രൂപ കൂടെ തരണം. മത്തായി പിന്നെ താമസിച്ചില്ല, അകത്ത് ചെന്ന് രൂപയുമായി തിരിച്ചു വന്നു. അത് മേനോന് സമ്മാനിച്ചിട്ട് പിന്നെയും തലയുറഞ്ഞയാൾ പറഞ്ഞു, അടിയനൊരു സങ്കടം അങ്ങോട്ട് ഉണർത്തിക്കാനുണ്ട്. മത്തായി, നിന്റെ സങ്കടം കേൾക്കാൻ ഞാനല്ലാതെ ആരുണ്ട് ഈ നാട്ടിൽ? ഒന്നുമില്ലേ, വീട്ടിൽ നെല്ലിടുന്ന 10,000 വരിപ്പുണ്ടല്ലോ, അത് ഈ കുടിയാന് കിട്ടിയാ തരക്കടില്ലായിരുന്നു. അപ്പോഴാണ് മേനോൻ അക്കാരി ഓർത്തത്. പണ്ട് നെല്ലളന്നിട്ട് നിറച്ചിരുന്ന ഒരു വലിയ 10,000 തറവാട്ടിൽ ഇരിപ്പുണ്ട്. ഇന്നത് കാട്ടലി വീടും കുടിയുമായി കഴിയുകയാണ്. ഉള്ളു നിറയെ മാറാല പിടിച്ച് ചുണ്ടലി മക്കളും മരുമക്കളുമായി കഴിയുന്ന പഴയ 10,000 ഇപ്പോൾ അതിനകത്ത് കുടിയിരിക്കുന്ന എലിച്ച് കുറിക്കാൻ പോലും ഒരു മണി നെല്ലതിനകത്തില്ല. ഭഗവാനെ, മാധവ, നീ കാണുന്നില്ലേ എന്തെന്ത് മാറ്റങ്ങളാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്? മത്തായി, നീ ചോദിച്ചാൽ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? ആളെ അയച്ചേക്കു, 10,000 അവിടെ വെറുതെ ഇരിക്കുക. നിനക്കിപ്പോ അതുകൊണ്ട് പ്രയോജനം കാണും, നിനക്ക് പ്രയോജനം കാണും. ഞാൻ ഇറങ്ങട്ടെ മത്തായി.

മത്തായിയുടെ വീട്ടിൽ നിന്ന് ഒരു കറ്റ ചൂട്ട് മേടിക്കാൻ മറന്നുപോയി. എന്തൊരു ഇരുട്ടാണ്, കണ്ണിലിട്ട് കുത്തിയാ കാണാൻ പാടില്ലാത്ത ഇരുട്ട്. മേനോൻ വീട്ടിൽ തിരിച്ചെത്തി. സമയം വളരെ അതിക്രമിച്ചിരുന്നു. മാധവി, എടീ മാധവി, അദ്ദേഹം ഭാര്യ വിളിച്ചു. ഭാര്യ വിളി കേട്ടില്ല. മാധവി, വീട്ടുമുറിക്കുള്ളിൽ ഞരകലും മുളലും കേൾക്കുന്നല്ലോ. ഭഗവാന്, എന്താ സംഭവം? വീട്ടിനുള്ളിൽ എന്തോ ഞരകലും മുളലും കേൾക്കുകയാണല്ലോ. മാധവി, മാധവി.

അധവി എടി മീനും നാടിയോടെ പോയി മക്കളോടെ പോയടി ഓ വയച്ചാട്ടി വിളിക്കാൻ പോയായിരിക്കും. വയ്യാത്ത കാലും വെച്ച് മേനോൻ എല്ലാ മുറിയിലും ഓടിയിറങ്ങി തിരിച്ചു വന്നപ്പോ ആ വിളക്കിനടുത്തൊരു കടലാസ് കഷ്ണം കണ്ടു. അല്ല ഇതാ ഒരു കടലാസ് മടക്ക്. മേനോൻ കടലാസ് എടുത്ത് നിവർത്തി. മേനോന്റെ മുഖം വിളറി കൈവിറച്ചു. തന്റെ മൂത്ത മകൾ നാണി തനിക്ക് എഴുതി വെച്ച കത്ത്. അച്ഛാ അച്ഛാ നമ്മുടെ മീനു കള്ളത്തിനോടൊപ്പം ഇറങ്ങിപ്പോയിക്കളഞ്ഞ അച്ഛാ.

മാധവി, എന്റെ പെമ്മക്കൾ രണ്ടും എന്റെ മുഖത്ത് കരുതി വെച്ചടി, മുഖത്ത് കരുതി വെച്ചു, എന്റെ തറവാടിന്റെ മാനം കരുതിയടി. മേലാൽ ഈ വീട്ടിൽ പെമ്മക്കൾ പാടില്ല, പെമ്മക്കൾ പാടില്ല. മാധവി, ഈന് പെണ്ണിനെ പെച്ചു കൂട്ടരുത്, മാനം കെടുത്തുന്നവ. പെട്ടെന്ന് ഏറ്റുമുറിയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. മാധവി, മാധവി, പ്രസവം കഴിഞ്ഞുവോ? പ്രസവം കഴിഞ്ഞുവോ? കഴിഞ്ഞു. ഭഗവാനെ, അച്യുത, കേശവ, മാധവ, മാധവി, കുട്ടിയാണോ പെണ്ണോ? ഏ, കുട്ടിയാണോ പെണ്ണോ? പെൺകുട്ടി. ചതിച്ചോ? മാധവ, കേശവ, ഭഗവാനെ, അതും ഒരു പെൺകുട്ടി. ഭഗവാനെ, വാസുദേവ, ആണായാലെന്ത് പെണ്ണായാലെന്ത്, നീ തരുന്നത് രണ്ട് കൈയും നീട്ടി ഞാൻ വാങ്ങിക്കും. മാധവി, എന്റെ മാധവി, കുട്ടിയെ കാണാൻ എനിക്ക് തിടുക്കമായി. ഞാൻ അകത്തേക്ക് വരട്ടെ? മേനവൻ സംശയിച്ച് അറച്ചറച്ചകത്ത് കടന്നു. മാധവി, മാധവി, ആ മുറിക്കകത്ത് വെളിച്ചമില്ല. മാധവി, ഉറക്കമായോ? കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ട് കുട്ടിയും തള്ളേ, ഉറക്കമായോ? മാധവി, മാധവി, മേനോൻ ഭാര്യയെ കുലുക്കി വിളിച്ചു. മേനോൻ പിന്നെയും ഭാര്യയെ കുലുക്കി വിളിച്ചു. മാധവി, മാധവി, ഞെട്ടി പുറകോട്ട് മാറി. ഭാര്യയും കുട്ടിയും, തന്റെ ഭാര്യയും കുട്ടിയും മരിച്ചു മരവിച്ചു കിടക്കുന്നു, മരിച്ചു മരവിച്ചു കിടക്കുന്നു.

ആ തറവാട്ടിൽ ഏകാകിയാണ്. തറവാടിന്റെ തെക്കുപുറത്തുള്ള തറയിൽ അന്ത്യത്തിരി കൊളുത്തുമ്പോൾ അഭിമാനിയായ മേനോൻ ആരോടൊന്നില്ലാതെ പറയുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്റെ തറവാട്ടിൽ, എന്തെല്ലാം വൃദ്ധിക്ഷയങ്ങൾ ഞാൻ കണ്ടു. പക്ഷേ എന്റെ തറവാടിന്റെ മാനവും പ്രതാപവും കാത്തു സൂക്ഷിക്കാൻ പരദൈവങ്ങളെ ഇതാ ഈ അന്ത്യത്തിരി ഞാൻ കൊളുത്തുന്നു. ഈ അന്ത്യത്തിരി

വയലാർ രാമവർമ്മ, മലയാള സാഹിത്യയുടെ രോമാഞ്ചമായ വിപ്ലവ കവി. ലക്ഷ്യബോധമുള്ള കലാസൃഷ്ടികളിൽ, കവിതാ നിർമ്മിതിയിൽ അദ്ദേഹം ആകണ്ഠവും മുഴുകി നിന്ന ആദ്യകാലം. തുരുതുരെ വർണ്ണപുഷ്പങ്ങൾ വിടർത്തുന്ന പൂവള്ളി പോലെ അദ്ദേഹത്തിന്റെ സർഗശക്തി സഹദേഹൃദയങ്ങളിൽ വസന്ത ഭംഗികൾ വാരിത്തൂവിയ വാരിവിതറിയ കാലം. ശരദപ്രവീതിയിൽ നക്ഷത്രജാലങ്ങൾ പോലെ, വസന്താഗമത്തിലെ തളിർത്തൊത്തുപോലെ വയലാറിന്റെ കാവ്യപ്രപഞ്ചം കേരളീയർക്ക് നൂതനമായ ഒരു ആസ്വാദന ബോധം പകർന്നുകൊണ്ട് ജീവിതത്തിന്റെ നവചൈതന്യം തുടിച്ചു നെയ്തെടുത്ത കാലം. അന്നത്തെ വയലാറിന്റെ തറവാടിന്റെ ബാനമെന്ന കഥാകാവ്യമാണിത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തറവാടിന്റെ മാനം എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം. ഒരാഴ്ച എത്ര വേഗം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു അല്ലേ? ഒരാഴ്ച എന്ന് പറയുന്നത് എന്തിന്? ഒരു ദിവസം എത്ര പെട്ടെന്ന് കടന്നു പോകുന്നു? പ്രഭാതത്തിൽ നിന്ന് പ്രദോഷത്തിലേക്കുള്ള ദൂരം എത്ര? അങ്ങനെ അളക്കാനാകുമോ ഒരു പകൽ ദൂരത്തെ? കഴിയൂല, കഴിയൂല തന്നെ. സാമീപ്യം ദൂരം കുറയ്ക്കും. ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പമുള്ളപ്പോൾ സമയം പോകുന്നതറിയില്ല. ഏകാന്തത ചിലപ്പോൾ ദൂരം കൂട്ടും. പക്ഷേ നീ തരുന്ന പാട്ടുകൾ എൻ്റെ പകലിൻ്റെ ഒറ്റപ്പെടലുകളെ എന്നിൽ നിന്നും മായ്ച്ചു കളയുന്നു. മാധവിയമ്മ അങ്ങനെ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വേദനയുടെ തുള്ളികളായിരുന്നില്ല, സ്നേഹത്തിൻ്റെ തിളക്കമായിരുന്നു. തേൻകിനി എന്ന പാട്ടുകൾ എൻ്റെ ദൂരങ്ങളെ കുറയ്ക്കുന്നു. നീ പാട്ട് നിർത്തരുത്. പോക്കുവെയിലിൽ ഈ വാക്കുകളെക്കാൾ കൂടുതൽ ധന്യത മറ്റെന്താണ് ലഭിക്കേണ്ടത്? പണ്ടെങ്ങാണ്ടോ ജീവിതത്തിൽ പാട്ടുകളെ സ്നേഹിച്ച ഒരമ്മുമ്മ. അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറ്റുവീഴുന്ന തേൻ തുള്ളികളെപ്പോലെ സുമധുരമാകുന്നു. ഈ പോക്കുവെയിലും അത്രയേറെ ഹൃദ്യതയായിരിക്കുന്നു എന്നറിയുമ്പോൾ മനസ്സ് സാർത്ഥകമാകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവെയിൽ ആകാംക്ഷയോടെ, കൗതുകത്തോടെ, അതിഥി ആരെന്നറിയുവാനുള്ള അന്വേഷണത്തോടെ രാവിലെ സന്ദേശങ്ങൾ അയക്കുന്നു. ഫോൺ വിളിച്ച് ചോദിക്കുന്നു ആരാണ് ഇന്നത്തെ അതിഥി. അത്രയേറെ ഉദ്വേഗത്തോടെ, കൗതുകത്തോടെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയപൂർവ്വമുള്ള വെമ്പൽ ശ്രോതാക്കളുടേത് ഹൃദയപൂർവ്വം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അധികം ആർഭാടങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ ഈ ബുധനാഴ്ച പ്രിയ സ്നേഹിതനെ, പ്രിയ അതിഥിയെ പ്രത്യേക പോക്കുവെയിലിൽ പ്രിയ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നു. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത്, ഞാൻ എന്തു വിശേഷങ്ങൾ പറഞ്ഞാണ് ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞാൻ. എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ നാവ് പറയാൻ ആഗ്രഹിക്കുന്നത് വെള്ളനാടിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ. അപ്പം നിങ്ങൾ ചോദിക്കും, വെള്ളനാട് ഒരുപാട് കലാകാരന്മാരില്ലേ? പക്ഷെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഇങ്ങോളം നോക്കുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു കലാകാരനാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നിലൊരു സ്നേഹമുണ്ടാകുന്നു, ഒപ്പം എനിക്ക് അഭിമാനമുണ്ടാകുന്നു. ബാലെ എന്ന് പറയുന്നത് വെള്ളനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കലാരൂപമായിരുന്നില്ല. കണ്ണൂർ ബാലകൃഷ്ണൻ സാറും വെള്ളനാട് നാരായണൻ സാറും സാരഥികളാക്കിക്കൊണ്ട് വെള്ളനാടിൻ്റെ ക്ഷേത്രമുറ്റ തരങ്ങേറിയ ബാലേകൾ, വെളുക്കുവോളം കണ്ടാലും കണ്ടാലും തീരാത്ത ബാലേകൾ, നൃത്ത നാടക രൂപങ്ങൾ, അതിൽ ഒരാളില്ല എങ്കിൽ ആ ബാലേ ശൂന്യവും ശുഷ്കവുമായി പോകുമായിരുന്നു. കാരണം അതിൻ്റെ കഥയെക്കാളുപരി അതിൻ്റെ ഹാസ്യരംഗങ്ങളും പാട്ടുകളും ഒക്കെയായി ജനഹൃദയങ്ങളിലേക്ക്, ജനമധ്യത്തിലേക്ക് വീണും ചാടിയും ഉരുണ്ടും ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച അതുല്യനായ കലാകാരൻ ശ്രീ ചന്ദ്രമോഹൻ ആണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി. അതിഥി എന്ന് പറയാൻ പറ്റില്ല, വളരെയേറെ സ്നേഹത്തോടെ അണ്ണൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതനാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനേക്കാളുപരി വെള്ളനാടിൻ്റെ സംബന്ധിച്ച ആദ്യ കലാകാരൻ ആര് എന്ന് ചോദിച്ചാൽ വെള്ളനാട് നിവാസികൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ബാലൻ സാറാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, അധികം കണ്ടിട്ടുമില്ല, പക്ഷേ കേട്ടറിവുകൾ തന്നെ എത്രയോ എത്രയോ കാര്യമാണ്. വെള്ളനാടിൻ്റെ ആദ്യത്തെ കലാകാരൻ, അതിനു മുമ്പ് കലാകാരന്മാർ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വെള്ളനാട് ജനതയ്ക്ക് പറയേണ്ടിട്ടുണ്ടായിരുന്നില്ല. വെള്ളനാടിൻ്റെ ആദ്യ കലാകാരൻ ബാലൻ സാർ. അധ്യാപകനായിരുന്നു, കലാകാരനായിരുന്നു, എഴുതുമായിരുന്നു, പാടുമായിരുന്നു, എല്ലാം തികഞ്ഞൊരു കലാകാരൻ. അദ്ദേഹം വെള്ളനാടിന് കലയുടെ വഴിവിളക്കുകൾ ചെയ്തത് ചെറുതായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ മകൻ കൂടെയാണ് ചന്ദ്രമോഹൻ അണ്ണൻ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പരിചയപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം, കരുണാസായി റേഡിയോ വിളിച്ചുണർത്തുന്ന പാട്ട് അനന്തപുരിയുടെ ആകാശങ്ങളിൽ എന്ന മനോഹരമായ ടൈറ്റിൽ സോങ്ങോടുകൂടിയാണ് കരുണാസായി റേഡിയോ ആരംഭിക്കുന്നത് എന്ന് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിയാം. ആ പാട്ട് പാടിയിരിക്കുന്നത് അനീഷ് ചന്ദ്രമോഹനാണ്. അതായത് ചന്ദ്രമോഹൻ അണ്ണൻ്റെ പ്രിയപ്പെട്ട മകനാണ് അനീഷ്. കലാകാരനാണ്, ഗായകനാണ്, അധ്യാപകനാണ് അദ്ദേഹവും. അങ്ങനെ നിരവധി വിശേഷണങ്ങൾ കൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം പറഞ്ഞ് തീർക്കാൻ കഴിയാത്തത്ര തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ശ്രോതാക്കളെ, നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങാൻ പോകുന്ന, കേൾക്കാൻ പോകുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ്. പ്രിയപ്പെട്ട ബാലേ കലാകാരൻ, വെള്ളനാടിൻ്റെ ഗായകൻ ഒക്കെയായ, കൈലാസ് ഡാൻസ് അക്കാഡമിയുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റായിരുന്ന ചന്ദ്രമോഹൻ അണ്ണനെ വളരെ ഹൃദയപൂർവ്വം ഈ പോക്കുവയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി, കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം. ചന്ദ്രമോഹൻ, വെള്ളനാട്. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കൾക്ക് നന്ദിപൂർവ്വം ഞാൻ ആദ്യമേ ഒരു ഭക്തിഗാനത്തോടുകൂടി നമ്മളെ പോക്കുവയൽ പരിപാടി ഇന്നിവിടെ ആരംഭിക്കാം. രക്ഷാദൈവതമാത്മബന്ധു അഭയം നൽകുന്ന ചൈതന്യമായി സാക്ഷാൽ ശ്രീ

നീ തന്നാലും തവ മഞ്ജു മഞ്ജുള മനോദാരൻ കൃപാമംഗളം. ഇവിടമാണീശ്വര സന്നിധാനം ഇടറുന്ന മനസ്സുകൾക്കവസ്ഥാനം. കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം. ഇവിടമാണീശ്വര

0: യുടെ സംഭാഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ള ദിവ്യമായ ഒരു സമയമാണ്, മുഹൂർത്തമാണിത് എന്ന് നമുക്ക് പറയാം. ഒരിക്കൽ കൂടെ നമ്പർ പറയാം, 8891884912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ഇപ്പൊ ചേരുന്നുണ്ട്, കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ ശശികല, റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ സുഗമമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. കുറച്ചാ ഇന്ന് നമ്മളോടുള്ളത്? ഇപ്പൊ പാട്ട് കേട്ട് കാണുമല്ലോ അല്ലേ? ചന്ദ്രമോഹൻ സാർ സംസാരിച്ചോളൂ.
1: ഹലോ സാർ.
2: ആ നമസ്കാരം.
1: നമസ്കാരം.
2: ആ എന്തുണ്ട് വിശേഷങ്ങളെ?
1: സാറെ, എനിക്ക് രണ്ട് മക്കളുണ്ട്, ഡ്രൈവറായി. രണ്ടു പേർക്ക് വരാൻ മക്കളുണ്ട്, ഒരാള് 9-ൽ ഒരാള് 5-ൽ
2: പഠിക്കുന്നേ.
1: ഓരോ കുടുംബങ്ങളായി.
2: ഭംഗിയായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ കുട്ടികള്?
1: കുട്ടികള് നല്ല പഠിക്കും. രണ്ട് മക്കളാണ്, ഒന്ന് 5-ാം ക്ലാസ്സിലും ഒന്ന് 8-ാം ക്ലാസ്സിലും. നല്ല പഠിക്കും.
2: കലാകാരന്മാരും വല്ലതും ആണോ?
1: അല്ല, കലാകാരങ്ങളൊന്നും അല്ല. ഒരു മോൻ കരാട്ടെ ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു മോൻ ചെണ്ട പഠിക്കുന്നു. അങ്ങനത്തെ കലാകാരങ്ങള്.
2: പിന്നെ വേറെ എന്തുണ്ട്?
1: വേറെ വേറെ വീട് വെച്ച പ്രത്യേകങ്ങളാണ്.
2: പിന്നെ
1: വീട്ടിൽ ഞാനും ഭർത്താവും എന്റെ അമ്മയുണ്ട്. ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
2: അത് ശരി. പിന്നെ വേറെ വീട്ടില്
1: വേറെ
0: വിശേഷങ്ങളൊന്നുമില്ല.
1: പുസ്തകങ്ങളൊക്കെ
0: വായിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തക വായന വിശേഷമാണ്.
2: പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പുസ്തകങ്ങളാണ്? ഏത് ടൈപ്പ് പുസ്തകങ്ങളാണ് വായിക്കുന്നത്?
1: പുസ്തകങ്ങള് നല്ല തൂങ്ങി, പിന്നെ പെരുമാൾ മുരുകന്റെ അർച്ചനാ ടീച്ചറൻ, പിന്നെ കേരളീയരുടെ മോഹമിന്ന, പിന്നെ മാധവി കുട്ടിയുടെ മാനസി, ജോൺ റസ്കിന്റെ എന്തൂടി ലാസ്റ്റ്,
0: എന്ത് ഇത്രയും പോരെ.
1: പുസ്തകങ്ങളുണ്ട്, വായിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റുമാൻ ശിവകുമാറിന്റെ ആകാശകന്യ,
2: അതൊക്കെ ഏറ്റവും മനോഹരമായ വായനകളല്ലേ.
1: എഴുവേലി, പിന്നെ ബാബുജീജ, പിന്നെ ലോറിക്കാരൻ, അങ്ങനെ ഒരുപാട് ഏറ്റവും വായിച്ചിട്ടുണ്ട്.
2: അത് തന്നെ ഭംഗിയായിട്ട് വായിച്ച് കഥകളൊക്കെ മനസ്സിലാക്കൂ. അറിയാമോ എന്നെ? നേരിട്ട് അറിയാമോ?
1: നേരിട്ട് കണ്ടിട്ടില്ല.
2: കണ്ടിട്ടില്ല. എവിടുന്നാ വിളിക്കുന്നത്? വെള്ളനാട്ട് വന്നിട്ടുണ്ട്. പരുത്തിക്കുഴിയിലൊക്കെ ശ്രീ കൈലാസ് ഡാൻസ് അക്കാദമി നിങ്ങളെ കാലത്തൊക്കെ ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കട്ടപ്പൂപ്പൻ, ആര്യസംഗമം, സൂര്യവംശം, അയ്യപ്പൻ, കൃഷ്ണലീല, എത്രമാത്രം പ്രോഗ്രാം ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പരുത്തിപ്പള്ളിയില്, പറണ്ടോട്ട്, ആരനാട്ട്, അയ്യങ്കാലമഠത്തില്. ആ മറന്നുപോയി. എത്ര വയസ്സുണ്ടിപ്പോ?
1: 63.
2: കണ്ണാടിയൊക്കെ വയ്ക്കാതെ വായിക്കാനൊക്കെ പറ്റുമോ? ആ കണ്ണാടി വേണം. ആ പിന്നെ വേറെ എന്തുണ്ട് പറയാനുണ്ട്?
1: വേറെ വിശേഷങ്ങളൊന്നുമില്ല. സാറിന് പാട്ടൊക്കെ കേട്ട് നല്ല പാട്ടാണ്.
2: കലയെന്നുവെച്ചാൽ ഞാന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പാട്ടും ബാലയും ഒക്കെയാണ്. കാരണം 10-25 വർഷം ഞാൻ ബാലെ കളിച്ച് ഉറക്കൊഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അന്ന് ആദ്യമൊക്കെ ഞങ്ങള് ഈ ടേപ്പൊന്നും ഇല്ലാത്ത സമയത്തിന് ഞങ്ങൾ ഈ വാ കൊണ്ടൊക്കെ പറഞ്ഞും തബലയും ഹാർമോണിയും ഒക്കെ സ്റ്റേജിൽ തന്നെ വെച്ചൊക്കെ കളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ അടുത്ത കാലത്താണ് ഈ എല്ലാം ടേപ്പ് റെക്കോർഡിലൂടെ എല്ലാം കേൾക്കുകയും നമ്മൾ വായനക്കുകയും ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ബാലയൊക്കെ പുതിയ രീതിയിൽ കണ്ടു തുടങ്ങി അടുത്ത കാലത്താണ്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്.
0: അതെ കണ്ടിട്ടുണ്ടെങ്കിൽ അതീ ബാലയാണ്, വേറെ ഒരിടത്തൊന്നും വരൂല. ബാലെ കണ്ടിട്ടുണ്ട്, വെള്ളനാട് തന്നെ വന്നിട്ടുള്ളത്.
2: ശരിയാണ്,
1: കണ്ടിട്ടുണ്ട്.
2: എന്റെ വീട്ടില് ഞാനുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. മക്കള് ഒരാള് അധ്യാപകനാണ്, കല്ലറ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. മകള് നേഴ്സാണ്, അവള് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. എന്റെ ഭാര്യ അംഗൻവാടി ടീച്ചറാണ്, വെള്ളനാട്ടാണ്. ഓ

0: സാറ് ഒരു പാട്ട് പാടും തമ്മിൽ.
1: ആ ഞാൻ ഒന്ന് പാടിത്തരാം, ഒരു നമ്മൾ പഴയ നമുക്കൊരു പാട്ട് ഞാൻ പാടിത്തരാം, നാല് വരി പാടി. അതിൻ്റെ ആദ്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം.
2: ക്യുസ് ആണ്.
1: ആ അറിയാം അറിയാമല്ലേ.

0: താപസ കന്യക നീ. ഇതിൻ്റെ ആദ്യം എന്താണ്, തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഓർമ്മ വേണ്ടോ?
1: പാടണ്ടെന്ന് പറയണ്ടായിരുന്നല്ലേ?
0: പിന്നെ ആദ്യകാലത്ത് സിനിമകളാണ് ഇതൊക്കെ.
1: പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കണം, നല്ല രസമുള്ള കാര്യമല്ലേ. തുടക്കം എന്തായിരിക്കും? ടെൻഷനൊന്നും വേണ്ട, നമ്മളൊന്ന് സംസാരിക്കുമ്പോ എന്ത് ടെൻഷൻ? അത് ചന്ദ്രമോഹനാണ് സംസാരിക്കുമ്പോ ടെൻഷനേ പാടില്ല.
0: ഒരു ടെൻഷനും വേണ്ട, ഭംഗിയായിട്ട് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞുതരാം.

0: കാട്ടു തുളസി എന്നൊരു സിനിമ പണ്ട് കണ്ടിട്ടുണ്ടോ? അതിലുള്ളതാണ് ഈ പാട്ട് കേട്ടോ. അനുഗ്രഹീതനായ ഒരാളാണ് സാറ്, അതുകൊണ്ടാണ് ഈ വായനയും ഒക്കെ നിങ്ങൾക്ക് ഇത്രയും മാത്രം പ്രോത്സാഹനം തന്ന് നിങ്ങൾ ഈ പറയുന്നത് വലിയ വലിയ വലിയ സന്തോഷമുണ്ട് നമുക്ക്.
1: ഇത്രയൊക്കെ സംസാരിച്ചു, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഇന്ന് എനിക്ക് പറയാൻ മറന്ന പരിതവങ്ങൾ പാട്ടാണ് വേണ്ടത്.
1: ഏത് സിനിമയാണെന്ന് ഓർമ്മയുണ്ടോ?
2: പേരറിഞ്ഞൂടാ. പറയാൻ മറന്ന പരിതവങ്ങൾ വിരഹാഗ്രഹമായ പാട്ടാണ്.
1: ഓ, ഒരു പ്രത്യേക തരത്തിലുള്ള പാട്ടാണ്,
0: ഭയങ്കര ഡീസന്റ് ആയിട്ടൊരു പാട്ട്.
1: അതെ,
0: പറയാൻ മറന്ന
1: അങ്ങനെ തുടങ്ങുന്ന പാട്ടാണ്. പിന്നെ
0: ഒരു ആവറേജ്,
1: അതുകൊണ്ടല്ലേ അനുഗ്രഹീത കലാകാരൻ എന്ന് പറഞ്ഞേ. തെരഞ്ഞെടുത്ത പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ പാട്ട് മ്യൂസിക്, അതായത് ഈണം പറഞ്ഞ രമേശ് നാരായണനാണ്. കുറച്ച് പാട്ടുകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളെങ്കിലും ഗംഭീരമായിട്ട് സംഗീതം ചെയ്തതാണ്. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്. അതുപോലെ ഗർഷോം എന്ന് പറയുന്നൊരു പ്രത്യേക സിനിമയിലെ പാട്ടാണിത്. അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാടിയിരിക്കുന്നത് ഹരിഹരൻ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരിക്കൽ കൂടെ ചന്ദ്രമോഹനൻ സാറിനോട് നന്ദിയും സ്നേഹവും പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം. പറഞ്ഞോളൂ.
0: വളരെ സന്തോഷം.
1: അപ്പൊ പാട്ട് കേൾക്കാം.
0: പാട്ട് കേൾപ്പിക്കാം. ഉടനെ പാട്ട് കേൾക്കാമല്ലോ. ഓക്കെ,
1: ശരി
0: ശരി. ഓ ഓ ഓ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സ്നേഹിതനും വെള്ളനാടിൻ്റെ ബാലേ കലാകാരൻ, ഗായകൻ, ദീർഘകാലം ശ്രീ കൈലാസ് ഡാൻസ് അക്കാഡമിയിൽ ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്ന ശ്രീ ചന്ദ്രമോഹനൻ അണ്ണനാണ് നമ്മളോടൊപ്പം ഇന്ന് കൂടെയുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം അദ്ദേഹത്തെ, അദ്ദേഹത്തോട് സംസാരിക്കാം, പാട്ടുകൾ കേൾക്കാം, പാട്ടുകൾ പാടിപ്പിക്കാം, ഒരുപാട് വിശേഷങ്ങൾ, നൃത്തനാടക വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം 8891884912. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതുല്യ കലാകാരനായ ചന്ദ്രമോഹൻ അണ്ണനാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് ബാലെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കലാകാരൻ അവിടെ വന്നിട്ടുണ്ട്, നിശ്ചയം
1: സുനിശ്ചിതം
0: ആയിരിക്കും. അറിയാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പൊ ഇപ്പൊ വേഷമില്ലാതെ, ഒരു വേഷമില്ലാതെ എന്റെ മുമ്പിലുണ്ട്. സംസാരിച്ചോളൂ, നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
2: ഹലോ
3: ഹലോ
2: ഹലോ,
3: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ഹരികരദാസ് എന്നാണ്.
3: ആ പറയണം, എന്തുണ്ട് വിശേഷങ്ങൾ?
2: വിശേഷങ്ങളേ ഉള്ളു സാർ.
3: ആ മേക്കപ്പ് ഇല്ലാതെ ഇപ്പൊ ഇരിക്കുകയാണ് നമ്മളെ പോക്കുവയിൽ സംരക്ഷണത്തിന്.
2: സാറിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ ഒരു രൂപം മനസ്സിൽ കാണാണ്.
3: ആ അതാണ്, അങ്ങനെ വരട്ടെ.
2: അപ്പോ അതുമായിട്ട് രണ്ടുപേർക്കും നമസ്കാരം പറയാണ്.
3: ആ സന്തോഷം.
2: എന്റെ ഒരു കൂട്ടുകാരൻ ചന്ദ്രമോഹനൻ സാറ്, വെള്ളനാട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്.
3: ഓ അത് ശരി.
2: പുള്ളി ഇപ്പൊ ഇല്ല, മരിച്ചു.
3: ഓ ഓ ഓ,
2: സാറിന്റെ പേര് കേട്ടപ്പോ പെട്ടെന്ന്
3: ഓർമ്മ വന്നു. നല്ല കാര്യം തന്നെ അത്, ഒരാള് മരിക്കായിരിക്കല്ലേ ഇവിടെ. മനസ്സിലായ,
2: മരിക്കാതെ ഒരാളുണ്ട്,
3: പിന്നെ അതാണ്ട് കസേര ഇരിക്കാണ്. പറയണം ബാക്കി വിശേഷങ്ങൾ പറയണം
2: സാർ. അതുപോലെ അമ്പലത്തിന്റെ കാട്ടാക്കടയൊക്കെ പാലയ്ക്ക്
3: വന്നിട്ടുണ്ടോ? എത്രയോ സ്ഥലത്ത്
2: കട്ടാക്കട മുടിപ്പരയില് പോയി ഞങ്ങൾ ഉജ്ജിപ്പോട് പാല കണ്ടിട്ട്.
3: കട്ടാക്കട മുടിപ്പരയില് ഞങ്ങളെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, അത് അറിയപ്പെടുന്ന ഒരു സാധനമായിരുന്നത്, അതവിടെ കളിച്ചിട്ടുണ്ട്.
2: പിന്നെ ഈ വസന്ത
3: കലാനിലയം
2: നെല്ലിമൂടുണ്ടല്ലോ, അവിടെ ദശാവതാരം മാലയില് ഒരു 10 ദേശങ്ങൾ എത്തും ചെയ്ത ഒരു അറിയാമോ?
3: അറിഞ്ഞൂടാ, കേട്ടിട്ടുണ്ട്.
2: ദേശാവതാരം മാലയില് 10 രാക്ഷസ വേഷവും
3: അങ്ങനെ
2: ബന്ധുക്കളൊക്കെ ആരനാട്ടുണ്ട്.
3: ആരനാട്?
0: എനിക്ക് കമലഹാസന്റെ ദശാവതാരം അറിയാം, പുള്ളിയും 10 വേഷം തന്നെയാണ് ചെയ്തത്. കമലഹാസൻ, കമലഹാസൻ ദശാവതാരം 10 വേഷം ചെയ്ത്, എന്ത് കേട്ടിട്ടില്ലേ?
2: അങ്ങനെ സാർ, പിന്നെ നാടകഗാനങ്ങൾ വല്ലതും പാടുമോ?
3: നാടകഗാനങ്ങള് എങ്കിലുമൊക്കെ പാടാം നമുക്ക്.
2: കെപിഎസ്സിയുടെ ഒരു അവതരണ ഗാനം പാടുവാൻ പറ്റുമോ?
3: ഏതാണത്?
2: ഏതെങ്കിലും മതി.
3: കെപിഎസ്സിയിലേക്ക് മറ്റേ നമ്മളെ

0: പാമ്പുകൾ കുമാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ, വെളിച്ചമുണ്ടോ കയ്യിൽ, വെളിച്ചമുണ്ടോ കയ്യിൽ, വെളിച്ചമുണ്ടോ. അതങ്ങനെ പോവാ പാട്ട്.
1: കയ്യടിച്ചപ്പോ ഇവരെയൊക്കെ എങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കും അല്ലേ? ഞാൻ കൊടുത്തേക്കാം.
2: ഞാനൊരു വായനശാല പ്രവർത്തകനൊക്കെയാണ് സാർ.
0: പറയണം.
2: ഞങ്ങളെ വായനശാലയിൽ ഇപ്പൊ ഞങ്ങളൊരു പുതിയ കലാ സാഹിത്യ
0: ഉണ്ടാക്കി ഉണ്ടാക്കണം. നല്ല ഭംഗിയായിട്ട് അതിന്റെ പ്രവർത്തനം അത് വരിക്ക് വെച്ച് നിർത്തരുത്.
2: ഇല്ല ഇല്ല ഇല്ല,
0: പൂർണ്ണതയിൽ എത്തിക്കണം.
2: പൂർണ്ണതയിലെത്തും. കാരണം ഞങ്ങളെ വായനശാലയിൽ തുടങ്ങിയിട്ടുള്ള ഒന്നും പകുതി ഇതിൽ നിന്നിട്ടില്ല. സരസ്വ വിലാസം എന്നാണ് ഞങ്ങളുടെ വായനശാലയുടെ പേര്. ഈ പിന്നെ കലാസാഹിത്യ വേദിയുടെ പേര് സരസ്വതി
0: കലാസാഹിത്യ വേദി. എല്ലാത്തിന്റെയും ആദ്യം തുടങ്ങുന്ന സരസ്വതി ആണല്ലോ. കലയുടെ ദേവത.
2: അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥശാലയ്ക്ക് സരസ്വ വിലാസം ഗ്രന്ഥശാല എന്ന് പേരിട്ടത്.
0: ഓ, അതിൽ ഏറ്റവും സന്തോഷം.
2: ഞങ്ങളെ പൂർവികന്മാരാണ് അത് തുടങ്ങിയത്.
0: ഓ, എങ്കിലും അത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ?
2: നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്.
0: അങ്ങേറ്റ സന്തോഷം.
2: പിന്നെ
0: മറ്റെന്താ എന്തെല്ലാം വിശേഷങ്ങളുണ്ട്?
2: വയലാർ സാഹിത്യ വേദിയിലെ വയലാറിന്റെ ഓർമ്മ ദിനത്തിന് നമ്മള് ഇതിന്റെ രണ്ടാം കമ്മിറ്റി
1: ഒക്ടോബർ 27-ാം തീയതി
2: 27 27-ന് അതിന്റെ ഒരു സംഘാടകൻ വരാൻ പറ്റാത്തത് കൊണ്ട് 25 മാറ്റി.
0: ഓ,
2: കിട്ടാൻ നിവർത്തി ഇല്ല. 25
0: കാരണം അഭൂതപൂർവമായ ഒരു ജീവിതമാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ 13 വർഷക്കാലം കൊണ്ട് അദ്ദേഹം എഴുതി തള്ളിയതിന് വല്ല കണക്കും ഉണ്ടോ? പേന ചലിച്ചു കഴിഞ്ഞാൽ അത് പാട്ടാണ്. ഓ, അനേഷ് ഇന്ന് ഏതായിരുന്നു സാറേ?
1: ഇന്ന് വയലാറിന്റെ കഥയാണ്.
0: തറവാടിന്റെ
1: മാനം.
0: ഓ ഓ,
1: അതാണ് പറഞ്ഞത്.
2: അരമണിക്കൂറേ
0: അത് തന്നെ. ഇതിനു മുന്നേ നമ്മളെ പോക്കുവയൽ തുടങ്ങുന്നതിന് മുന്നേ അതായിരുന്നു. അത് ഒരു ഒരു സബ്ജക്ട് നമ്മൾ അങ്ങോട്ട് കാച്ചി കൊടുത്താൽ മതി. അപ്പോഴിഞ്ഞോട്ട് എന്നാ പിടിച്ചോ എന്നുകൊണ്ടാണ്. മധ്യവേനലവധിയായി ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി, മുള്ളുകളിൽ ചവിട്ടി മുത്തുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ. മധ്യവേനലവധിയായി ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി, മുള്ളുകളിൽ ചവിട്ടി മുത്തുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ. ഇതുപോലെ ടക് ടക് ടക് അങ്ങനെ പോവും വയലാറിന്റെ കേസുകൾ. അങ്ങ് പറഞ്ഞ് തീർന്നടം തന്നെ പറയും. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതി കഥ മാനേ പുള്ളിമാനേ. നമ്മൾ നോക്കുമ്പോ പ്രേംനസീർ, ശാരദ, ഷീല തുടങ്ങി മനോഹരമായി അങ്ങ് അഭിനയിച്ച് തള്ളയാണ്. പക്ഷെ പാട്ടിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രയോ അർത്ഥങ്ങളാണ്. അതാ, കല്ലിൽ കൊത്തിവച്ച കവിത നിന്റെ കനക ചീലങ്കിലുങ്ങിയ തെങ്ങിനെ മാറിടം തുടിക്കും പ്രതിമേ, നിന്റെ മേലാ സകലം എനിക്കുള്ളതല്ലയോ. എങ്ങനെ എങ്ങനെ? ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചോരി ത്രേതായുഗത്തിലെ ശ്രീരാമൻ, കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി. അതെല്ലാം അഖല്യ മോക്ഷം.
1: ഞാൻ ഏതോ ക്ലബിന്റെയോ അമ്പലത്തിന്റെ ഏതോ ഒരു ഗാനമേളയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു.
0: അത് എന്നാ സാധനം. പിന്നെ പറയണം. ഇന്ന് ഇന്ന് നമുക്ക് ഏത് പാട്ടാണ് ആവശ്യമുണ്ടത്?
2: ഞാൻ പറഞ്ഞത് ഏഴാഞ്ചേരി.
0: ഏഴാഞ്ചേരിയാ? ഏഴാച്ചേരി.
1: ഏഴാച്ചേരി
0: പറയണം.
2: ഏഴാഞ്ചേരി രാമേന്ദ്രൻ എഴുതിയ ചന്ദനവാതിൽ പാതിചാരി വേണുഗോപാൽ പാടിയത്. അതാണ് ചോദിച്ചത്.
1: അത് കൊടുക്കാം അല്ലേ? നമുക്ക്
0: അതൊരു
1: പ്രത്യേക വിശിഷ്ടമായ ഒരു പാട്ടാണ്,
0: ഒരു ഭംഗിയായ ഒരു പാട്ടാണത്.
1: പിന്നെ അതിഗംഭീരമായ ഒരു പാട്ടാണ്. എന്റെ വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് സിനിമ പലരും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്.
0: ശരിയാണ്.
1: മരിക്കുന്നില്ല ഞാൻ എന്ന ചലച്ചിത്രത്തിലെ
0: മനോഹരമായ പാട്ടാണ്.
1: മനോഹരമായ പാട്ട്, പക്ഷെ സിനിമ അധികാരം കണ്ടിട്ടില്ല.
0: അതിമനോഹരമായിട്ട് ഇപ്പൊ അത് കേൾക്കാം നമുക്ക്.
1: അപ്പൊ ഒരിക്കൽ കൂടെ ചന്ദ്രമോഹൻ അണ്ണന് സ്നേഹം അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലേക്ക് പോവാം.
2: എന്റെ
0: കൂട്ടുകാരനായിട്ട് ഞാൻ
2: കണക്കാക്കി.
0: ഓ ഓ ശരിയെന്നാ, വളരെ നന്ദി നന്ദി നന്ദി. അടുത്ത പാട്ട് കേട്ടോളൂ. ശരി.
1: അപ്പൊ മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഹരിഹരദാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ജി വേണുഗോപാൽ പാടിയത്. ചന്ദ്രമോഹൻ അണ്ണ നമുക്ക് കേൾപ്പിക്കാലോ.
0: കേൾപ്പിക്കാം. റൈറ്റ്.

0: തിർന്നില്ലൊടുങ്ങാത്ത വഴികളിലൊക്കെയും നമ്മുടെ നിഴലുകൾ മാത്രമുണ്ടായിരുന്നു. പറയാൻ മറന്നതൊക്കെയും കാറ്റിൽ ഇതുവഴി മാഞ്ഞുപോയിട്ടുണ്ടാകാം. ഇരുൾ വീഴുന്ന വഴികളിൽ ഒരു നനുത്ത കാറ്റായി നീ വരികിൽ പകലറ്റു വീണ നോവുകൾക്ക് മേൽ ഒരല്പം വെളിച്ചം പടർന്നേക്കാം. കടന്നു പോവുകയാണ് ഈ പകൽ നേരവും ഒരു പോക്കുവയിൽ മാത്രം സാക്ഷിയാവുന്നു. പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ചന്ദ്രമോഹൻ ആണനാണ്. അത്രയേറെ ഗായകൻ, കലാകാരൻ എന്നൊക്കെ നമുക്ക് എത്രയെത്ര വിശേഷിപ്പിച്ചാലും തീരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സൗഹൃദം, വെള്ളനാടെന്ന ഗ്രാമം നെഞ്ചേറ്റിയ സൗഹൃദമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പ്രിയ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, നൃത്ത നാടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം, പാട്ടുകൾ കേൾക്കാം. എല്ലാം ചേർന്നൊരു സൗഹൃദ സായാഹ്നമായി, സൗഹൃദമായ ഒരു പോക്കുവേലായി ഇത് മാറട്ടെ. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയുന്നു, 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: കണ്ണമ്പള്ളി രവിയാണ്.
0: എന്തോ ഒരു സൗമ്യത, ശാന്തത. നമ്മൾ ഈ കിടന്ന് കടകടകടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയുന്നത് കൊണ്ട്
1: വിചാരിച്ചാണല്ലേ.
0: നമ്മളോടൊപ്പം ഉള്ള ചന്ദ്രമോഹൻ അണ്ണനാണ്. പ്രത്യേകിച്ച് ആമുഖം ഒന്നും വേണ്ട, സംസാരിച്ചോളൂ.
1: എന്റെ സാറാവാം, വേണമെങ്കിൽ അണ്ണനാവാം, എന്റെ സ്നേഹിതനാവാം, എന്റെ കൂട്ടുകാരനാവാം.
2: രവി,
1: ഒരു നമസ്കാരമുണ്ട്.
2: ആ നമസ്കാരമുണ്ട് രവി. ഇന്ന് ആശുപത്രി ക്യാന്റീനിൽ നിന്ന് വന്നില്ലേ, നിന്നെ കണ്ടില്ലല്ലോ.
1: ഞാനിന്ന് വന്നു, ഞാൻ 3 മണിയപ്പോ വന്നിട്ട് തിരിച്ചു വന്നു.
2: ആ ഇന്നത്തെ ഒരു ബുധനാഴ്ച വളരെ ഭംഗിയായി ഞങ്ങൾ ഒരു പരിപാടി അവതരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളത് ക്ഷണിച്ചോണ്ടിരിക്കല്ലേ.
1: എനിക്ക് അതില് പറയാനുണ്ട്, കാരണം കലകല വല്ലഭനാണ് ഇന്നത്തെ പരിപാടി ഇരിക്കുന്നത്.
2: സന്തോഷം.
1: പ്രത്യേകിച്ച്
2: വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത് ഞാൻ വളരെ കാലത്തിന് മുമ്പ് ആഗ്രഹിച്ച ഒരു കേസാണ്. അത് ഇന്നാണ് അതിന്റെ ശനിദശ മാറി വന്നപ്പെടുന്നത്.
1: അത് നല്ലൊരു സമയമാണ്, നല്ലൊരു സമയമാണ്.
2: ഇപ്പം ഗുളിക നിൽക്കുന്ന സമയമാണ്
1: അല്ല. പിന്നെ ഇത് നേരത്തെ പാടിയൊക്കെ കിടിലമായിരുന്നു. ചില്ലു മേടയിലിരുന്ന് എന്നെ
2: പാട്.
1: മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിടമില്ല. അങ്ങനെയേ പോകും.
2: നേരത്തെ
1: ആണോ പാടിയൊരു ഒരു ഒരു കോമഡി പാട്ടുകൂടെ പാടിത്തരാം. അതിന്റെ തിരിച്ചൊന്ന്
2: പാടിത്തരാം.
1: പെണ്ണവൾ മുളകരയ്ക്കും നേരം ഏതോ മുളകരി കണ്ണി വിഷ്ണു കൈവിരൽ കൊണ്ടെന്ന മുക്കിത്തീരും മുമ്പ് കണ്ണിന്റെ നിറമാകെ മാറി
2: ഏതോ ശില്പി അല്ലേ.
1: അതെ,
2: അതിന്റെ പാരടിയാണ്.
1: അതെ. പിന്നെ എനിക്ക് വേണ്ടി ഇന്നൊരു പാട്ട് പാടണം.
2: പറയൂ.
1: അതെ,
2: രവി പറ. പറയൂ, ഏതാ നോക്കട്ടെ.
0: എന്റെ രവിക്ക് വേണ്ടി
2: പറയൂ.
1: അതെ,
0: പറയണം.
1: അടിപൊളിയായിട്ട് വരട്ടെ, കേറി വരട്ടെ.
0: ഏത് പാട്ട്? ഏത് പാട്ട് വേണോ?
1: ഏതായാലും
0: ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുക്കണോന്നാണ് പറഞ്ഞത്.
2: ഏതായാലും മതിയാ.
0: അപ്പൊ ഒന്നാക്കണ്ട, രണ്ടെണ്ണം ആക്കിക്കളാം.

0: ഓക്കേ.
1: നിൽക്കുന്ന ചുനക്കൻ രാമൻകുട്ടി
2: സാറിന് വേണ്ടി ഇന്നത്തെ കഥാപ്രസംഗം നമ്മളെ സമ്പന്റെ തവാടിന്റെ മാനം
0: അടിപൊളിയായിരുന്നു.
2: ഇതൊക്കെ എങ്ങനെ പോയ സമയം പോയതായിട്ട് അറിഞ്ഞൂടാ.
0: സമയം
2: ഞാനും കൂടെ കൂടെ അതിൽ ഓരോരോ റോള് ഞാൻ കൂടെ കൂടെ പാടാറുണ്ട്.
0: പാടണം കാര്യം അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട രാജമ്മേ, നിന്നെയും വശീകരിച്ചതിന്റെ വാക്ചാതിരൻ രാജമ്മേ, എറണാകുളത്ത് കൊണ്ടുവന്ന് പറഞ്ഞു. കൊണ്ടുപോയില്ല, കോഴിക്കോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു, കൊണ്ടുപോയില്ല. എന്നിട്ട് പോലും കലാശാലതൻ കണ്ണിൽ ഉണ്ണിയ കാമുകനായി ഞാൻ കണ്ടു, മധുര മനോഹര ഗാനം പോൽ നിൻ പ്രഭാഷണം ഞാൻ കേട്ടു, സഹപ്രവർത്തക എന്നോർമ്മിച്ചു സഖാവിനെ പ്രണയിച്ചു. ജീവിത സഖാവിനെ പ്രണയിച്ചു. ഇതാ ദേവലോകം, ഇതാ മലർന്നു കിടക്കുന്നു ദേവലോകം.
1: ഞാനൊരു പുതിയ കഥ
2: പറയുകയല്ലോ, വിലയേറിയൊരൻ സമ്മാനം വാങ്ങാൻ ഞാനാളല്ലോ. അതങ്ങനെ
0: പോകും.
2: പിന്നെ ഇന്നൊരു പാട്ട് എനിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്, തമിഴ് പാട്ടാണ്.
0: പാട്ടാണെന്ന് പറയൂ.
2: അതില് ഉരുമേ കുരൽ എന്ന സിനിമയില് റോജാമുട്ട് പറിക്ക കൂടാതോലെ സക്കട്ട് തട്ടിപ്പോടാങ്ങൻ കുമരിച്ചിട്ട് കങ്കൽ പാടാതെ കാതൽ ഞെട്ട്. ആ പാട്ടാണ്.
0: ആ പാട്ടാണ്
1: തമിഴ് പാട്ടാണ്.
0: തമിഴ് പാട്ടാണ്.
2: അതെ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കടയിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നു.
0: കടയിലുള്ള ആളുകളുടെ പറയണം.
2: എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നു.
0: അടിപൊളിയായിരിക്കട്ടെ.
2: രണ്ടുപേർക്കും നന്ദി, നമസ്കാരം.
0: ശരി, നിങ്ങൾ ആ പാട്ട് ഇപ്പൊ ഉടനെ കേൾപ്പിക്കാം.
2: ശരി,
0: ഓക്കേ.
3: ഹായ്.

கண்ணில்

0: പ്രിയ ശ്രോതാക്കളെ, കത്തിയൊടുങ്ങുന്ന പകലിൽ നിന്ന് കിഴക്കോട്ട് പടരുന്ന ഇരുട്ടിന്റെ കൈപിടിച്ച് നമ്മൾ വീണ്ടും സായാഹ്നത്തിലേക്ക് നടക്കുന്നു, കടന്നു പോവുകയാണ്. പൂക്കുവെയിലിന്റെ മനോഹരമായ നിമിഷം നിങ്ങളുടെ ഒപ്പം കുറച്ച് ചിന്തകളും പാട്ടുകളും വർത്തമാനങ്ങളും കളിയും ചിരിയും സല്ലാപവും ഒക്കെയായി ഒപ്പമുള്ളത് നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ചന്ദ്രമോഹൻ ആണനാണ്. വിളിക്കാം, സംസാരിക്കാം, സംവദിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ, മുഴുവൻകോട്ടുന്ന് ശാന്ത. വളരെ നമ്മൾ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നോണ്ടായിരിക്കും ശാന്ത ചേച്ചി ശാന്തമായി സംസാരിക്കുന്നത്. അപ്പൊ ചന്ദ്രമോഹൻ അണ്ണനോട് സംസാരിച്ചോളൂ.
1: പിന്നെ അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലോ?
2: എല്ലാവരും സുഖമാണ്, സൗഖ്യമാണ്.
1: പിന്നെ എനിക്ക് എന്റെ കൊച്ചുമോന്റെ ജന്മനാളാണെന്ന് അവൻ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്.
2: എന്ത് പാട്ട്?
1: അക്കച്ചിയുടെ കുഞ്ഞുവാവിന്റെ പാട്ടാണ്, താലം താലോലോ എന്നുള്ള പാട്ടാണ്. പിന്നെ ചന്ദ്രമോഹൻ സാറൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ?
2: വളരെ പരിപൂർണമാണ്.
1: പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനിരിക്കില്ല. ഞാന് ഒറ്റയ്ക്കാണ് ഇപ്പൊ വീട്ടിലിരിക്കുന്നത്. എനിക്ക് കുട്ടികളില്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് മരിച്ചു പോയി. ഇത് കൊച്ചുമോന്റെ ജന്മനാളാണ് ഇന്ന്. പിന്നെ എന്റെ ഭർത്താവ് ഒരു സ്കൂളിലെ പിയൂണായിരുന്നു, മരിച്ചു പോയി. ഇപ്പൊ വർഷങ്ങളായി. ചന്ദ്രമോഹൻ സാറിനൊക്കെ അറിയാം. ചന്ദ്രമോഹൻ സാറിന്റെയൊക്കെ വളരെ വളരെ ഒരു സാങ്ങാണ് എന്റെ ഭർത്താവ്. ബാലൊക്കെ കാണാനും ഭയങ്കര കൂട്ടാണ്. പക്ഷെ ആണ് പോയി, ആണ് പോയി ഇല്ല.
2: ഇത് എവിടെയെന്ന് പറഞ്ഞ? മഴുവൻകോട്. മഴുവൻകോട്ടെ നമുക്ക് അറിയാലോ. അതെ, സ്കൂളിലായിരുന്നു. ഏത് സ്കൂളിലായിരുന്നു? ആരനാട് വി എച്ച് എസ് അല്ലോ. അത് ശരി, അത് ശരി. അദ്ദേഹത്തിന്റെ പേരെന്തര്?
1: പ്രഭാരംപിള്ള.
2: അറിയാം അറിയാം അറിയാം. അറിയാം അറിയാം. എന്നെ അറിയാമോ?
1: അറിയാം.
2: നമ്മളെ മരിച്ചു പോയ ബാലസാറിന്റെ മകനാണ്.
1: എനിക്കറിയാം, നമ്മള് വയോജനത്തിന്റെ അവിടെ അതുകൊണ്ട് പാടിയാണല്ലോ പാട്ടാണല്ലോ. ഇപ്പൊ ദേവദാര് പൂട്ടു എന്നുള്ള
2: പാട്ട്.
1: ഈ രണ്ട് പാട്ടും നമ്മുടെ വയോജനങ്ങളുടെ കലോത്സവത്തിനകത്ത് പാടിയാണ് നന്ദൻ. പിന്നെ നമ്മുടെ എന്തോ പാട്ടിനകത്ത് ഉണ്ടല്ലോ, ബാബു മോനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, കൃഷ്ണ സന്നിധാനം, കൃഷ്ണ സന്നിധാനം.
2: ഇവിടെ മാണീശ്വര സന്നിധാനം.
1: ആ പാട്ടൊക്കെ വയോജന നമ്മുടെ കലോത്സവത്തിൽ പാടിയ പാട്ടാണ്. അതൊക്കെ എന്റെ മനസ്സിലുണ്ട്.
2: മനസ്സിലുണ്ട്, സന്തോഷം.
0: ഇടം സന്നിധാനത്തും അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു പാട്ടുള്ളെന്ന് പറഞ്ഞ പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ബാബുമോഹന്റെ പാട്ടാണ്.
2: തീർത്ഥക്കരയിൽ
1: ഒരു പച്ചില മാളികക്കാട്.
0: പച്ചില മാളികക്കാട്ടിൽ
1: പിച്ചകപ്പൂമരക്കൊമ്പിൽ രണ്ടു ചിത്തിരമാട്ടെ
0: ഓരോ കിളിയെയും പാടി ഉറക്കാം.
1: ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്,
2: ആണ്ടോടാണ്ട്
1: പിറന്നാളിൽ ആട്ട പിറന്നാ തിരുനാള്. അമ്മയിടങ്കവിയിലും മറുവയ്ക്കും, അച്ഛൻ വലങ്കവിയിലും മറുവയ്ക്കും, ആലോലിച്ച് വളർന്നു നീയൊരു കടിഞ്ഞോൾ മുത്തല്ലോ, കടിഞ്ഞോൾ മുത്തല്ലോ. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട്, പച്ചില മാളികക്കാട്ടിൽ ഒരു പിച്ചക പൂമരക്കൊമ്പ്, പിച്ചക പൂമരക്കൊമ്പിൽ രണ്ട് ചിത്ര മാസ കിളികൾ. ഓരോ കിളികളെ പാടിയുറക്കാൻ ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്.
0: അപ്പൊ ഇതില് അതില് തന്നെ മറ്റേ കൃഷ്ണ കണ്ണൻ സന്നിധാനം കൂടെ ഒരു രണ്ടുപേര് നമുക്ക് അങ്ങ് കേട്ട് കളയാം. അല്ല അത് ചന്ദ്രമേനോണം പാടും.
2: ഇവിടമാണീശ്വര സന്നിധാനം, ഇടരുന്ന മനസ്സുകൾ കഭയസ്ഥാനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം, കണ്ണൻ സന്നിധാനം. ഇവിടമാണീശ്വര സന്നിധാനം, സന്നിധാനം, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, അഗതികൾക്കായി ശ്രീകൃഷ്ണൻ.

0: ആ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? താലോ താലോലം
1: ഖാദർ രചിച്ച് സംസാരിക്കാത്ത മോനാണ്, കാത് കേൾക്കാത്ത മോനാണ് അവൻ. അവന് 3 വയസ്സാവുന്നയാണ്. ഇന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: അതെല്ലാം ശരിയാണ്.
1: ഓപ്പറേഷൻ കഴിഞ്ഞു. കാതിന്റെ രണ്ടിലും വിഷയം വെച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവന് കഴക്കൂട്ടത്തിന് അടുത്ത് മുതുവിട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നിശ എന്ന് പറയുന്ന സ്കൂളുണ്ട്. ആ സ്കൂളില് ഫീസ് തെറാപ്പിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.
0: പോയി കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്, എല്ലാം ശരിയാവും.
1: ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് സംസാരിക്കാനും ആ കുഞ്ഞ് എത്രയും അവന്റെ കാത് കേൾക്കാനും എത്രയും പെട്ടെന്ന് ഇടയാകണമെന്ന് ഈ പാട്ട് ഈ റേഡിയോയിലെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും അത് എന്റെ കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കരുതുന്നു.
2: തീർച്ചയായിട്ടും വെള്ളനാട്ടമ്മയുടെ സർവത്ര ഐശ്വര്യം ആ കുട്ടിയുടെ മേലുണ്ടാവും.
1: സന്തോഷം.
0: അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിലേക്ക് വേണ്ടി ജോൺസൺ ഈണം പകർന്ന് പൂച്ചൽ ഖാദർ രചിച്ച് പറഞ്ഞോളൂ.
1: കരുണാസായിലുള്ള എല്ലാവർക്കും പിന്നെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് വിളിച്ചാൽ കിട്ടാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ മഴുവങ്കോട്ടുള്ള എന്റെ മാധവൻ ചേട്ടനും കണ്ണേറ്റിയിലുള്ള എന്റെ ജഹുവണ്ണന്റെ വീട്ടിലെ രമാദേവിക്കും കുടുംബത്തിനും പിന്നെ മുണ്ടേരായിലുള്ള കൃഷ്ണൻ വൈക്കും കൊല്ലത്തുള്ള എന്റെ അനിയത്തിയുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നത്.
0: എനിക്കതിൽ ആ വിളിച്ചാ കിട്ടാത്തവർക്ക് എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ എസ് ജാനകി പാടിയ പാട്ട് നമുക്ക് കേൾപ്പിക്കാം.
2: ആ സങ്കടം ഇപ്പൊ മാറും. എസ് ജാനകി പാടിയ പാട്ട് ഇപ്പൊ കേട്ടോളൂ.
1: ഓക്കെ.

0: ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി റോഡിലിറങ്ങിയതാണ്. ഈ സായാഹ്നം വെറുമൊരു വെയിലല്ല, ക്ഷമയുടെ പരീക്ഷയാണ്. എന്തൊരു ബ്ലോക്കാണ്, വണ്ടി നീങ്ങുന്നില്ല. പക്ഷെ ചന്ദ്രമോനെയാണ, നിങ്ങളീ ബ്ലോക്ക് അലിയിച്ചു കളയുന്നു. ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നല്ലൊരു സന്ദേശമാണ് വായിക്കുന്നത്, കുഞ്ഞുമോൻ്റെ സന്ദേശമാണ് ഈ വായിച്ചിരിക്കുന്നത്. ആ ബ്ലോക്ക് അലിഞ്ഞു പോട്ടെ, നല്ലത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പം റോഡിലെ ബ്ലോക്കായാലും ഹൃദയത്തിൻ്റെ ബ്ലോക്കായാലും എല്ലാം അലിയിച്ചു കളയാം, പാട്ടിനല്ലാതെ വേറെ എന്തിനു സാധിക്കും എന്നുള്ളതാണ്. ചന്ദ്രമോനാണ് പയറു വറുത്ത പോലെ എന്നാണ് അടുത്ത സന്ദേശം എന്ന് പറയുന്നത്. മുരുകൻ സാറിന് നിന്നും സംസാരിക്കാൻ അവസരമില്ലല്ലോ, അതിഥി പയറു വറുത്ത പോലെയാണല്ലോ നിൽക്കുന്നതെന്നാണ് അടുത്ത സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും സന്ദേശം അയച്ചു, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ശ്രോതാക്കളെ വിളിക്കാം, ഇതുപോലെ സന്ദേശങ്ങളൊക്കെ അയക്കാം, വായിക്കാം, അതൊക്കെ ഒരു രസകരമായ കാര്യമാണ്. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
1: രണ്ട് സാറിന് നമസ്കാരം. ഞാൻ കല്ലാർ ഗിരിജയാണ്.
2: നമസ്കാരം.
1: നമസ്കാരം സാർ. ചന്ദ്രമോഹൻ സാറല്ലേ?
2: ഓ അതെ.
1: സംസാരിച്ച കേട്ടോ റേഡിയോയിലൂടെ?
2: കേട്ടോ.
1: വിധി എന്നാ ഭയങ്കരമായിട്ട്
2: അതാണ് നമുക്ക് ഈ സങ്കടം അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ചിരിയും കളിയും സമാധാനം ഒക്കെയാണ് നമുക്കുള്ളത്.
0: അപ്പൊ ഈ മനുഷ്യൻ ബാല നടത്തിയിരുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. അതിന് ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞങ്ങൾ എല്ലാവരും.
1: അതാണ്.
0: പറഞ്ഞോ, പറഞ്ഞോളൂ, സാറിനോട്
2: സംസാരിച്ചു. ആവശ്യം പോലെ കാര്യങ്ങൾ പറയണം, സമയമുണ്ട്. ആ പൂർണ്ണമായും
1: ഞാൻ ഒരു പാട്ട് ചോദിച്ചിരുന്ന
2: പറയണം.
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്.
2: പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ നമ്മളോട് പറയണം,
2: നിങ്ങളൊരു പാട്ട് പറയണം അല്ലേ?
0: നമ്മളടുത്ത് പറയണോ? നമ്മളതിനല്ലേ ഇരിക്കണം, പാട്ട് തരാൻ വേണ്ടി ഇരിക്കുമ്പോ നമ്മളടുത്ത്.

0: പാസ്ബുക്ക് എവിടെ പോയി? നിരയുടെ
1: പനിനീരെ
0: നടക്കും മലയാളി പെണ്ണാണുമേ, ഒരു മലയാളി പെണ്ണാണുമേ. ഇപ്പൊ എത്ര സുന്ദരമായിട്ട് എന്റെ കൂടെ ഫോളോ ചെയ്തു. അതുപോലെ എത്ര മനോഹരമായ സാധനങ്ങള്, എന്തുമാത്രം പാട്ടുകള്. നമുക്ക്
1: പാടാം, ചന്ദ്രമേനോൻ പറഞ്ഞു ഫോളോ ചെയ്ത്.
0: പിന്നെ അടുത്തത് കേട്ടോളൂ.

0: ആ ബാക്കി പറയണ, ഞാൻ മറന്നുപോയി.
1: ഫോളോ ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ, മറക്കുമ്പോ ഒരുമിച്ച് പാടുമ്പോ ഒരുമിച്ച്
0: പാടുമ്പോയില് കൂടെ ചേർന്ന് പാടാല്ലോ, അതാണ് കോപ്പിയടി എന്ന് പറയുന്നത്.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാമോ?
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാനല്ലോ.
1: ഈ മഞ്ചാടിക്കുന്നിൽ ഒരു പ്രത്യേകതയുണ്ട്.
2: അഞ്ജുവിന്റെ മകൾ, അഞ്ജുവിനും അഞ്ജുവിന്റെ മക്കൾക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ എപ്പോഴും വിളിക്കുമ്പോഴും അവരെ പേര് പറയില്ല, അവരെ കാര്യം പറയില്ല, എന്റെ അടുത്ത് പറയും.
0: ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞല്ലോ,
1: നാളെ തൊട്ട് അവര് മിണ്ടും.
0: നാളെ തൊട്ട് കൃത്യമായിട്ട് മിണ്ടും അവര്.
2: അപ്പൊ അവള് എന്റെ അടുത്ത് അങ്ങനെ എന്റെ അന്യ മഞ്ചു വിളിച്ചപ്പോ പരാതി പറഞ്ഞു, ചാച്ചി ഇങ്ങനെ ചേച്ചി മാത്രം എപ്പോഴും കണ്ണാസൈല് വിളിക്കും, അപ്പഴേ അവരെല്ലാം റേഡിയോ കേട്ടോണ്ടിരിക്കണേയാണ്, അവരെ പേരൊന്നും പറയില്ല, ബാക്കി എല്ലാരെയും പേര് പറയും എന്ന് എന്റെ മകള് പരാതി പറഞ്ഞു.
1: രണ്ട് മൂന്ന് തവണ മഞ്ചു കുഞ്ചു പറഞ്ഞോളണം
0: കൃത്യമായിട്ട്.
2: മഞ്ചുവിന്റെ മകൾക്ക് വേണ്ടിയിട്ടും അവളെ മക്കൾക്ക്
0: വേണ്ടിയിട്ടും.
1: ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയിലെ വേറെ പാട്ടുകളൊക്കെ എല്ലാവർക്കും വലിയ പരിചയമാണ്, പക്ഷെ ഈ പാട്ട് ഇഷ്ടം കേൾക്കുമ്പോ, എന്നാലും നമ്മൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലാണോ എന്ന് ചോദിക്കുമ്പോ, ഓ അതിലാണല്ലേ എന്ന് ചോദിക്കും. കാരണം മിഴിയോരം ഒക്കെയാണ് നമുക്ക് അറിയാവുന്നത്.
2: മഞ്ഞിൽ വിരിഞ്ഞ ഈ പാട്ട് ഏത് സിനിമയിലാണെന്നുള്ളത് എനിക്ക് അറിയാം, പാട്ടറിയാം, പക്ഷെ സിനിമ എപ്പോഴും
1: മിഴിയോരം നനഞ്ഞൊഴുകുന്ന പാട്ടുള്ള അതേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലേക്ക് വേണ്ടി ബിച്ചു തിരുമല ആലപിച്ച് ജെറി അമൽദേവ് സംഗീതം പകർന്ന് യേശുദാസും വാണി ജയറാമും കൂടെ പാടിയ പാട്ടാണ് ഇപ്പൊ ഇതാ കേൾപ്പിക്കാൻ പോകുന്നത്.
0: ഓക്കെ
2: സാറേ, എനിക്കൊരു ഒരു ഇത് പറയാനുണ്ട്. നമ്മളെ പരിപാടിയില് പിന്നെ ലേഖാമേതത്തിന്റെ സംസാരം ഒന്ന്, പിന്നെ ഈ ഞായർ തിങ്കള് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒന്ന് ഒരേ ദിവസം കേൾപ്പിക്കാനുള്ള ഒരു ഇത്
1: വെക്കുക. ശനിയാഴ്ച വരെ നേരിട്ട് പറഞ്ഞാൽ മതി,
2: അത് പറഞ്ഞാ പറ്റില്ല. സാറിനോട് പറയാമെന്നു, കാരണം പുള്ളി പുള്ളി ടീച്ചറെ സംസാരമൊക്കെ കേൾക്കുമ്പോ ഒരു പകുതി അസുഖവും മാറും പോലെ തോന്നും.
1: ഇപ്പൊ കണ്ടില്ലേ വയ്യാന്ന് പറഞ്ഞിട്ട് 25 പാട്ട് പാടിയത്.
2: പാട്ടൊക്കെ പാടും, പക്ഷെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ.
1: ശരി, എന്തായാലും ഒരിക്കൽ കൂടെ ചന്ദ്രമോഹൻ അണ്ണനെ നന്ദിയും സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.

0: രവിചേട്ടന്റെ ചായക്കട ബെഞ്ചിലെ ആവി പറക്കുന്ന ചൂടിൽ തീരാത്ത രാഷ്ട്രീയവും സിനിമയും ചർച്ച ചെയ്തുകൊണ്ട് ചായ കുടിച്ചിരിക്കുന്ന കൂട്ടുകാർ. പൂക്കുവയിൽ മണ്ണിൽ വീഴുമ്പോൾ ചർച്ച തീർക്കണ്ട കേട്ടോ, ഇനിയുമുണ്ട് പാട്ടും വർത്തമാനവും ഒക്കെയായി. അതുപോലെ തന്നെ ഹരിശ്രീ മെഡിക്കൽസിൻ്റെ വരാന്തയിലിരുന്ന് ചന്ദ്രമോഹൻ അണ്ണനെ കാത്തിരിക്കുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെയുണ്ട്. അവർ എണീറ്റ് പോകാൻ സമയമായിട്ടില്ല. പാട്ടുകളും കൂട്ടും ഇനിയും തുടരുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെളനാടിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ ചന്ദ്രമോഹൻ അണ്ണനാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ, ഞാൻ ശങ്കരൻ നായർ.
0: ശങ്കരൻ ചേട്ടാ,
1: അതോ
0: നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു സുഹൃത്തിനെയാണ് കയ്യിൽ തരാൻ പോണത്.
1: ഞാൻ ആയുധം താഴെ വെച്ചു സാറേ.
0: പറ്റൂല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ ബെല്ല് വിളിക്കുന്നു. പടകാളി ചെങ്കിച്ചെങ്കരി രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടയിൽ നിന്ന് ബെല്ല് വിളിക്കുകയാണ്. അപ്പൊ ചന്ദ്രമോഹനോട് നമസ്കാരം പറഞ്ഞ് തുടങ്ങിക്കോളൂ.
2: പ്രതീക്ഷിച്ചില്ല.
1: അയ്യോ, ഇത് സാറിന് സാറ് നീ പണ്ട് പണ്ട് കാലത്ത് നമ്മള് മാലപ്പടക്ക് കത്തിച്ച് വെളിയിലിട്ട അത് പിന്നെ അണയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് അതും
2: പറ്റുന്നില്ല. ഓർക്കാപ്പുറത്ത് വന്നൊരു പോക്ക് വെയിലാണിത്.
1: തന്നെ ഒരു സംശയമല്ല, ഇത് ഓർക്കാപ്പുറത്ത് വന്നത്. അപ്പൊ സാറ് വെള്ളാട്ട് എവിടെയാണ് താമസിക്കുന്നത്?
2: ഞാന് ഹോസ്പിറ്റലിന്റെ ആ റോഡില്ലേ, അവിടെ നേരെ താഴെ ഏതായാലും വന്നു കഴിഞ്ഞാൽ എന്റെ വീടായി.
1: കുതിരവളം
2: അങ്ങ് പോണ്ട. വാളിയറ മഠം, വാളിയറ മഠം നിയർ
1: വാളിയറ മഠം.
2: മഠം അതായത് ചന്ദ്രമോഹൻ രൂ എന്ന് പറയുന്ന പോറ്റി അദ്ദേഹത്തിന്റെ വീടാണ് അത്, മഠം.
1: അതാണ് വാളിയറ മഠം.
2: ആദ്യമാണ് വാളിയറ മഠം.
1: വാളിയറ മഠം. അപ്പോ സാറിന്റെ വീട്ടിൽ ആരൊക്കെ?
2: എന്റെ വീട്ടില് ഞാനുണ്ട്, പെണ്ണും പിള്ളയുണ്ട്, രണ്ട് കുഞ്ഞുങ്ങള് ഉണ്ട്. പക്ഷെ അവർ രണ്ടും രണ്ടിടത്താണ്. ഒരാള് കിളിമാനൂർ, ഒരു നാലാഞ്ചിറയും.
1: തീരെ കുഞ്ഞുങ്ങളാണ്.
2: അല്ല, അവരെ കൊണ്ട് രണ്ട് കുഞ്ഞു, അവരെ കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ,
1: അവർക്ക് കൊണ്ട് രണ്ട് കുഞ്ഞു,
2: രണ്ട് ആളുകൾക്ക് ഈ രണ്ട് വീതം.
0: പറഞ്ഞു വന്നാൽ നിങ്ങൾ സമപ്രായക്കാരായി വരും.
2: അപ്പൊ എന്റെ കുടുംബ വീട്ടില് എന്റെ രണ്ട് സഹോദരിമാര്, മൂത്ത രാധാമണി, അവര് പണ്ട് കാസികയായിരുന്നു, ഉദ്യോഗസ്ഥയായിരുന്നു. പിന്നെ അവരെ സഹോദരിയും ഉണ്ട് അവിടെ. ആ ഒരു കാമ്പസിനകത്ത് രണ്ട് വീടാണ്. ഞാൻ പ്രത്യേകം വെച്ചു, കുടുംബം ഇവിടെ അവരെ കൊടുത്തു.
1: ഓ, അങ്ങനെയൊക്കെയാണ് സാറിന്റെ വിശേഷം. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഒരു പാട്ട് പാടാൻ പറയുമ്പോ ഒരു മൂന്ന് നാല് പാട്ടൊക്കെ ഇങ്ങനെ ഈ ഒന്നിച്ച് പാടി
2: കഴിഞ്ഞാൽ വരെയല്ലേ.
1: അയ്യോ
0: ശങ്കര ചേട്ടാ, ടക്ക ടക്കനെ നമുക്ക് രണ്ട് പാട്ടുകൂടെ
1: കേൾക്കാം.
0: അതെ, സമയം തീരാൻ പോണു.
1: അതെന്നെ, ഈ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരെയല്ലേ പാട്ടുകൾ, ഒന്നും നിർത്താതെ.
2: ഓ, വയലാർ രാമവർമ്മ സാറിന്റെ പേന പോലെയാണിത്.
0: ഫോൺ വെക്കല്ലേ, രണ്ട് ടക്ക് ടക്കൻ രണ്ട് പാട്ടാണ്
1: കേട്ടോളൂ.
2: കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ

0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ ഇന്ന് ഈ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും.
2: മനോഹരമായ പാട്ട്.
0: ഓരോ പാട്ട് ഓരോരുത്തർ ചോദിക്കുമ്പോഴും ചന്ദ്രമോഹനം പറയുന്നു ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്.
2: ഇത് നടന്നു ഈ കഴിഞ്ഞതെല്ലാം ഗംഭീരമായ പാട്ടുകളായിരുന്നു.
0: ഇത് മോശമോ?
2: ഇത് മോശമോ? ഇത് ഇതൊക്കെ ഇതല്ലേ.

0: சொர்க்க மண்டபத்திலே உருவசி மேனக மாறே. ആ പാട്ട് തന്നെയോ?
1: കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1969 ഇറങ്ങിയ കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ പാട്ടാണ്.
2: ഈ പാട്ട് പാടിയിരിക്കുന്നതും ഡോക്ടർ ബാലമുരളികൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ആദ്യ സിനിമയിലൊന്നും പാടിയിട്ടില്ല.
0: ബാലമുരളികൃഷ്ണ ഡോക്ടർ
1: പാടിയത് കെ ജെ യേശുദാസ് തന്നെയാണ്. എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ശങ്കരൻ ചേട്ടാ. പാടിയത് കെ ജെ യേശുദാസ് ആണ്. ഭാസ്കരന്റെ രചന. അന്നൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അന്ന് മ്യൂസിക് ഡയറക്ടർ ജി ദേവരാജൻ എന്നായിരുന്നില്ല പറഞ്ഞിരുന്നത്, പറവൂർ ദേവരാജൻ എന്നായിരുന്നു. എന്നാണ് അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നെയാണ് ജി ദേവരാജൻ എന്ന പേരിൽ പിന്നീടാണ് അറിയപ്പെട്ടത്. ഈ പാട്ട് ഇറങ്ങുമ്പോൾ പറവൂർ ദേവരാജൻ എന്നായിരുന്നു ആകാശവാണിയിൽ അനൗൺസ് ചെയ്തിരുന്നത്. കെ ജെ യേശുദാസ് ആണ് ആലപിച്ചത്. ഏതാണ്ട് ഒരു അത് അദ്ദേഹത്തിന് പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. അത് വേറൊരു കാര്യം, ആ സാമ്യതോണ്ടാണ് പെട്ടെന്ന് തോന്നുന്നത്. കാരണം ഈ പാട്ട് പിന്നെ ബാലമുരളികൃഷ്ണ പാടിയ വേറൊരു തലമാവും. അതാണ് എന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. ഒരിക്കൽ കൂടെ ചന്ദ്രമോഹൻ ഉണ്ടനെ നന്ദി സ്നേഹമൊക്കെ അറിയിച്ചോളൂ. സമയം ഒരുപാടായി, ഞാൻ തിരശ്ശീല വീഴ്ത്താൻ പോവാണ്.
0: ഒരായിരം നന്ദി. ഓ ശരി എന്നാ ആ പാട്ട് കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷം. ഇന്നത്തെ തിരശ്ശീല, ഇന്നത്തെ പോക്കുവെയിലിന് തിരശ്ശീല വീഴാൻ സമയമാവുന്നു. ചൂടുള്ള ഒരു ചായയും കയ്യിൽ പിടിച്ച് അയ്യോ വൈകിയല്ലോ എന്ന് വാച്ചിൽ നോക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പോക്കുവെയിൽ ഒടുങ്ങുന്ന നേരത്ത് ട്രാഫിക് ബ്ലോക്കിലും അടുക്കളയിലെ തിരക്കുകളിലും ഒക്കെയായി ഓടുന്ന നമ്മളെ കൂടാതെ ആകാശവും ഇന്ന് അല്പം വൈകിട്ടത്തെ ചുവപ്പണിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇത്രയും തമാശകളും പടപടപടാന്ന് പാട്ടുകൾ കേൾക്കുമ്പോൾ ആകാശത്തിന് എങ്ങനെയാണ് ചുവക്കാതിരിക്കാനാകുന്നത്? നിങ്ങളുടെ മനസ്സും ചുവന്നിരിക്കുന്നു, മനസ്സും സന്തോഷകരമായിരിക്കുന്നു. ഇതുപോലുള്ള പോക്കുവെയിലുകൾ സാർത്ഥകമായി നമ്മുടെ മുന്നിൽ ഉണ്ടാകട്ടെ, അതിനാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിൽ, പരിചയപ്പെടുത്തിയ കാര്യത്തിൽ എനിക്ക് ഒരു കുറച്ച് കാര്യം കൂടെ ചന്ദ്രമോഹൻ അണ്ണനോട് സംസാരിക്കാൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു ബാലൻ സാർ എന്ന് പറയുന്നത്. വെള്ളനാടിൻ്റെ അനുഗ്രഹീതനായ കലാകാരനായിരുന്നു, അധ്യാപകനായിരുന്നു, എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമഗ്ര മേഖലകളിലും വന്നിരുന്ന ഒരാളായിരുന്നു ബാലൻ സാർ. ബാലൻ സാറിൻ്റെ പുത്രനാണ് അങ്ങ് ചന്ദ്രമോഹൻ അണ്ണൻ. ബാലസാറിനെ കുറിച്ച് നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ശ്രോതാക്കളോട് പറയേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിൽ നമുക്ക് പറയാം. അച്ഛനെ എങ്ങനെ ഓർക്കുന്നു?
0: നമ്മളെ ഏറ്റവും വലിയ ഒരു അധ്യാപകനായിരുന്നു വെള്ളനാട് പ്രദേശത്ത് എന്ന് മാത്രമല്ല, ഈ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളിലും അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഉദ്യോഗസ്ഥരും അതിൻ്റെ അപ്പുറത്തെ ആളുകളും ആയി മാറ്റി. അതുപോലെ കല, നാടകം, അന്നത്തെ ഒരുമുറി തേങ്ങ തുടങ്ങിയ നാടകങ്ങളിൽ സ്ത്രീവേഷമാണ് അച്ഛൻ കെട്ടിക്കൊണ്ടിരുന്നത്. അത് മനോഹരമായി അന്ന് വിളക്ക് റാന്തിളക്ക വെച്ചായിരുന്നു അന്ന് വൈദ്യുതി ഒന്നുമില്ലാത്ത കാലമായിരുന്നു അന്ന്. ആ അങ്ങനത്തെ ഒരു നല്ല അധ്യാപകൻ. അതായത് വെള്ളനാട്ട് എനിക്ക് അച്ഛൻ പഠിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്
1: ആ സമയത്ത്.
0: അത് നല്ലൊരു ഗുരു ആണ്. സർവത്ര പേരെയും, പൈസയ്ക്ക് പൈസ, തുണിക്ക് തുണി, സർവത്രയും കൊടുത്താണ് ഈ കുഞ്ഞുങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അതെനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന,
1: അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ബാലൻ സാർ, ബാലൻ സാർ, ബാലൻ സാർ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. അത്രമാത്രം അവർ ഹൃദയത്തിലേറ്റിയ ഒരു മനുഷ്യൻ,
0: ഒരു വലിയ മനുഷ്യൻ. സഹൃദയ കലാസമിതി അദ്ദേഹമാണ് അതിന്റെ സ്ഥാപകൻ. അതുപോലെ പബ്ലിക് ലൈബ്രറി
1: അതിന്റെ
0: ഇതിലൊക്കെ അച്ഛന് മുഖ്യ പങ്ക് ഉണ്ടായിരുന്നു.
1: ഒരു നാടിന്റെ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, കലാകാരനായിരുന്നു, അധ്യാപകനായിരുന്നു ബാലൻ സാറിന്. വെള്ളനാട് ദേശത്ത് മരണമില്ല, അതാണ് അനുഗ്രഹീതമായ നാമം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രമോഹൻ അണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായി വന്ന് ഇത്രമാത്രം ചിരിപ്പിക്കുകയും വർത്തമാനം പറയുകയും പാടുകയൊക്കെ ചെയ്ത് ആരോ പറയും പോലെ പയറ് വറുത്ത് തകർത്തടിച്ചു എന്ന് തന്നെ പറയാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവെയിൽ ഇവിടെ സമാപിക്കുകയാണ്.
0: എല്ലാവർക്കും നമസ്കാരം.
1: വേറൊന്നും കൂടുതൽ പറയുവാനില്ല. എല്ലാവരുടെ മനസ്സിൽ നിൽക്കട്ടെ ഈ ബുധനാഴ്ച. വളരെ സന്തോഷം. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ചന്ദ്രമോഹൻ അണ്ണനും മധുജനും. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിതപാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: വിളർച്ചയും ഭക്ഷണത്തിലൂടെയുള്ള പരിഹാര മാർഗങ്ങളും. വിളർച്ചയെ നേരിടാൻ സമ്പുഷ്ടമായ ഒരു ഭക്ഷണക്രമം. ഓജസ്സും തേജസ്സുമുള്ള ആരോഗ്യമുള്ള ഒരു തലമുറ ഓരോ നാടിൻ്റെയും അഭിമാനവും സ്വപ്നവുമാണ്. ആയതിലേക്കുള്ള ഒരു ചെറിയ കാൽവയ്പ്പാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. വിളർച്ചയും വിളർച്ച മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളും നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളർച്ച പലതായി വർഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അനീമിയയാണ് അതിൽ പ്രധാനം. ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിൽ പങ്കുചേരുന്ന ഇരുമ്പ്, ഫോളിക് ആസിഡ്, പ്രോട്ടീൻ, വൈറ്റമിൻ ബി ടോൾ തുടങ്ങിയ പോഷകങ്ങളുടെ അഭാവം വിളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ഇതിൽ ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയയാണ് നമുക്കിടയിൽ കൂടുതലായും കണ്ടുവരുന്നത്. മുതിർന്ന ഒരു വ്യക്തിക്ക് 12 മുതൽ 15 മില്ലിഗ്രാം ഇരുമ്പെങ്കിലും ഒരു ദിവസം ആവശ്യമാണ്. ഇത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. കൗമാരപ്രായം, ഗർഭാവസ്ഥ, മുലയൂട്ടുന്ന സ്ത്രീകൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഈ അളവിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ശരിയായ അളവിൽ ഇരുമ്പ് ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണം ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നതാണ്. മറ്റൊരു കാരണം ഭക്ഷണം വഴി ലഭിക്കുന്ന ഇരുമ്പ് ശരീരത്തിൽ ശരിയായ അളവിൽ ആഗിരണം ചെയ്യപ്പെടാത്തതാണ്. ഇവ രണ്ടും ക്രമമായി നടന്നാലും അമിതമായി രക്തസ്രാവം ഉണ്ടായാൽ ഇരുമ്പിൻ്റെ അഭാവം ശരീരത്തിന് നേരിടേണ്ടി വരും. ഇതെല്ലാം അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണമാകുന്നു. ഇരുമ്പിൻ്റെ അഭാവം ലഘൂകരിക്കേണ്ടതിനാൽ ഇരുമ്പ് സത്ത് കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിത്യേന ഉൾപ്പെടുത്തുക എന്നത് ഒരു പ്രതിവിധിയാണ്. ഇനി നമുക്ക് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. ഇറച്ചി, മുട്ട, മത്സ്യം, കരൾ തുടങ്ങിയ ഇരുമ്പിൻ്റെ പ്രധാന ഉറവിടങ്ങളെ മനസ്സിലാക്കണം. മാംസാഹാരത്തിൽ നിന്നും കിട്ടുന്ന ഹീം അയൺ സസ്യാഹാരത്തിൽ നിന്നും കിട്ടുന്ന നോൺ ഹീം അയണിനേക്കാൾ വേഗത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. എന്നാൽ വെജിറ്റേറിയൻസ് നിരാശപ്പെടേണ്ടതില്ല. ആഗിരണത്തോത് കുറവെങ്കിലും പാവയ്ക്ക, ചീര, മുരിങ്ങയില, കറിവേപ്പില, ചേമ്പില, ബീട്രൂട്ട്, പഴവർഗ്ഗങ്ങളായ പപ്പായ, മാതളം, ഈത്തപ്പഴം എന്നിവയെല്ലാം ഇരുമ്പിൻ്റെ സമ്പുഷ്ടമായ ഉറവിടങ്ങളാണ്. ഇതുകൂടാതെ ശർക്കര, കരുപ്പട്ടി, കുവരക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലും ഇരുമ്പ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നാം കഴിക്കുന്ന ഇരുമ്പ് ശരിയായ അളവിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാത്തതും വിളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതിനാൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ സി ഇരുമ്പിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്ന ഒരു പോഷക ഘടകമാണ്. പുളിയുള്ള പഴവർഗ്ഗങ്ങൾ, നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവയെല്ലാം വൈറ്റമിൻ സിയുടെ ഉറവിടമാണ്. ഇതോടൊപ്പം കാപ്പി, ചായ, കാൽസ്യം എന്നിവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഇവ തടസ്സപ്പെടുത്തുന്നുണ്ട്. ചായയോ കാപ്പിയോ കുടിക്കാത്ത മലയാളികൾ വിരളമാണ്. ഭക്ഷണം ഒഴിവാക്കിയാലും മലയാളിക്ക് ഒരു നേരത്തെ ചായ ഒഴിവാക്കാൻ കഴിയില്ല. ഒഴിവാക്കിയില്ലെങ്കിലും ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് 2 മണിക്കൂർ മുൻപോ പിൻപോ മാത്രം ചായ, കാപ്പി, പാൽ എന്നിവ എടുക്കുക. അതായത് വൈകുന്നേരങ്ങളിൽ വിളർച്ചയെ പ്രതിരോധിക്കാൻ ഇരുമ്പ് സത്തടങ്ങിയ കൂരവ് കുറുക്കോ അവൽ നനച്ചതോ ഒക്കെ ചായക്കൊപ്പമുള്ള 4 മണി പലഹാരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനം കിട്ടുന്നില്ല എന്ന് സാരം. വിളർച്ച പ്രതിരോധമായി ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. ഇതുകൂടാതെ വിളർച്ചാ ബാധിതർ അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ അല്ലെങ്കിൽ IFA ടാബ്ലറ്റുകൾ പരിഹാര മാർഗമായി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതുണ്ട്. 6 മാസത്തിലൊരിക്കൽ വിരയിളക്കുന്നതും അണുബാധയുണ്ടാകാതിരിക്കാൻ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയും വേണം. കാലം മാറിയതിനനുസരിച്ച് ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിലും ഉണ്ടായിട്ടുണ്ട്. അനീമിയ പ്രതിരോധത്തിനായി ചില നാട്ടറിവുകളും പുതുതലമുറയ്ക്ക് അന്യം നിന്നു പോകുന്ന ചില രുചിവിശേഷങ്ങളും കൂടി നമുക്ക് നോക്കാം. ഇരുമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് നല്ലതാണ് എന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. ചീലാന്തി, തൊട്ടാവാടി, കറിവേപ്പില, മത്തയില എന്നിവ കരിപ്പട്ടിയും പച്ചരിയും ചേർത്ത് അരച്ച് കുറുക്കുപോലെയാക്കി കഴിക്കാം. അശോകപ്പൂവ് കരിപ്പട്ടിയുമായി ചേർന്ന കുറുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഞാവൽപ്പഴം, കുവരക് കുറുക്ക്, വാഴപ്പിണ്ടി ജ്യൂസ്, വാഴക്കുമ്പും പയറും ചേർന്ന തോരൻ എന്നിവയുടെ രുചികളും നമുക്ക് തിരികെ കൊണ്ടുവരാം. ഇതോടൊപ്പം ഓരോ വീട്ടിലും ഒരു അടുക്കളത്തോട്ടവും നിർമ്മിക്കാം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുവളർത്താം. അഗസ്ത്യചീര, വേലിച്ചീര, ചേമ്പ്, മുരിങ്ങയില, വള്ളിപ്പയർ, പപ്പായ, പാവൽ, നെല്ലി, മത്തൻ, പാഷൻ ഫ്രൂട്ട്, തക്കാളി തുടങ്ങി ഇരുമ്പ് കൊണ്ടും മറ്റു പോഷക ഘടകങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ ഒരു അയൺ റിച്ച് അടുക്കളത്തോട്ടം നമുക്കൊരുക്കാം. വിളർച്ച പ്രതിരോധത്തിനായുള്ള ആദ്യ കാൽവയ്പ്പിന് ഇനിയും ചിന്തിച്ച് സമയം കളയേണ്ടതില്ല. ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാം.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പോലീസിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇന്നത്തെ നീതിയും ന്യായവും ചർച്ച ചെയ്യുന്നത്. ക്രമസമാധാന പാലനത്തിനു വേണ്ടി ബലം പ്രയോഗിക്കുമ്പോൾ അമിതമായി ബലപ്രയോഗം നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അറസ്റ്റ് സമയത്തെ അമിത ബലപ്രയോഗവും തുടർന്ന് കസ്റ്റഡിയിൽ വച്ച് ശാരീരികമായി പീഡിപ്പിക്കലും മനുഷ്യാവകാശ ലംഘനമാണ്. വ്യാജ ഏറ്റുമുട്ടലുകൾ സൃഷ്ടിക്കുക, നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുക, നിയമവിരുദ്ധമായ തിരച്ചിലുകൾ നടത്തുക, മതിയായ കാരണങ്ങളില്ലാതെ വസ്ത്രമുരിഞ്ഞ് പരിശോധിക്കുക, വസ്തുവകകളും വാഹനങ്ങളും മറ്റും നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുക, വ്യക്തികളുടെ സ്വത്ത്, പണം, രേഖകൾ, സാധനങ്ങൾ എന്നിവ കേടുവരുത്തുക, ആളുകളെ അസഭ്യം പറയുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക എന്നതെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ഇത്തരം പ്രവൃത്തികൾ പൊതുജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും അറപ്പുളവാക്കുകയും ചെയ്യും. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ലംഘിക്കുന്നു എന്ന് കണ്ടതിനാലാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകരിച്ചതും. അന്വേഷണ സമയത്ത് കസ്റ്റഡിയിലുള്ള ആളിനെ പീഡിപ്പിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രാകൃതവും വികലവുമായ മൂന്നാം മുറ അവസാനിപ്പിക്കുവാൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിനു സാധിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ കുറ്റവാളികളെയും സംശയിക്കപ്പെടുന്നവരെയും ബുദ്ധിപരമായി ചോദ്യം ചെയ്യാനുള്ള രീതികൾ ഈ നിയമം ഉറപ്പുവരുത്തുന്നു.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് വെർണിക്കീസ് എൻസെഫലോപ്പതി, ഒരു നിശബ്ദ കൊലയാളി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ലഹരി, പ്രത്യേകിച്ച് മദ്യപാനം, നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന സാമൂഹികവും കുടുംബപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതും എന്നാൽ ജീവന് തന്നെ ഭീഷണിയാകുന്നതുമായ ഒരു നിശബ്ദ കൊലയാളിയുണ്ട്. അതാണ് വെർണിക്കീസ് എൻസെഫലോപ്പതി. മദ്യപാനം മൂലമുണ്ടാകുന്ന മറ്റ് കരൾ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവുണ്ടെങ്കിലും തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന ഈ അപകടകരമായ രോഗാവസ്ഥയെക്കുറിച്ച് പലരും അധികം കേട്ടിട്ടുണ്ടാവില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ പെട്ടെന്ന് കടുത്ത ആശയക്കുഴപ്പത്തിലാവുക, കണ്ണുകൾക്ക് ചലന വൈകല്യം സംഭവിക്കുക, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടമാവുക, ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും താമസിക്കരുത്. കാരണം ഇത് വെർണിക്കീസ് എൻസെഫലോപ്പതി ആകാനുള്ള സാധ്യതയുണ്ട്. അടിയന്തരമായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് രോഗിയെ മരണത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ മറവി രോഗത്തിലേക്കോ നയിച്ചേക്കാം. എന്താണ് ഈ രോഗം? എങ്ങനെയാണ് ലഹരി ഇതിന് കാരണമാകുന്നത്? എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം എന്നതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എൻസെഫലോപ്പതി എന്നാൽ മസ്തിഷ്ക രോഗം. ഇതിന്റെ അടിസ്ഥാന കാരണം തയാമിൻ എന്ന വൈറ്റമിൻ B1 കടുത്ത കുറവാണ്. നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് ലഭിക്കേണ്ട ഒരു അവശ്യ പോഷകമാണ് തയാമിൻ. നമ്മുടെ തലച്ചോറിന്റെ പ്രധാന ഊർജ സ്രോതസ് ഗ്ലൂക്കോസ് ആണ്. തലച്ചോറിലെ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാനും ഊർജമായി പരിവർത്തനം ചെയ്യാനും ഒരു തീപ്പൊരി ആവശ്യമുണ്ട്. ആ തീപ്പൊരിയാണ് തയാമിൻ. തയാമിൻ ഇല്ലാതെ വന്നാൽ തലച്ചോറിലെ ചില പ്രധാന ഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഓർമ്മ, ചലനം, കാഴ്ച എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരികയും അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ രോഗത്തെ തിരിച്ചറിയാൻ ഡോക്ടർമാർ പ്രധാനമായി 3 ലക്ഷണങ്ങൾ നോക്കും. ഇവയെ വെർണിക്കീസിന്റെ ത്രിമൂർത്തി ലക്ഷണങ്ങൾ അഥവാ ക്ലാസിക് ട്രിയാഡ് ഓഫ് സിംപ്റ്റംസ് എന്ന് പറയുന്നു. 1. ഒഫ്താൽമോപ്ലീജിയ, കണ്ണുകളുടെ ചലന വൈകല്യം. കണ്ണുകൾക്ക് ഒരു വശത്തേക്ക് ചലിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ കണ്ണിന് അനിയന്ത്രിതമായ ചലനങ്ങൾ ഉണ്ടാവുക. 2. അറ്റാക്സിയ, ശരീരത്തിന്റെ അസന്തുലിതാവസ്ഥ. നടക്കുമ്പോൾ വീഴാൻ പോകുന്നത് പോലെ തോന്നുക, ബാലൻസ് ഇല്ലാതെ നടക്കുക, പേശികളുടെ ഏകോപനം നഷ്ടമാവുക. 3. ഗ്ലോബൽ കൺഫ്യൂഷൻ, കടുത്ത ആശയക്കുഴപ്പം. സമയം, സ്ഥലം, വ്യക്തികൾ എന്നിവ തിരിച്ചറിയാൻ കഴിയാതെ വരിക. ചിന്താശേഷി മന്ദഗതിയിലാവുക. ഈ 3 ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും കണ്ടാൽ ഈ രോഗം സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു അടിയന്തര മെഡിക്കൽ അവസ്ഥയാണ് എന്ന വസ്തുതയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ രോഗം ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ നമ്മൾ ഇത്രയധികം ഊന്നൽ കൊടുക്കുന്നത്? കാരണം ലളിതമാണ്. വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും വെർണിക്കീസ് എൻസെഫലോപ്പതിയുടെ പ്രധാന കാരണം കടുത്ത മദ്യപാനമാണ്. മദ്യം തയാമിന്റെ കുറവിന് കാരണമാകുന്നത് എങ്ങനെ എന്ന് നോക്കാം. 1. പോഷകാഹാരക്കുറവ്, പുവർ ന്യൂട്രീഷ്യൻ. കടുത്ത മദ്യപാനികൾ പലപ്പോഴും ഭക്ഷണത്തെ അവഗണിക്കുകയും പോഷകങ്ങൾ ഇല്ലാത്ത ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യും. തൽഫലമായി തയാമിനടങ്ങിയ ഭക്ഷണം ശരീരത്തിന് ലഭിക്കാതെ വരുന്നു. 2. മാൽ അബ്സോർപ്ഷൻ, മദ്യം കുടലുകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. ഇത് ശരീരത്തിന് ലഭിക്കുന്ന കുറഞ്ഞ തയാമിൻ പോലും ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. വയറ്റിലെത്തുന്ന തയാമിനെ ശരീരത്തിന് എടുക്കാൻ കഴിയുന്നില്ല. 3. തയാമിന്റെ സംഭരണം, മദ്യപാനം കരളിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു. നമ്മുടെ ശരീരം തയാമിൻ പ്രധാനമായും സംഭരിക്കുന്നത് കരളിലാണ്. കരളിന്റെ തകരാറ് മൂലം ഈ സംഭരണം തടസ്സപ്പെടുന്നു. ചുരുക്കത്തിൽ, ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ തയാമിൻ കിട്ടാതിരിക്കുക, കിട്ടിയാൽ അത് വലിച്ചെടുക്കാതിരിക്കുക, വലിച്ചെടുത്താൽ സംഭരിക്കാതിരിക്കുക എന്നീ 3 പ്രശ്നങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നു. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ പോലും തയാമിന്റെ അളവ് അപകടകരമായ നിലയിലേക്ക് കുറയ്ക്കാൻ കാരണമാകും. കോഴ്സക്കോഫ് സിൻഡ്രോം, വെർണിക്കിസ് എൻസെഫലോപ്പതിയുടെ ഭീഷണി ഇതിൽ അവസാനിക്കുന്നില്ല. ഈ അടിയന്തര അവസ്ഥയ്ക്ക് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗി വെർണിക്കിസ് കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന സ്ഥിരമായ അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കോഴ്സക്കോഫ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നികത്താനാവാത്ത ഓർമ്മക്കുറവാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ പ്രയാസമുണ്ടാകും. ഇവർ പലപ്പോഴും ഓർമ്മയിലെ വിടവുകൾ നികത്താൻ കൺഫാബുലേഷൻ എന്ന പ്രതിഭാസം കാണിക്കും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വസിച്ച് പറയുക. ഇതൊരു സ്ഥിരമായ മസ്തിഷ്ക ക്ഷതമാണ്. ചികിത്സയിലൂടെ ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് വെർണിക്കിസ് എൻസെഫലോപ്പതി ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം തകർക്കാൻ സാധ്യതയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത്. വെർണിക്കിസ് എൻസെഫലോപ്പതിയുടെ രോഗനിർണയവും ചികിത്സയും സമയബന്ധിതമായിരിക്കണം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. രോഗിയെ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളോ രക്തപരിശോധനാ ഫലങ്ങളോ വരുന്നതുവരെ കാത്തുനിൽക്കാതെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡോക്ടർമാർ ഉയർന്ന അളവിലുള്ള തയാമിൻ ഇൻട്രാവീനസായി അല്ലെങ്കിൽ ഇൻട്രാമസ്കുലറായി നൽകും. ഗ്ലൂക്കോസ് നൽകുന്നതിന് മുൻപ് തന്നെ തയാമിൻ നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം തയാമിൻ ഇല്ലാതെ ഗ്ലൂക്കോസ് നൽകിയാൽ അത് രോഗാവസ്ഥയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. തയാമിൻ നൽകിയ ശേഷം തലച്ചോറിലെ മാറ്റങ്ങൾ പഠിക്കാൻ MRI സ്കാൻ പോലുള്ള പരിശോധനകൾ നടത്താറുണ്ട്. ഈ രോഗത്തിന് പൂർണ്ണമായ ചികിത്സയുണ്ട്. എന്നാൽ ആ ചികിത്സ കൃത്യസമയത്ത് ലഭിച്ചില്ലെങ്കിൽ അത് കോഴ്സക്കോഫ് സിൻഡ്രോമിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. വെർണിക്കിസ് എൻസെഫലോപ്പതിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി അതിന്റെ മൂലകാരണമായ ലഹരി ഉപയോഗം പൂർണ്ണമായി നിർത്തുക എന്നതാണ്. ലഹരി ഉപേക്ഷിക്കുന്നതിലൂടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പോഷക ആഗിരണ ശേഷി വീണ്ടെടുക്കാൻ കഴിയും. ഇതിനെ ആബ്സ്റ്റിനൻസ് എന്ന് പറയും. ലഹരി ഉപേക്ഷിച്ചവർ നിർബന്ധമായും തയാമിൻ അടങ്ങിയ ഭക്ഷണം, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, മാംസം എന്നിവ കഴിക്കണം. ലഹരി ഉപയോഗം നിർത്തിയ ആദ്യഘട്ടങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തയാമിൻ സപ്ലിമെന്റുകൾ പതിവായി കഴിക്കുന്നത് ഈ രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കും. കടുത്ത ലഹരി ഉപയോഗിക്കുന്നവരെ പതിവായി ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും തയാമിന്റെ അളവ് നിരീക്ഷിക്കുകയും ചെയ്യുക. ലഹരിക്ക് അടിമയായ ഒരാൾ ചികിത്സ തേടുമ്പോൾ അവർക്ക് തയാമിൻ ചികിത്സ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ചികിത്സിക്കുന്ന ഡോക്ടറുടെയും കുടുംബാംഗങ്ങളുടെയും കടമയാണ്. ലഹരി ഉപയോഗം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ഓർമ്മകളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിനെയാണ് നേരിട്ട് ആക്രമിക്കുന്നത്. വെർണിക്കിസ് എൻസെഫലോപ്പതി ഒരു മാറ്റിയെടുക്കാൻ കഴിയുന്ന ദുരന്തമാണ്. എന്നാൽ ചികിത്സ നൽകാൻ വൈകിയാൽ അത് മാറ്റിയെടുക്കാൻ കഴിയാത്ത ദുരന്തമായി മാറും. ഈ പരിപാടി കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും കടുത്ത ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ അത്തരക്കാർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ കാണുന്ന ആശയക്കുഴപ്പവും ബാലൻസ് നഷ്ടപ്പെടുന്ന നടത്തവും കണ്ണുകളുടെ ചലന വൈകല്യവും കേവലം മദ്യത്തിന്റെ ലഹരിയല്ല. അത് മരണത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായ മറവി രോഗത്തിലേക്കോ നയിക്കാവുന്ന ഒരു അടിയന്തര മെഡിക്കൽ മുന്നറിയിപ്പാണ്. ഇന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. നിങ്ങളുടെ ലഹരിയുടെ ഉപയോഗം മറച്ചുവെക്കാതെ പറയുക. ജീവിതത്തിലേക്ക് തിരികെ നടത്താൻ തയാമിന് കഴിയും. പക്ഷേ അതിന് നിങ്ങൾ ആദ്യം ആ സഹായം തേടാൻ തയ്യാറാകണം.
2: ലഹരിക്കെതിരെ

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കരുണാ സായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മേന്മയുടെ ഒരതല്ല് ഒരാളിന്റെ മഹത്വം നമുക്ക് എങ്ങനെ അറിയാം? അയാൾ ചെയ്യുന്ന കർമ്മം എന്തോ അത് തന്നെയാണ് അയാളുടെ മേന്മയുടെ ഉരകല്ല്. മേന്മയുടെ മാത്രമല്ല തിന്മയുടെ ഉരകല്ലും അതുതന്നെ. ജന്മഗുണം, അറിവ്, ആർജിത സംസ്കാരം ഇതെല്ലാം കണക്കിലെടുത്തിട്ടായാലും ഒരു വിലയിരുത്തലിന് വിധേയമാകുമ്പോൾ ആദ്യം കണക്കിലെടുക്കേണ്ടത് പ്രവൃത്തി തന്നെയാണ്. പ്രവൃത്തി ഗുണം, പ്രവൃത്തി ദോഷം എന്നൊക്കെയുള്ള ചൊല്ലുകൾ നാട്ടുനടപ്പാണല്ലോ. ഏതു കാലത്തും ഏത് സാഹചര്യത്തിലും ദുഷ്ടർ ദുഷ്ടർ തന്നെയാണ്. ജന്മനാ മൂർഖനായ ഒരുവനെ നൂറ്റാണ്ടുകൾ കൊണ്ട് സാത്വികനാക്കാൻ സാധിക്കില്ല. ശർക്കരയുടെ കുന്നിന്മേൽ വേപ്പ് മരത്തിന്റെ വിത്ത് നടുക, 1000 കൊല്ലം പാൽ കൊണ്ട് നനച്ചു വളർത്തുക, എന്തു ഫലം? വേപ്പ് മധുരിക്കുമോ? ജന്മഗുണം സ്ഥായിയാണ്, അതൊരിക്കലും മറ്റൊന്നാവില്ല. മാവിൽ ചക്കയും പ്ലാവിൽ മാങ്ങയും ഉണ്ടാവുന്നില്ല. ചിലർ നല്ലവരെ പോലെ അഭിനയിക്കും, അവരെ സൂക്ഷിക്കണം. മുഖം താമരപ്പൂവ് പോലെ പ്രസന്നവും വികസിതവുമായിരിക്കും. വാക്കുകൾ ചന്ദനം പോലെ കുളിരുന്നതായിരിക്കും. എന്നാൽ മനസ്സോ അതാർത്തികൊണ്ട് സദാ അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നതായിരിക്കും. ഇത് മൂന്നുമത്രേ ദുഷ്ടന്മാരുടെ ലക്ഷണം. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കളെയും മിത്രങ്ങളെയും നാം മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാൻ. അങ്ങനെ മനസ്സിലാക്കാതെയുള്ള മുന്നോട്ടു പോക്ക് നമ്മെ അബദ്ധങ്ങളിൽ കൊണ്ടു ചാടിക്കും. അത് വിജയത്തെ വളരെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകും.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടനയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ഉത്തരാ ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ അതോ കർപ്പൂര ഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ, ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ. ഭക്തിയുടെ നിമിഷങ്ങളായി അങ്ങനെയാവാം അവ മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ രാഹുൽ വെള്ളാൽ പാടിയ ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 MW വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
1: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ് ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ/കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
0: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി M. ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ്, റിസർച്ച് ആന്റ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആന്റ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കൾ അഴിച്ചുവെച്ച് തലയുയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
0: സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: പട്ടുവം MRS ലെ 35 വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കളക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കളക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കളക്ടർ നേരിട്ട് അന്വേഷിക്കും.
0: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒ.ജി. ജനീഷ്. തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം തീരദേശ

സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡിജിറ്റൽ സാക്ഷരതയില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. പിഐബി എഡിജി വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരിമാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറെറ്റ് വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ നേർത്ത സ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങളാണ്! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം ഐശ്വര്യ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം ഏവർക്കും സ്വാഗതം. ഒരാഴ്ച എത്ര വേഗം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു അല്ലേ? ഒരാഴ്ച എന്ന് പറയുന്നത് എന്തിന്? ഒരു ദിവസം എത്ര പെട്ടെന്ന് കടന്നു പോകുന്നു? പ്രഭാതത്തിൽ നിന്ന് പ്രദോഷത്തിലേക്കുള്ള ദൂരം എത്ര? അങ്ങനെ അളക്കാനാകുമോ ഒരു പകൽ ദൂരത്തെ? കഴിയൂല, കഴിയൂല തന്നെ. സാമീപ്യം ദൂരം കുറയ്ക്കും. ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പമുള്ളപ്പോൾ സമയം പോകുന്നതറിയില്ല. ഏകാന്തത ചിലപ്പോൾ ദൂരം കൂട്ടും. പക്ഷേ നീ തരുന്ന പാട്ടുകൾ എൻ്റെ പകലിൻ്റെ ഒറ്റപ്പെടലുകളെ എന്നിൽ നിന്നും മായ്ച്ചു കളയുന്നു. മാധവിയമ്മ അങ്ങനെ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വേദനയുടെ തുള്ളികളായിരുന്നില്ല, സ്നേഹത്തിൻ്റെ തിളക്കമായിരുന്നു. തേൻകിനി എന്ന പാട്ടുകൾ എൻ്റെ ദൂരങ്ങളെ കുറയ്ക്കുന്നു. നീ പാട്ട് നിർത്തരുത്. പോക്കുവെയിലിൽ ഈ വാക്കുകളെക്കാൾ കൂടുതൽ ധന്യത മറ്റെന്താണ് ലഭിക്കേണ്ടത്? പണ്ടെങ്ങാണ്ടോ ജീവിതത്തിൽ പാട്ടുകളെ സ്നേഹിച്ച ഒരമ്മമ്മ, അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറ്റുവീഴുന്ന തേൻതുള്ളികളെപ്പോലെ സുമധുരമാകുന്നു. ഈ പോക്കുവെയിലും അത്രയേറെ ഹൃദ്യതയായിരിക്കുന്നു എന്നറിയുമ്പോൾ മനസ്സ് സാർത്ഥകമാകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവെയിൽ ആകാംക്ഷയോടെ, കൗതുകത്തോടെ, അതിഥി ആരെന്നറിയുവാനുള്ള അന്വേഷണത്തോടെ രാവിലെ സന്ദേശങ്ങൾ അയക്കുന്നു. ഫോൺ വിളിച്ച് ചോദിക്കുന്നു ആരാണ് ഇന്നത്തെ അതിഥി. അത്രയേറെ ഉദ്യോഗത്തോടെ, കൗതുകത്തോടെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു ഹൃദയപൂർവ്വമുള്ള വെമ്പൽ ശ്രോതാക്കളുടേത് ഹൃദയപൂർവ്വം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അധികം ആർഭാടങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ ഈ ബുധനാഴ്ച പ്രിയ സ്നേഹിതനെ, പ്രിയ അതിഥിയെ പ്രത്യേക പോക്കുവെയിലിൽ പ്രിയ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നു. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത്, ഞാൻ എന്തു വിശേഷങ്ങൾ പറഞ്ഞാണ് ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞാൻ. എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ നാവ് പറയാൻ ആഗ്രഹിക്കുന്നത് വെള്ളനാടിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ. അപ്പം നിങ്ങൾ ചോദിക്കും, വെള്ളനാട് ഒരുപാട് കലാകാരന്മാരില്ലേ? പക്ഷെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഇങ്ങോളം നോക്കുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു കലാകാരനാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നിലൊരു സ്നേഹമുണ്ടാകുന്നു, ഒപ്പം എനിക്ക് അഭിമാനമുണ്ടാകുന്നു. ബാലെ എന്ന് പറയുന്നത് വെള്ളനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കലാരൂപമായിരുന്നില്ല. കണ്ണൂർ ബാലകൃഷ്ണൻ സാറും വെള്ളനാട് നാരായണൻ സാറും സാരഥികളാക്കിക്കൊണ്ട് വെള്ളനാടിൻ്റെ ക്ഷേത്രമുറ്റ തരങ്ങേറിയ ബാലേകൾ, വെളുക്കുവോളം കണ്ടാലും കണ്ടാലും തീരാത്ത ബാലേകൾ, നൃത്ത നാടക രൂപങ്ങൾ, അതിൽ ഒരാളില്ല എങ്കിൽ ആ ബാലേ ശൂന്യവും ശുഷ്കവുമായി പോകുമായിരുന്നു. കാരണം അതിൻ്റെ കഥയെക്കാളുപരി അതിൻ്റെ ഹാസ്യരംഗങ്ങളും പാട്ടുകളും ഒക്കെയായി ജനഹൃദയങ്ങളിലേക്ക്, ജനമധ്യത്തിലേക്ക് വീണും ചാടിയും ഉരുണ്ടും ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച അതുല്യനായ കലാകാരൻ ശ്രീ ചന്ദ്രമോഹൻ ആണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി. അതിഥി എന്ന് പറയാൻ പറ്റില്ല, വളരെയേറെ സ്നേഹത്തോടെ അണ്ണൻ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതനാണ് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനേക്കാളുപരി വെള്ളനാടിൻ്റെ സംബന്ധിച്ച ആദ്യ കലാകാരൻ ആര് എന്ന് ചോദിച്ചാൽ വെള്ളനാട് നിവാസികൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ബാലൻ സാറാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, അധികം കണ്ടിട്ടുമില്ല, പക്ഷേ കേട്ടറിവുകൾ തന്നെ എത്രയോ എത്രയോ കാര്യമാണ്. വെള്ളനാടിൻ്റെ ആദ്യത്തെ കലാകാരൻ, അതിനു മുമ്പ് കലാകാരന്മാർ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വെള്ളനാട് ജനതയ്ക്ക് പറയേണ്ടിട്ടുണ്ടായിരുന്നില്ല. വെള്ളനാടിൻ്റെ ആദ്യ കലാകാരൻ ബാലൻ സാർ അധ്യാപകനായിരുന്നു, കലാകാരനായിരുന്നു, എഴുതുമായിരുന്നു, പാടുമായിരുന്നു, എല്ലാം തികഞ്ഞൊരു കലാകാരൻ. അദ്ദേഹം വെള്ളനാടിന് കലയുടെ വഴിവിളക്കുകൾ ചെയ്തത് ചെറുതായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ മകൻ കൂടെയാണ് ചന്ദ്രമോഹൻ അണ്ണൻ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പരിചയപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം, കരുണാസായി റേഡിയോ വിളിച്ചുണർത്തുന്ന പാട്ട് അനന്തപുരിയുടെ ആകാശങ്ങളിൽ എന്ന മനോഹരമായ ടൈറ്റിൽ സോങ്ങോടുകൂടിയാണ് കരുണാസായി റേഡിയോ ആരംഭിക്കുന്നത് എന്ന് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിയാം. ആ പാട്ട് പാടിയിരിക്കുന്നത് അനീഷ് ചന്ദ്രമോഹനാണ്. അതായത് ചന്ദ്രമോഹൻ അണ്ണൻ്റെ പ്രിയപ്പെട്ട മകനാണ് അനീഷ്. കലാകാരനാണ്, ഗായകനാണ്, അധ്യാപകനാണ് അദ്ദേഹവും. അങ്ങനെ നിരവധി വിശേഷണങ്ങൾ കൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം പറഞ്ഞ് തീർക്കാൻ കഴിയാത്തത്ര തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ശ്രോതാക്കളെ, നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങാൻ പോകുന്ന, കേൾക്കാൻ പോകുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ്. പ്രിയപ്പെട്ട ബാലേ കലാകാരൻ, വെള്ളനാടിൻ്റെ ഗായകൻ ഒക്കെയായ, കൈലാസ് ഡാൻസ് അക്കാഡമിയുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റായിരുന്ന ചന്ദ്രമോഹൻ അണ്ണനെ വളരെ ഹൃദയപൂർവ്വം ഈ പോക്കുവയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി, കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം. ചന്ദ്രമോഹൻ, വെള്ളനാട്. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കൾക്ക് നന്ദിപൂർവ്വം ഞാൻ ആദ്യമേ ഒരു ഭക്തി ഗാനത്തോടുകൂടി നമ്മളെ പോക്കുവയൽ പരിപാടി ഇന്നിവിടെ ആരംഭിക്കാം.
3: രക്ഷാദൈവതമാത്മബന്ധു അഭയം നൽകുന്ന ചൈതന്യമായി സാക്ഷാൽ ശ്രീ ഗുരുവായൂരമ്പലമെഴും മൂർത്തേ ജഗന്നായക നിന്നോമൽ പദ പങ്കജം മുകരുവാനെത്തുന്ന ഭക്തൻ നീ തന്നാലും തവമഞ്ജു മഞ്ജുള മനോദാരിൻ കൃപാമംഗളം. ഇവിടമാണീശ്വര സന്നിധാനം ഇടറുന്ന മനസ്സുകൾക്കവസ്ഥാനം കണ്ണൻ സന്നിധാനം കണ്ണൻ സന്നിധാനം കണ്ണൻ സന്നിധാനം. ഇവിടമാണീശ്വര സന്നിധാനം സന്നിധാനം കൃഷ്ണ കൃഷ്ണ കൃഷ്ണ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതിൽ കൂടുതൽ വേറെ എന്ത് വിരുന്നാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഞാൻ. അത്രയേറെ ഹൃദ്യമായി ഒരാരംഭം. നമുക്ക് മറ്റൊരുപാട് വിശേഷങ്ങളിലേക്ക് പോകാനുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ശ്രോതാക്കളെ വിളിക്കാം, ചന്ദ്രമോഹൻ അണ്ണനോട് സംസാരിക്കാം, പാട്ടുകൾ ഇതുപോലെ ചോദിക്കാം, പാട്ടുപാടും. ബാലയുടെ സംഭാഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ള ദിവ്യമായൊരു സമയമാണ്, മുഹൂർത്തമാണിത് എന്ന് നമുക്ക് പറയാം. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ഇപ്പം ചേരുന്നുണ്ട്, കേൾക്കാം. ഹലോ
4: ഹലോ
1: ഹലോ
4: ഹലോ,
1: ശശികല, റേഡിയോയുടെ ശബ്ദം ലേശം കുറച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ സുഗമമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. കുറച്ചാ, ഇന്ന് നമ്മളോടുള്ളത് ഇപ്പൊ പാട്ട് കേട്ടുകാണുമല്ലോ അല്ലേ? ചന്ദ്രമോഹൻ സാർ സംസാരിച്ചോളൂ.
4: ഹലോ സാർ.
2: ആ നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ?
4: സാറെ, എനിക്ക് രണ്ട് മക്കളുണ്ട്, ഡ്രൈവറായി. രണ്ടു പേർക്ക് ഓരോ മക്കളുണ്ട്, ഒരാള് 9-ലും ഒരാള് 5-ലും
2: പഠിക്കുന്നേ.
4: ഓരോ കുടുംബങ്ങളായി.
2: പങ്ങാറ്റൊക്കെ പഠിക്കുന്നുണ്ടോ കുട്ടികള്?
4: കുട്ടികള് നല്ല പഠിക്കും. രണ്ട് മക്കളാണ്, ഒന്ന് 5-ാം ക്ലാസ്സിലും ഒന്ന് 8-ാം ക്ലാസ്. നല്ല പഠിക്കും.
2: കലാകാരന്മാര് വല്ലതും ആണോ?
4: അല്ല, കലാകാരങ്ങളൊന്നും അല്ല. ഒരു മോൻ കരകട്ട ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു മോൻ ചെണ്ട പഠിക്കുന്നു. അങ്ങനത്തെ കലാകാരങ്ങള്.
2: പിന്നെ വേറെ എന്തുണ്ട്?
4: വേറെ അതായത് വീട് വെച്ച പ്രത്യേകങ്ങളാണ്.
2: പിന്നെ
4: വീട്ടിൽ ഞാനും ഭർത്താവും എന്റെ അമ്മയുണ്ട്. ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ്.
2: അത് ശരി. പിന്നെ വേറെ വീട്ടില്
4: വേറെ വിശേഷങ്ങളൊന്നുമില്ല. പുസ്തകങ്ങളൊക്കെ വായിച്ചോണ്ടിരിക്കുന്നു.
1: പുസ്തക വായനയാണ് വിശേഷം. ചോദിച്ചോക്കണ,
2: പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പുസ്തകങ്ങളാണ്? ഏത് ടൈപ്പ് പുസ്തകങ്ങളാണ് വായിക്കണത്?
4: പുസ്തകങ്ങള് വേളപ്പത്തിന്റെ നല്ല തൂങ്ങി, പിന്നെ പെരുമാൾ മുരുകന്റെ അർത്ഥനാദീശ്വരൻ, പിന്നെ കേറി മോഹ നിങ്ങ, പിന്നെ മാധവി കുട്ടിയുടെ മാനസി,
2: പിന്നെ
4: ജോൺ റസ്റ്റിന്റെ എന്തൂടി ലാസ്റ്റ്, പിന്നെ
1: എന്ത് ഇത്രയും പോരെ.
4: പുസ്തകങ്ങളുണ്ട് വായിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ശിവകുമാറിന്റെ ആകാശകന്യ,
2: അതൊക്കെ ഏറ്റവും മനോഹരമായ വായനകളല്ലേ.
4: ബാബു ബീജ നിലവറക്കാരൻ, ഒരുപാട് ഏറ്റവും പുസ്തകം വായിച്ചിട്ടുണ്ട്.
2: അത് തന്നെ ഭംഗിയായിട്ട് വായിച്ച് കഥകളൊക്കെ മനസ്സിലാക്കൂ.
4: സാറ് വലിയ കലാകാരൻ എന്നൊക്കെ പറഞ്ഞില്ലേ?
2: അറിയാമോ എന്നെ? നേരിട്ട് അറിയാമോ?
4: നേരിട്ട് കണ്ടിട്ടില്ല.
2: കണ്ടിട്ടില്ല? എവിടുന്നാ വിളിക്കുന്നേ?
4: ഞാൻ പരുത്തുകുഴി വന്നിട്ടുണ്ട്.
2: വെള്ളനാട്ട് വന്നിട്ടുണ്ട്. പരുത്തുകുഴിയിലൊക്കെ ശ്രീ കൈലാസ് ഡാൻസ് അക്കാഡമി നിങ്ങളെ കാലത്തൊക്കെ ഒരുപാട് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. കട്ടപ്പൂപ്പൻ, ആര്യസംഗമം, സൂര്യവംശം, അയ്യപ്പൻ, കൃഷ്ണലീല, എത്രമാത്രം പ്രോഗ്രാം ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പരുത്തിപ്പള്ളിയിൽ, പറണ്ടോട്ട്, ആരനാട്, അയ്യങ്കാലമഠത്തില്. മറന്നുപോയി. എത്ര വയസ്സുണ്ടിപ്പോ?
4: 63.
2: കണ്ണാടിയൊക്കെ വയ്ക്കാതെ വായിക്കാനൊക്കെ പറ്റുമോ?
4: കണ്ണാടി വേണം.
2: പിന്നെ വേറെ എന്തുണ്ട് പറയാനുണ്ട്?
4: വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. സാറിന് പാട്ടൊക്കെ കേട്ട് നല്ല പാട്ടാണ്.
2: കലയെന്ന് വെച്ചാൽ ഞാന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പാട്ടും ബാലയും ഒക്കെയാണ്. ആ കാരണം 10-25 വർഷം 25 വർഷം ഞാൻ ബാലെ കളിച്ചു ഉറക്കം ഒഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ആ അന്ന് ആദ്യമൊക്കെ ഞങ്ങള് ഈ ടേപ്പൊന്നും ഇല്ലാത്ത സമയത്തിന് ഞങ്ങൾ ഈ വാഗുണ്ടൊക്കെ പറഞ്ഞും തബലയും ഹാർമോണിയും ഒക്കെ സ്റ്റേജിൽ തന്നെ വെച്ചൊക്കെ കളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ അതിൽ നിന്നാണ് ഈ അടുത്ത കാലത്താണ് ഈ എല്ലാം ടേപ്പ് റെക്കോർഡിലൂടെ എല്ലാം കേൾക്കുകയും നമ്മൾ വായനക്കുകയും ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ബാലയൊക്കെ പുതിയ രീതിയിൽ കണ്ടു തുടങ്ങി അടുത്ത കാലത്താണ്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്.
5: അതെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ബാലയാണ്, വേറെ ഒരിടത്തൊന്നും വരൂല. ബാലെ കണ്ടിട്ടുണ്ട്, വെള്ളനാട് തന്നെ വന്നിട്ടുള്ളത്.
2: ശരിയാണ്,
5: കണ്ടിട്ടുണ്ട്.
2: എന്റെ വീട്ടില് ഞാനുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
4: ആ
2: മക്കള് ഒരാള് അധ്യാപകനാണ്, കല്ലറ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. മകള് നേഴ്സാണ്, അവള് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. എന്റെ ഭാര്യ അംഗൻവാടി ടീച്ചറാണ്, വെള്ളനെട്ടാണ്. ഓ ആ ആ ഞാൻ ഒന്ന് പാടിത്തരാം. ഒരു നമ്മള് പഴയ നമുക്കൊരു പാട്ട് ഞാൻ പാടിത്തരാം, നാല് വരി പാടി. അതിന്റെ ആദ്യം എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം.
5: ക്യുസ് ആണ്.
2: ആ അറിയാം, അറിയാമല്ലേ.

0: பாடினாரு காட்டு துளசின்னு ஒரு சினிமா பண்ணு கண்டுட்டு வந்தோம், அதுல உள்ளதானே பாட்டு கேட்டோம். ഒരു ആളാണ് സാറ്, അതുകൊണ്ടാണ് ഈ വായനയും ഒക്കെ നിങ്ങൾക്ക് ഇത്രയും മാത്രം പ്രോത്സാഹം തന്ന് നിങ്ങൾ ഈ പറയുന്നത് വലിയ വലിയ വലിയ സന്തോഷമുണ്ട് നമുക്ക്.
1: സാറ് തന്നെ ഇത്രയും പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിച്ചതും സാറിന്റെ നല്ല വാക്കുകളും സ്നേഹവും.
2: ഇത്രയൊക്കെ സംസാരിച്ചു, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എനിക്ക് പറയാൻ മറന്ന പരിസരങ്ങൾ പാട്ടാണ് വേണ്ടത്.
2: ഏത് സിനിമയാണെന്ന് ഓർമ്മയുണ്ടോ?
1: പേരറിഞ്ഞൂടാ. പറയാൻ മറന്ന പരിസരങ്ങൾ വിരഹാഗ്രഹമായ പാട്ടാണ്.
2: ഓ, ഒരു പ്രത്യേക തരത്തിലുള്ള പാട്ടാണ്,
0: ഭയങ്കര ഡീസന്റ് ആയിട്ടൊരു പാട്ട്.
2: അതെ,
0: പറയാൻ മറന്ന
2: അങ്ങനെ തുടങ്ങുന്ന പാട്ടാണ്.
1: പിന്നെ
0: ഒരു ആവറേജ്,
2: അതുകൊണ്ടല്ലേ അനുഗ്രഹീത കലാകാരൻ എന്ന് പറഞ്ഞേ. തെരഞ്ഞെടുത്ത പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഈ പാട്ട് മ്യൂസിക്, അതായത് ഈണം പറഞ്ഞ രമേശ് നാരായണനാണ്. കുറച്ച് പാട്ടുകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളെങ്കിലും ഗംഭീരമായിട്ട് സംഗീതം ചെയ്തതാണ്. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്. അതുപോലെ ഗർഷോം എന്ന് പറയുന്നൊരു പ്രത്യേക സിനിമയിലെ പാട്ടാണിത്. അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാടിയിരിക്കുന്നത് ഹരിഹരൻ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരിക്കൽ കൂടെ ചന്ദ്രമോഹനൻ സാറിനോട് നന്ദിയും സ്നേഹവും പറഞ്ഞിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം. പറഞ്ഞോളൂ.
1: ചന്ദ്രമോഹൻ സാറിനും അവിടെ ഇരിക്കുന്ന രണ്ടാസാരിയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്റ്റുഡിയോയിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ചന്ദ്രമോഹൻ സാറിന്.
0: വളരെ സന്തോഷം.
2: അപ്പൊ പാട്ട് കേൾക്കാം,
0: പാട്ട് കേൾപ്പിക്കാം. ഓക്കെ,
2: ശരി
0: ശരി. ഓ ഓ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട സ്നേഹിതനും വെള്ളനാടിൻ്റെ ബാലെ കലാകാരൻ, ഗായകൻ, ദീർഘകാലം ശ്രീ കൈലാസ് ഡാൻസ് അക്കാഡമിയിൽ ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്ന ശ്രീ ചന്ദ്രമോഹനൻ അണ്ണനാണ് നമ്മളോടൊപ്പം ഇന്ന് കൂടെയുള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം അദ്ദേഹത്തെ, അദ്ദേഹത്തോട് സംസാരിക്കാം, പാട്ടുകൾ കേൾക്കാം, പാട്ടുകൾ പാടിപ്പിക്കാം, ഒരുപാട് വിശേഷങ്ങൾ, നൃത്തനാടക വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അതുല്യ കലാകാരനായ ചന്ദ്രമോഹൻ അണ്ണനാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ബാലെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കലാകാരൻ അവിടെ വന്നിട്ടുണ്ട്, നിശ്ചയം
2: സുനിശ്ചിതം
1: ആയിരിക്കും എന്നല്ലാണ് അറിയാൻ പറ്റില്ലല്ലോ. അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പൊ ഇപ്പൊ വേഷമില്ലാതെ, ഒരു വേഷമില്ലാതെ എന്റെ മുമ്പിലുണ്ട്. സംസാരിച്ചോളൂ, നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
3: ഹലോ
4: ഹലോ
3: ഹലോ,
4: ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ഹരികരദാസ് എന്നാണ്.
4: ആ പറയണം, എന്തുണ്ട് വിശേഷങ്ങൾ?
3: വിശേഷങ്ങളെ ഒന്നും സാർ.
4: ആ മേക്കപ്പ് ഇല്ലാതെ ഇപ്പൊ ഇരിക്കുകയാണ് നമ്മളെ പോക്കുവയിൽ സംരക്ഷണത്തിന്.
3: സാറിന്റെ ശബ്ദം കേട്ടപ്പോ ഞാനൊരു രൂപം മനസ്സിൽ കാണുകയാണ്.
4: ആ അതാണ്, അങ്ങനെ വരട്ടെ.
3: അപ്പോ അതുമായിട്ട് രണ്ടുപേർക്കും നമസ്കാരം പറയാണ്.
4: ആ സന്തോഷം.
3: എന്റെ ഒരു കൂട്ടുകാരൻ ചന്ദ്രമോഹനൻ സാറ്,
4: ആ
3: പിള്ളനാട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്.
4: ഓ അത് ശരി.
3: പുള്ളി ഇപ്പൊ ഇല്ല, മരിച്ചു. സാറിന്റെ പേര് കേട്ടപ്പോ പെട്ടെന്ന്
4: അദ്ദേഹത്തിന്റെ ഓർമ്മ വന്നു. നല്ല കാര്യം തന്നെ അത്. ഒരാള് മരിക്കായിരിക്കല്ലേ ഇവിടെ. മനസ്സിലായ?
3: മരിക്കാതെ ഒരാളുണ്ട്,
4: പിന്നെ അതാണ്ട് ഈ കസേര ഇരിക്കാണ്. പറയണം ബാക്കി വിശേഷങ്ങൾ പറയണം
3: സാർ. അതുപോലെ അമ്പലത്തിലെ കാട്ടാക്കടയൊക്കെ ബാലയ്ക്ക്
4: വന്നിട്ടുണ്ടോ? എത്രയോ എത്രയോ സ്ഥലത്ത്
3: കട്ടാക്കട മുടിപ്പരയിൽ പോയി ഞങ്ങൾ ഒരുപാട് ബാല കണ്ടിട്ടുണ്ട്.
4: കട്ടാക്കട മുടിപ്പരയിൽ ഞങ്ങളെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, അത് അറിയപ്പെടുന്ന ഒരു സാധനമായിരുന്നു അത്. അതവിടെ കളിച്ചിട്ടുണ്ട്.
3: പിന്നെ ഈ വസന്ത കലാനിലയം നെല്ലിമൂടുണ്ടല്ലോ, അവിടെ ദശാവതാരം മാലയില് ഒരു 10 ദേശങ്ങൾ എത്തും ചെയ്ത ഒരു അറിയാമോ?
4: അറിഞ്ഞൂടാ, കേട്ടിട്ടുണ്ട്.
3: ദേശാവതാരം മാലയില് 10 രാക്ഷസ വേഷവും അങ്ങനെ ചത്രശ്രം പണിക്കർ എന്നാണ് പേര്. അതില്ല
4: ആളുന്നരി. ഓ
3: അങ്ങനെ ബന്ധുക്കളൊക്കെ ആരനാട്ടുണ്ട്.
4: ആരനാട്?
3: ഓ
1: എനിക്ക് കമലഹാസന്റെ ദശാവതാരം അറിയാം. പുള്ളിയും 10 വേഷം തന്നെയാണ് ചെയ്തത്. കമലഹാസൻ, കമലഹാസൻ ദശാവതാരം 10 വേഷം ചെയ്ത്.
3: ഓ
1: എന്ത് കേട്ടിട്ടില്ലേ?
3: അങ്ങനെ സാർ. പിന്നെ നാടക ഗാനങ്ങൾ വല്ലതും പാടുമോ?
4: നാടക ഗാനങ്ങള് എങ്കിലുമൊക്കെ പാടാം നമുക്ക്.
3: കെപിഎസ്സിയുടെ ഒരു അവതരണ ഗാനം പാടുവാൻ പറ്റുമോ?
4: ഏതാണത്?
3: ഏതെങ്കിലും മതി.
4: കെപിഎസ്സിയിലേക്ക് മറ്റേ നമ്മളെ

പാമ്പുകൾ കുമാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല.

0: ഞാൻ എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ അതങ്ങനെ പോവാ പാട്ട്
1: കയ്യടിച്ച പറ ഇവരെയൊക്കെ എങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കും അല്ലേ ഞാൻ കൊടുത്തേക്കാം
0: ഓക്കേ
2: ഞാനൊരു വായനശാല പ്രവർത്തകനൊക്കെയാണ് സാർ.
0: പറയണം.
2: ഞങ്ങളെ വായനശാലയിൽ ഇപ്പൊ ഞങ്ങളൊരു പുതിയ കലാ സാഹിത്യ വേദി
0: ഉണ്ടാക്കി ഉണ്ടാക്കണം. നല്ല ഭംഗിയായിട്ട് അതിന്റെ പ്രവർത്തി അത് വഴിക്ക് വെച്ച് നിർത്തരുത്.
2: ഇല്ല ഇല്ല ഇല്ല,
0: പൂർണ്ണതയിൽ എത്തിക്കണം.
2: പൂർണ്ണതയിലെത്തും. കാരണം ഞങ്ങളെ വായനശാലയിൽ തുടങ്ങിയിട്ടുള്ള ഒന്നും പകുതി ഇതിൽ നിന്നിട്ടില്ല.
0: ഓ,
2: സരസ് വിലാസ ഗ്രന്ഥാലയം എന്നാണ് ഞങ്ങളുടെ വായനശാലയുടെ പേര്. പിന്നെ കലാസാഹിത്യ വേദിയുടെ പേര് സരസ്വതി
0: കലാസാഹിത്യ വേദി. എല്ലാത്തിന്റെയും ആദ്യം തുടങ്ങുന്ന സരസ്വതിയാണല്ലോ. കലയുടെ ദേവത.
2: അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥശാലയ്ക്ക് സരസ്വതി വിലാസ ഗ്രന്ഥശാല എന്ന് പേരിട്ടത്.
0: ഓ, അതിൽ ഏറ്റവും സന്തോഷം.
2: ഞങ്ങളെ പൂർവികന്മാരാണ് അത് തുടങ്ങിയത്.
0: ഓ, എങ്കിലും അത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ.
2: നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്.
0: അങ്ങ് ഏറ്റവും സന്തോഷം.
2: പിന്നെ
0: മറ്റെന്തെല്ലാം വിശേഷങ്ങളുണ്ട്?
2: വയലാർ സാഹിത്യ വേദിയിലെ വയലാറിന്റെ ഓർമ്മ ദിനത്തിന്
0: ഓ
2: നമ്മള് ഇതിന്റെ രണ്ടാം കമ്മിറ്റി
1: ഒക്ടോബർ 27-ാം തീയതി
2: 27-ന് അതിന്റെ ഒരു സംഘാടകൻ വരാൻ പറ്റാത്തതുകൊണ്ട് 25-ലേക്ക് മാറ്റി.
0: ഓ,
2: ചിത്രനിവർത്തിയില്ല. 25
0: കാരണം അഭൂതപൂർവമായ ഒരു ജീവിതമാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ 13 വർഷക്കാലം കൊണ്ട് അദ്ദേഹം എഴുതി തള്ളിയതിന് വല്ല കണക്കും ഉണ്ടോ? പേന ചലിച്ചു കഴിഞ്ഞാൽ അത് പാട്ടാണ്. ഓ, അനേഷ് ഇന്ന് ഏതായിരുന്നു സാറേ?
1: ഇന്ന് വയലാറിന്റെ കഥയാണെന്ന്.
2: ആ,
1: തറവാടിന്റെ മാനം.
0: ഓ ഓ,
1: അതാണ് പറഞ്ഞത്.
0: ആ ആ, അത് തന്നെ. ഇതിനു മുന്നേ നമ്മളെ പോക്കുവയൽ തുടങ്ങുന്നതിന് മുന്നേ അതായിരുന്നു. അത് ഒരു ഒരു സബ്ജക്ട് നമ്മളങ്ങോട്ട് കാച്ചി കൊടുത്താൽ മതി. അപ്പോഴും ഇങ്ങോട്ട് എന്നാ പിടിച്ചോ എന്നുകൊണ്ടാണ്. മധ്യവേനലവധിയായി ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി. മുള്ളുകളിൽ ചവിട്ടി മുത്തുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ. മധ്യവേനലവധിയായി ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി. മുള്ളുകളിൽ ചവിട്ടി മുത്തുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ. ഇതുപോലെ ടക് ടക് ടക് അങ്ങനെ പോവും വയലാറിന്റെ കേസുകൾ. ആ, അങ്ങോട്ട് പറഞ്ഞ് തീന്തണം തന്നെ പറയും.

0: മാനെ നമ്മൾ നോക്കുമ്പോ പ്രേംനസീർ, ശാരദ, ഷീല തുടങ്ങി മനോഹരമായി അങ്ങ് അഭിനയിച്ച് തള്ളയാണ്. പക്ഷെ പാട്ടിനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രയോ അർത്ഥങ്ങളാണ്. അതാ, കല്ലിൽ കൊത്തി വച്ച കവിത നിന്റെ കനക ചീലങ്കിലുങ്ങിയ തെങ്ങിനെ മാറിടം തുടിക്കും പ്രതിമേ നിന്റെ മേലാ സകലം എനിക്കുള്ളതല്ലയോ. എങ്ങനെ എങ്ങനെ? ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചോരി ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി. അതെല്ലാം അഹല്യ മോക്ഷം.
1: ഞാൻ ഏതോ ക്ലബിന്റെയോ അമ്പലത്തിന്റെ ഏതോ ഒരു ഗാനമേളയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു.
0: പിന്നെ പറയണം, ഇന്ന് നമുക്ക് ഏത് പാട്ടാണ് ആവശ്യമുണ്ടത്?
2: ഞാൻ പറഞ്ഞത്
0: ഏഴാഞ്ചേരി
1: ഏഴാച്ചേരി
0: പറയണം.
2: ഏഴാഞ്ചേരി രാമേന്ദ്രൻ എഴുതിയ ചന്ദനവാതിൽ പാതിചാരി ഈ വേണുഗോപാൽ പാടിയത്. അതാണ് ചോദിച്ചത്.
1: അത് കൊടുക്കാം അല്ലേ? നമുക്ക്
0: കൊടുക്കാം.
1: അതൊരു പ്രത്യേക വിശിഷ്ടമായ ഒരു പാട്ടാണ്.
0: ഒരു ഭംഗിയായ ഒരു പാട്ടാണ് അത്.
1: പിന്നെ അതിഗംഭീരമായ ഒരു പാട്ടാണ്. അതിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് സിനിമ പലരും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്.
0: ശരിയാണ്.
1: മരിക്കുന്നില്ല ഞാൻ എന്ന ചലച്ചിത്രത്തിലെ
0: മനോഹരമായ പാട്ടാണ്.
1: മനോഹരമായ പാട്ട്, പക്ഷെ സിനിമ അധികാരം കണ്ടിട്ടില്ല.
0: അതിമനോഹരമായിട്ട് ഇപ്പൊ അത് കേൾക്കാം നമുക്ക്.
1: അപ്പൊ ഒരിക്കൽ കൂടെ ചന്ദ്രമോഹൻ അണ്ണന് സ്നേഹം അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലേക്ക് പോവാം.
2: എന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ കണക്കാക്കി.
0: ശരി എന്നാ, വളരെ നന്ദി. നന്ദി നന്ദി. അടുത്ത പാട്ട് കേട്ടോളൂ.
2: ശരി
0: ശരി.

0: തിർന്നില്ലൊടുങ്ങാത്ത വഴികളിലൊക്കെയും നമ്മുടെ നിഴലുകൾ മാത്രമുണ്ടായിരുന്നു. പറയാൻ മറന്നതൊക്കെയും കാറ്റിൽ ഇതുവഴി മാഞ്ഞു പോയിട്ടുണ്ടാകാം. ഇരുൾ വീഴുന്ന വഴികളിൽ ഒരു നനുത്ത കാറ്റായി നീ വരികിൽ പകലറ്റുവീണ നോവുകൾക്ക് മേൽ ഒരല്പം വെളിച്ചം പടർന്നേക്കാം. കടന്നുപോവുകയാണ് ഈ പകൽ നേരവും ഒരു പോക്കുവയിൽ മാത്രം സാക്ഷിയാവുന്നു. പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ ചന്ദ്രമോഹനണ്ണനാണ്. അത്രയേറെ ഗായകൻ, കലാകാരൻ എന്നൊക്കെ നമുക്ക് എത്രയെത്ര വിശേഷിപ്പിച്ചാലും തീരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സൗഹൃദം, വെള്ളനാടെന്ന ഗ്രാമം നെഞ്ചേറ്റിയ സൗഹൃദമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പ്രിയ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തെ വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, നൃത്ത നാടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം, പാട്ടുകൾ കേൾക്കാം. എല്ലാം ചേർന്നൊരു സൗഹൃദ സായാഹ്നമായി, സൗഹൃദമായ ഒരു പോക്കുവേലായി ഇത് മാറട്ടെ. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: കണ്ണമ്പള്ളി രവിയാണ്.
0: എന്തോ ഒരു സൗമ്യത, ശാന്തത. നമ്മൾ ഈ കിടന്ന് കടകടകട ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയുന്നത് കൊണ്ട്
1: വിചാരിച്ചാണല്ലേ.
0: നമ്മളോടൊപ്പമുള്ള ചന്ദ്രമോഹനണ്ണനാണ്. പ്രത്യേകിച്ച് ആമുഖം ഒന്നും വേണ്ട, സംസാരിച്ചോളൂ.
1: എന്റെ സാറാവാം, വേണമെങ്കിൽ അണ്ണനാവാം, എന്റെ സ്നേഹിതനാവാം, എന്റെ കൂട്ടുകാരനാവാം.
2: രവി,
1: ഒരു നമസ്കാരമുണ്ട്.
2: ആ നമസ്കാരമുണ്ട് രവി. ഇന്ന് ആശുപത്രി ക്യാന്റീനിൽ നിന്ന് വന്നില്ലേ, നിന്നെ കണ്ടില്ലല്ലോ.
1: ഞാനിന്ന് വന്നു, ഞാൻ 3 മണിയപ്പോ വന്നിട്ട് തിരിച്ചു വന്നു.
2: ആ ഇന്നത്തെ ഒരു ബുധനാഴ്ച വളരെ ഭംഗിയായി ഞങ്ങൾ ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: എനിക്ക് അതില് പറയാനുണ്ട്, കാരണം കലകല വല്ലഭനാണ് ഇന്നത്തെ പരിപാടി ഇരിക്കുന്നത്.
2: സന്തോഷം.
1: വേറെ എന്തൊക്കെയുണ്ട് പ്രത്യേകിച്ച്?
2: പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത് ഞാൻ വളരെ കാലത്തിന് മുമ്പ് ആഗ്രഹിച്ച ഒരു കേസാണ്. അത് ഇന്നാണ് അതിന്റെ ശനിദശ മാറി വന്നപ്പെടുന്നത്.
1: അത് നല്ലൊരു സമയമാണ്, നല്ലൊരു സമയമാണ്.
2: ഇപ്പം ഗുളിക നിക്കണ സമയമാണ്
1: അല്ല. പിന്നെ ഇത് നേരത്തെ പാടിയൊക്കെ കിടിലമായിരുന്നു. ചില്ലു മേടയിലിരുന്ന് എന്നെ
2: കല്ലെറിക്കുമാറമുണ്ട്,
1: പറവകൾ കാശമുണ്ട്, മനുഷ്യ നേരത്തെ അണ്ണം പാടിയ ഒരു കോമഡി പാട്ടുകൂടെ പാടിത്തരാം. അതിന്റെ തിരിച്ചൊന്ന്
2: പാടിത്തരാം.
1: പെണ്ണവൾ മുളകരയ്ക്കും നേരം ഏതോ മുളകരി കണ്ണിൽ, വിഷ്ണു കൈവിരൽ കൊണ്ടും നമുക്കി തീരു മുമ്പ് കണ്ണിന്റെ നിറമാകെ മാറി.
2: ഏതോ ശില്പി അല്ലേ, അതിന്റെ പാരടിയാണ്.
1: അതെ. പിന്നെ എനിക്ക് വേണ്ടി ഇന്നൊരു പാട്ട് പാടണം.
2: പറയൂ.
1: അതെ
2: രവി, പറ.
0: ഏത് പാട്ടാണ് പാടിത്തത്?
2: പറയൂ, ഏതാ നോക്കട്ടെ.
0: എന്റെ രവിക്ക് വേണ്ടി ഏത് പാട്ട്
2: പറയൂ?
1: അതെ,
0: പറയണം.
1: അടിപൊളിയായിട്ട് വരട്ടെ, കേറി വരട്ടെ.
0: ഏത് പാട്ട്? ഏത് പാട്ട് വേണമെന്നാണ്? ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുക്കണമെന്നാണ് പറഞ്ഞത്.
2: ഏതായാലും മതി.
0: അപ്പൊ ഒന്നാക്കണ്ട, രണ്ടെണ്ണം ആക്കിക്കളാം.

0: ഓക്കെ
1: നിൽക്കുന്നു ചുനക്കരാമൻകുട്ടി
2: സാറിന് വേണ്ടി ഇന്നത്തെ കഥാപ്രസംഗം നമ്മളെ സാമ്പന്റെ തറവാടിന്റെ
0: മാനം
2: അടിപൊളിയായിരുന്നു,
0: ഗംഭീരമായിരുന്നു.
2: ഇതൊക്കെ എങ്ങനെ പോയ സമയം പോയതായിട്ട് അറിഞ്ഞുകൂടാ.
0: സമയം നമ്മൾ
2: ഞാനും കൂടെ കൂടെ അതിൽ ഓരോരോ റോള് ഞാൻ കൂടെ കൂടെ പാടാറുണ്ട്.
0: പാടണം, കാര്യം അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട രാജമ്മേ, നിന്നെയും വശീകരിച്ചത് എന്റെ വാക്ചാതിരി രാജമ്മേ. എറണാകുളത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, കൊണ്ടുപോയില്ല, കോഴിക്കോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു കൊണ്ടുപോയില്ല. എന്നിട്ട് പോലും കലാശാലതൻ കണ്ണിൽ ഉണ്ണിയ കാമുകനായി ഞാൻ കണ്ടു, മധുര മനോഹര ഗാനം പോൽ നിൻ പ്രഭാഷണം ഞാൻ കേട്ടു, സഹപ്രവർത്തക എന്നോർമ്മിച്ചു സഖാവിനെ പ്രണയിച്ചു. ജീവിത സഖാവിനെ പ്രണയിച്ചു. ഇതാ ദേവലോകം, ഇതാ മലർന്നു കിടക്കുന്നു ദേവലോകം.
1: ഞാനൊരു പുതിയ കഥ
2: പറയുകയല്ലോ, വിലയേറിയൊരൻ സമ്മാനം വാങ്ങാൻ ഞാനാളല്ലോ. അതങ്ങനെ
0: പോകും.
2: പിന്നെ പിന്നെ ഇനി ഇന്നൊരു പാട്ട് എനിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു തമിഴ്
0: പാട്ടാണെന്ന് പറയൂ.
2: അതില് ഉരുമൈ കുരൽ എന്ന സിനിമയില് നേറ്റുപ്പൂക്കാളെ റോജാമുട്ട് പറിക്ക കൂടാതോലെ സക്കട്ട് തട്ടിപ്പോടാങ്ങൻ കുമരിച്ചിട്ട് കങ്കൽ പാടാതൻ കാതൽ ഞെട്ട്. ആ പാട്ടാണ്,
0: ആ പാട്ടാണ്
1: തമിഴ് പാട്ടാണ്,
0: തമിഴ് പാട്ടാണ്.
2: അതെ, ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കടയിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നു,
0: കടയിലുള്ള ആളുകളുടെ പറയണം,
2: എല്ലാവരും കേട്ടോണ്ടിരിക്കും. അടിപൊളിയായിരിക്കട്ടെ, രണ്ടുപേർക്കും നന്ദി, നമസ്കാരം.
0: ശരി, നിങ്ങൾ ആ പാട്ട് ഇപ്പൊ ഉടനെ കേൾപ്പിക്കാം.
2: ശരി,
0: ഓക്കെ.

0: நித்தம் வருவாரோ அல்வா துண்டு அத்த ஜாமத்தில் தேடிக்கொண்டு நித்தம் வருவாரோ அல்வா துண்டு இந்த மாம மயக்கம் விடுங்கா தீரும் வரைக்கும் மனசு தாலி கொதிக்கும் உடம்பு சீயா கொதிக்கும் உடம்பு சீயா கொதிக்கும் நேத்து பூத்தாலே ரோஜா முட்டு பறிக்க கூடாதோ லேசா தொட்டு கட்டி போடாத குமரிச்சிட்டு கங்கை பாடாதோ காதல் மெட்டு நேத்து பூத்தாலே ரோஜா முட்டு பறிக்க கூடாதோ லேசா தொட்டு.
1: പ്രിയ ശ്രോതാക്കളെ, കത്തിയൊടുങ്ങുന്ന പകലിൽ നിന്ന് കിഴക്കോട്ട് പടരുന്ന ഇരുട്ടിന്റെ കൈപിടിച്ച് നമ്മൾ വീണ്ടും സായാഹ്നത്തിലേക്ക് നടക്കുന്നു, കടന്നു പോവുകയാണ്. പൂക്കുവെയിലിന്റെ മനോഹരമായ നിമിഷം നിങ്ങളുടെ ഒപ്പം കുറച്ച് ചിന്തകളും പാട്ടുകളും വർത്തമാനങ്ങളും കളിയും ചിരിയും സല്ലാപവും ഒക്കെയായി ഒപ്പമുള്ളത് നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ചന്ദ്രമോഹൻ ആണനാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ, മുഴുവൻ കൂട്ടുന്ന ശാന്ത, വളരെ
2: നമസ്കാരം.
1: നമ്മളിത്രയും ബഹളം ഉണ്ടാക്കുന്നോണ്ടായിരിക്കും ശാന്ത ചേച്ചി ശാന്തമായി സംസാരിക്കുന്നത്. അപ്പൊ ചന്ദ്രമോഹനോട് സംസാരിച്ചോളൂ.
2: പിന്നെ അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, ഭക്ഷണമൊക്കെ കഴിഞ്ഞല്ലോ.
3: എല്ലാവരും സുഖമാണ്, സൗഖ്യമാണ്.
2: പിന്നെ എനിക്ക് എന്റെ കൊച്ചുമോന്റെ ജന്മനാളാണെന്ന് അവൻ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്.
3: പാട്ട്
2: അക്കച്ചിയുടെ കുഞ്ഞുവാവിന്റെ പാട്ടാണ്, താനം താലോലോ എന്നുള്ള പാട്ടാണ്. പിന്നെ ചന്ദ്രമോഹൻ സാറൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ,
3: വളരെ പരിപൂർണമാണ്. നമ്മളെ പ്രോഗ്രാമിൽ മുഴുകിയിരിക്കുകയാണ്.
2: പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനിരിക്കില്ല. ഞാന് ഒറ്റയ്ക്കാണ് ഇപ്പൊ വീട്ടിലിരിക്കുന്നത്. എനിക്ക് കുട്ടികളില്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് മരിച്ചു പോയി. ഇത് കൊച്ചുമോന്റെ ജന്മനാളാണ് ഇന്ന്. പിന്നെ എന്റെ ഭർത്താവ് ഒരു സ്കൂളിന് പിയൂണായിരുന്നു, മരിച്ചു പോയി. ഇപ്പൊ വർഷങ്ങളായി. ചന്ദ്രമോഹൻ സാറിനൊക്കെ അറിയാം. ചന്ദ്രമോഹൻ സാറിനൊക്കെ വളരെ വളരെ ഒരു സാങ്ങാണ് എന്റെ ഭർത്താവ്. ബാലൊക്കെ കാണാനും ഭയങ്കര കൂട്ടാണ്. പക്ഷെ ആണു പോയി, ആണു പോയി ഇല്ല.
3: ഇത് എവിടെയെന്ന് പറഞ്ഞ? മഴുവക്കോട. മഴുവക്കോടൊക്കെ നമുക്ക് അറിയാലോ.
2: അതെ,
3: സ്കൂളിലായിരുന്നു. ഏത് സ്കൂളിലായിരുന്നു?
2: പെൻഷൻ പറ്റിയത് ആരനാട് VHSലായിരുന്നു.
3: ആരനാട് VHSലോ? അത് ശരി, അത് ശരി. അദ്ദേഹത്തിന്റെ പേരെന്തര്?
2: പ്രഭാരംപിള്ള.
3: പ്രഭാരംപിള്ള, അറിയാം അറിയാം അറിയാം. അറിയാം അറിയാം. എന്നെ അറിയാമോ?
2: അറിയാം അറിയാം.
3: നമ്മളെ മരിച്ചു പോയ ബാലസാറിന്റെ മകനാണ്.
2: എനിക്കറിയാം, നമ്മള് വയോജനത്തിന്റെ അവിടെ ആദ്യമായിട്ട് പാടിയാണെന്ന പാട്ടാണല്ലോ. ഇപ്പൊ ദേവദാര് പൂത്തു എന്നുള്ള പാട്ട്
3: കേട്ടോ.
2: ഈ രണ്ട് പാട്ടും നമ്മുടെ വയോജനങ്ങളുടെ കലോത്സവത്തിനകത്ത് പാടിയാണ്. നന്ദൻ, പിന്നെ നമ്മുടെ എന്തോരു പാട്ടിനകത്ത് ഉണ്ടല്ലോ, ബാബു മോനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, കൃഷ്ണ സന്നിധാനം, കൃഷ്ണ സന്നിധാനം.
3: ഇവിടെ മാണീശ്വര സന്നിധാനം.
2: ആ പാട്ടൊക്കെ വയോജന നമ്മുടെ കലോത്സവത്തിൽ പാടിയ പാട്ടാണ്. അതൊക്കെ എന്റെ മനസ്സിലുണ്ട്.
3: മനസ്സിലുണ്ട്, സന്തോഷം.
1: ഇടം സന്നിധാനത്തും അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു പാട്ടുള്ളെന്ന് പറഞ്ഞ പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ബാബുമോഹന്റെ പാട്ടാണ്.
2: തീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട്,
1: പച്ചില മാളികക്കാട്ടിൽ
2: പിച്ചകപ്പൂമരക്കൊമ്പിൽ രണ്ടു ചിത്തിരമാട്ടെ
1: ഓരോ കിളിയെയും പാടി ഉറക്കാം.
2: ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്,
3: ആണ്ടോടാണ്ട്
2: പിറന്നാളിൽ ആട്ട പിറന്നാ തിരുനാള്, അമ്മയിടം കവിയിലുമ്മ വയ്ക്കും, അച്ഛൻ വലം കവിയിലുമ്മ വയ്ക്കും, പാലോലിച്ച് വളർന്നു നീയൊരു കടിഞ്ഞോൽ മുത്തല്ലോ, കടിഞ്ഞോൽ മുത്തല്ലോ. പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചില മാളികക്കാട്, പച്ചിലെ മണിലെ കാട്ടിൽ ഒരു പിച്ചക പൂമര കൊമ്പ്, പിച്ചക പൂമര കൊമ്പിൽ രണ്ട് ചിത്ര മാസ കിളികൾ, ഓരോ കിളികളെ പാടിയുറക്കാൻ ഓമന തിങ്കൾ താരാട്ട്, ഓമന തിങ്കൾ താരാട്ട്.
4: അപ്പൊ ഇതിലെ അതിലെ തന്നെ മറ്റേ

0: ഓക്കെ ഓക്കെ ഓക്കെ ആ
1: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: ഞാൻ ഇന്ന് ഈ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും.
0: മനോഹരമായ പാട്ട്,
2: മനോഹരമായ
1: ഓരോ പാട്ടും ഓരോരുത്തർ ചോദിക്കുമ്പോഴും ചന്ദ്രമേനോണം പറയും ഇന്ന് ഒരു രക്ഷയില്ലാത്ത പാട്ടുകളാണ്.
0: ഇത് നടന്ന ഈ കഴിഞ്ഞതെല്ലാം ഗംഭീരമായ പാട്ടുകളായിരുന്നു.
1: ഇത് മോശമോ?
0: ഇത് മോശമോ? ഇത് ഇത് ഇതല്ലേ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസും നരീമാരേ ഊഴിയിൽ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിൽ ഉർവശി മേനകമാരേ. ആ പാട്ട് തന്നെയോ?
1: കാട്ടുകുരങ്ങ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1969 ഇറങ്ങിയ കാട്ടുകുരങ്ങ എന്ന ചിത്രത്തിലെ പാട്ടാണ്.
2: ഈ പാട്ട് പാടിയിരിക്കുന്നതും ഡോക്ടർ ബാലമുരളികൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം സിനിമയിലൊന്നും പാടിയിട്ടില്ല.
0: ബാലമുരളികൃഷ്ണ ഡോക്ടർ
1: പാടിയത് കെ ജെ യേശുദാസ് തന്നെയാണ്. എന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ശങ്കരൻ ചേട്ടാ. പാടിയത് കെ ജെ യേശുദാസ് ആണ്. ഭാസ്കരന്റെ രചന. അന്നൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് മ്യൂസിക് ഡയറക്ടർ ജി ദേവരാജൻ എന്നായിരുന്നില്ല പറഞ്ഞിരുന്നത്, പറവൂർ ദേവരാജൻ എന്നായിരുന്നു. എന്നാണ് അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നെയാണ് ജി ദേവരാജൻ എന്ന പേരില് പിന്നീടാണ് അറിയപ്പെട്ടത്. ഈ പാട്ട് ഇറങ്ങുമ്പോ പറവൂർ ദേവരാജൻ എന്നായിരുന്നു ആകാശവാണിയിൽ അനൗൺസ് ചെയ്തിരുന്നത്. കെ ജെ യേശുദാസ് ആണ് ആലപിച്ചത്. ഏതാണ്ട് ഒരു അത് അദ്ദേഹത്തിന് പാടാൻ പറ്റിയ ഒരു പാട്ടാണ്, അത് വേറൊരു കാര്യം. ആ സാമ്യതോണ്ടാണ് പെട്ടെന്ന് തോന്നുന്നത്. കാരണം ഈ പാട്ട് പിന്നെ ബാലമുരളികൃഷ്ണ പാടിയ വേറൊരു തലമാവും. അതാണ് എന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. ഒരിക്കൽ കൂടെ ചന്ദ്രമോഹനണ്ണനെ നന്ദി സ്നേഹമൊക്കെ അറിയിച്ചോളൂ. സമയം ഒരുപാടായി, ഞാൻ തിരശ്ശീല വീഴ്ത്താൻ പോവാണ്.
0: ഒരായിരം നന്ദി. ശരി എന്നാ ആ പാട്ട് കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷം. ഇന്നത്തെ പോക്കുവെയിലിന് തിരശ്ശീല വീഴാൻ സമയമാവുന്നു. ചൂടുള്ള ഒരു ചായയും കയ്യിൽ പിടിച്ച് അയ്യോ വൈകിയല്ലോ എന്ന് വാച്ചിൽ നോക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പോക്കുവെയിൽ ഒടുങ്ങുന്ന നേരത്ത് ട്രാഫിക് ബ്ലോക്കിലും അടുക്കളയിലെ തിരക്കുകളിലും ഒക്കെയായി ഓടുന്ന നമ്മളെ കൂടാതെ ആകാശവും ഇന്ന് അല്പം വൈകിട്ടത്തെ ചുവപ്പണിഞ്ഞ് നിൽക്കുകയാണ്. കാരണം ഇത്രയും തമാശകളും പടപടപടാന്ന് പാട്ടുകൾ കേൾക്കുമ്പോൾ ആകാശത്തിന് എങ്ങനെയാണ് ചുവക്കാതിരിക്കാനാകുന്നത്? നിങ്ങളുടെ മനസ്സും ചുവന്നിരിക്കുന്നു, മനസ്സും സന്തോഷകരമായിരിക്കുന്നു. ഇതുപോലുള്ള പോക്കുവെയിലുകൾ സാർത്ഥകമായി നമ്മുടെ മുന്നിൽ ഉണ്ടാകട്ടെ, അതിനാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിൽ, പരിചയപ്പെടുത്തിയ കാര്യത്തിൽ എനിക്ക് ഒരു കുറച്ച് കാര്യം കൂടെ ചന്ദ്രമോഹനോട് സംസാരിക്കാൻ ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു ബാലൻ സാർ എന്ന് പറയുന്നത്. വെള്ളനാടിൻ്റെ അനുഗ്രഹീതനായ കലാകാരനായിരുന്നു, അധ്യാപകനായിരുന്നു, എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമഗ്ര മേഖലകളിലും വന്നിരുന്ന ഒരാളായിരുന്നു ബാലൻ സാറ്. ബാലൻ സാറിൻ്റെ പുത്രനാണ് അങ്ങ് ചന്ദ്രമോഹനണ്ണൻ. ബാലസാറിനെ കുറിച്ച് നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ശ്രോതാക്കളോട് പറയേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രത്യേക പോക്കുവെയിൽ നമുക്ക് പറയാം. അച്ഛനെ എങ്ങനെ ഓർക്കുന്നു?
0: നമ്മളെ ഏറ്റവും വലിയ ഒരു അധ്യാപകനായിരുന്നു വെള്ളനാട് പ്രദേശത്ത്. എന്ന് മാത്രമല്ല, ഈ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളിലും അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഉദ്യോഗസ്ഥരും അതിൻ്റെ അപ്പുറത്തെ ആളുകളും ആയി മാറ്റി. അതുപോലെ കല, നാടകം, അന്നത്തെ ഒരുമുറി തേങ്ങ തുടങ്ങിയ നാടകങ്ങളിൽ സ്ത്രീവേഷമാണ് അച്ഛൻ കെട്ടിക്കൊണ്ടിരുന്നത്. അത് മനോഹരമായി അന്ന് വിളക്ക് റാന്തിളക്ക വെച്ചായിരുന്നു അന്ന് വൈദ്യുതി ഒന്നുമില്ലാത്ത കാലമായിരുന്നു അന്ന്. ആ അങ്ങനത്തെ ഒരു നല്ല അധ്യാപകൻ, അതായത് വെള്ളനായിട്ട് എനിക്ക് അച്ഛൻ പഠിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്
1: ആ സമയത്ത്.
0: അത് നല്ലൊരു ഗുരു ആണ്. സർവത്ര പേരെയും, പൈസയ്ക്ക് പൈസ, തുണിക്ക് തുണി, സർവത്രയും കൊടുത്താണ് ഈ കുഞ്ഞുങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. അതെനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന,
1: അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ബാലൻ സാർ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുക, അത്രമാത്രം അവർ ഹൃദയത്തിലേറ്റിയ ഒരു മനുഷ്യനാണ്,
0: ഒരു വലിയ മനുഷ്യൻ. സഹൃദയ കലാസമിതി അദ്ദേഹമാണ് അതിന്റെ സ്ഥാപകൻ. അതുപോലെ പബ്ലിക് ലൈബ്രറി
1: അതിന്റെ
0: ഇതിലൊക്കെ അച്ഛന് മുഖ്യ പങ്ക് ഉണ്ടായിരുന്നു.
1: ഒരു നാടിന്റെ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, കലാകാരനായിരുന്നു, അധ്യാപകനായിരുന്നു ബാലൻ സാറിന്. വെള്ളനാട് ദേശത്ത് മരണമില്ല, അതാണ് അനുഗ്രഹീതമായ നാമം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രമോഹനണ്ണൻ ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായി വന്ന് ഇത്രമാത്രം ചിരിപ്പിക്കുകയും വർത്തമാനം പറയുകയും പാടുകയൊക്കെ ചെയ്ത് ആരോ

0: ഉമ്പര പയർ വറുത്ത് തകർത്തടിച്ചു എന്ന് തന്നെ പറയാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവെയിൽ ഇവിടെ സമാപിക്കുകയാണ്.
1: എല്ലാവർക്കും നമസ്കാരം.
0: വേറൊന്നും കൂടുതൽ പറയുവാനില്ല. എല്ലാവരുടെ മനസ്സിൽ നിൽക്കട്ടെ ഈ ബുധനാഴ്ച. വളരെ സന്തോഷം ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ചന്ദ്രമോഹൻ അണ്ണനും മധുജനും. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 8921540233 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാഴ നടും കാലമായി 2026 എന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിൽപ്പനമേള 8-9 തീയതികളിൽ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെ മേള സംഘടിപ്പിച്ചിരിക്കുന്നു. മേളയിൽ വാഴ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നല്ല ഇനം വാഴത്തൈകൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടരോഗ നിയന്ത്രണോപാധികൾ, മറ്റ് ഉൽപ്പാദന ഉപാധികൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും വിവിധ ഉൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത അറിയുവാനുമായി 0787269907 0787779551 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ, കേന്ദ്രങ്ങളിൽ RF രീതിയിൽ നടത്തപ്പെടുന്ന UG പ്രോഗ്രാമുകളുടെ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 31/10/2026 വരെ നീട്ടിയിരിക്കുന്നു. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 സീറ്റ്, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ 4 സീറ്റ്, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് 5 സീറ്റ്. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബന്ധപ്പെടാവുന്നതാണ്. കെടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് 10/10/2023 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് 10/21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 14/14 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 12 മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400043754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലുമുള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2576-6222 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കണ്ടാൽ പൂവുകൾ ഉറങ്ങുന്നത് പോലെ തോന്നും. അത്രയേറെ നിഷ്കളങ്കമായി ഒരു തളിരിലെ പോലെ അവർ ഉറങ്ങിക്കിടക്കും. പൂവിരിയുന്നത് പോലെ ഉണർന്നു വരും. ശൈശവം കഴിഞ്ഞാൽ ഇത്രയും നിഷ്കളങ്കമായി ഉറങ്ങാനാവുമോ? മുത്തശ്ശി ഉറങ്ങുന്നത് നോക്കി നിന്നിട്ടുണ്ട്. ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെയാണത്, ഒരു പൂവുറങ്ങുന്നത് പോലെയാണത്. മുത്തശ്ശനുറങ്ങുന്നത് കണ്ടു നിന്നാൽ താരാട്ട് പാടാൻ തോന്നും. താരാട്ട് കേട്ടുറങ്ങിയ കാലം മറന്നു എന്ന് പറയാൻ പറ്റില്ല. ശൈശവവും ഓർത്തെടുക്കാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിയില്ല. എന്നാലും പിന്നീട് നല്ല താരാട്ടുപാട്ടുകൾ കേൾക്കുമ്പോൾ അജ്ഞാതമായ ആ കാലത്തിലേക്ക് താരാട്ടുപാട്ടുകൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ചില പാട്ടുകൾ കേട്ടാൽ അത് കേട്ടുറങ്ങാൻ തോന്നും. താരാട്ടുപാട്ടുകൾ ഇഷ്ടം.

ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതെ ഉഴന്നതല്ലേ. ഒ എൻ വിയുടെ കാവ്യശകലമാണ് കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഭാവമാർന്ന വരികൾ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലേ, എന്നോമിൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഇത്രയും മനോഹരമായ ഒരു ഭാവഗാനം ലോകത്തൊരിടത്തുമുണ്ടാവില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഉറക്കത്തെ സംബന്ധിച്ച സുന്ദര ഗാനങ്ങൾ. എപ്പോൾ കേട്ടാലും കിടന്നുറങ്ങാൻ തോന്നുന്ന ഈ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

മസ്തിഷ്കത്തിൻ്റെ വിശ്രമമാണ് ഉറക്കമെന്ന് പറയും. മസ്തിഷ്കം അങ്ങനെ വിശ്രമിക്കാറൊന്നുമില്ലെങ്കിലും മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഉറക്കം നല്ലതു തന്നെയാണ്. മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോൾ ഉറക്കമാണ് ആദ്യം നഷ്ടപ്പെടുന്നത്. ഒന്നുറങ്ങിയാൽ എല്ലാം ശരിയാകും എന്നത് ഒരു പഴമൊഴി പോലെ നമ്മൾ പറയാറുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളെയാണ് നമ്മൾ കാളരാത്രികൾ എന്ന് പറയുന്നത്. പക്ഷേ അതിന് കാളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. രാവും പകലും വ്യത്യാസമില്ലാതെ ഭരിക്കുന്ന ദേവത എന്ന അർത്ഥത്തിൽ നവരാത്രിയുടെ 7-ാം ദിവസത്തെയാണ് കാളരാത്രി എന്ന് പറയുന്നത്. അന്ന് രാവിനും പകലിനും വ്യത്യാസമില്ല. നിദ്രാവിഹീനമായ ആ രാവുകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കൂടി 10 മണി വരെ അവർക്ക് ഉറങ്ങാം. ആരും വിളിച്ചുണർത്തുക കൂടിയില്ല. ട്യൂഷനുള്ളതുകൊണ്ട് ഞായറാഴ്ചകൾ കൂടി നീരാമണ്ണം ഉറങ്ങാൻ കഴിയാതെ പോയ കുട്ടിക്കാലം. ഇപ്പോഴും അതെ, കണ്ണിലുറക്കം വന്നു തുടങ്ങിയാലും ഉറങ്ങാൻ പറ്റാതെ ഓരോരോ കാര്യങ്ങൾ. നഷ്ടപ്പെടുന്ന ഉറക്കത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇഷ്ടം, അത്രമേലിഷ്ടം.

ബുൾഫ്രോഗ്സ് അഥവാ കാളത്തവളകൾ, ഡോൾഫിനുകൾ തുടങ്ങിയവയൊന്നും ഉറങ്ങാറില്ലെന്ന് പറയുന്നു. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. ഉറുമ്പുകൾ ഉറങ്ങാറില്ലേ? ഉറങ്ങാറുണ്ടെന്നതാണ് സത്യം. പക്ഷേ പാതിരാത്രിയിൽ ഉണർന്നെണീറ്റു നോക്കിയാലും അവ വരിവെച്ച് പോകുന്നത് കാണാം. നിദ്രയുടെ നീരാഴി നീന്തിക്കടന്നവരാകാം ഈ ഉറുമ്പുകൾ എന്ന് തോന്നിയിട്ടുണ്ട്. നിദ്ര തന്നെ

എപ്പോഴും ഉറങ്ങുന്ന ജീവികളുണ്ട്. ഇര പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുരുണ്ട് കിടന്നുറങ്ങുന്ന പാമ്പുകൾ, സിംഹങ്ങളും അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. സ്ലോത്ത്, ബ്രൗൺ ബാറ്റ്, പെരുമ്പാമ്പ് തുടങ്ങിയവയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറക്കം തന്നെയാണ്. ഏതോ നിദ്രതൻ, പൊന്മയിൽ പീലികൾ ദീർഘമായി തലോടുന്ന അത്തരം ശാന്തമായ ഉറക്കങ്ങൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അമിതമായി ഉറങ്ങുന്നവരുണ്ട്, അപ്രതീക്ഷിതമായി ഉറക്കം വരുന്ന അവസ്ഥയുമുണ്ട്. ഉറക്കത്തിനിടയിൽ ശ്വാസനാളത്തിലെ ചെറിയ ചില തടസ്സങ്ങൾ കാരണം ഉറക്കം തടസ്സപ്പെടുന്ന സ്ലീപ്പ് അപ്നിയ അനുഭവിക്കുന്നവരുമുണ്ട്. കാലു കുടഞ്ഞും കാലു കഴിച്ചും ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഡ്രൈവിങ്ങിനിടയിലൊക്കെ പെട്ടെന്നുണ്ടാകുന്ന നാർക്കോലെപ്സി എന്ന അവസ്ഥ അപകടങ്ങൾക്കുള്ള കാരണമായേക്കാം. ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരുമ്പോൾ പാട്ടുപാടി തന്നെങ്കിൽ ഉറങ്ങാമായിരുന്നു എന്ന് വരെ തോന്നാം. ആരുടെയോ പാട്ടിനായി കൊതിക്കുന്ന ആ കാൽപ്പനിക നിദ്രയെ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഉത്സവരാത്രികളിലാണ് ഒട്ടും ഉറങ്ങാതിരുന്നിട്ടുള്ളത്. ഉത്സവപ്പറമ്പിൽ നാടകം കണ്ടുകൊണ്ട് നിന്നുറങ്ങിയിട്ടുണ്ട്. ഇരുന്നുറങ്ങി കസേരയിൽ നിന്ന് വീണുപോയിട്ടുമുണ്ട്. ഉറങ്ങിപ്പോയതുകൊണ്ട് 4 സ്റ്റോപ്പ് കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന അവസ്ഥയുമുണ്ട്. ഉറക്കം ഒരു രസം തന്നെയാണ്, ഒരിക്കലും പുതുമ പറ്റാത്ത രസം. ജീവിതത്തിലെന്നും മടുപ്പിക്കാത്ത, കൊതിയോടെ കാത്തിരിക്കുന്ന ആ പ്രതിഭ.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതമേ രാത്രി.
1: സുഖതമേ രാത്രിയിലേക്ക് സുസ്വാഗതം. ഇന്ന് സുഖതമേ രാത്രി ആദ്യം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഈ ബ്ലേഡിനോട് കടം വാങ്ങി ബിസിനസ് തുടങ്ങിയ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അയാളുടെ ബിസിനസ് പൊളിഞ്ഞുപോയി. കിടപ്പാടവും ബിസിനസ് സ്ഥാപനവും പണയപ്പെടുത്തിയാണ് ഈ കൊള്ളപ്പലിശക്കാരനോട് കടം വാങ്ങിയത്. കരാർ പ്രകാരമുള്ള ബിസിനസ് സ്ഥാപനവും കൊള്ളപ്പലിശക്കാരൻ്റെ കയ്യിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പായി. അതിസുന്ദരിയായ മകളും ഭാര്യയും അടങ്ങുന്ന കുടുംബം എങ്ങോട്ട് പോകുമെന്നറിയാതെ അയാൾ വിഷമിച്ചു. വിശുക്കനായ പലിശക്കാരൻ ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു. വ്യാപാരിയുടെ സുന്ദരിയായ മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ കടമെല്ലാം എഴുതി തള്ളി വ്യാപാരിയെ സ്വതന്ത്രനാക്കാം എന്നായിരുന്നു ആ വാഗ്ദാനം. മനുഷ്യപ്പറ്റില്ലാത്ത ഇയാളുടെ കൂടെ മകളെ അയക്കുന്നത് അയാൾക്കിഷ്ടമായിരുന്നില്ല. ഗത്യന്തരമില്ലാതെ പലിശക്കാരൻ പറഞ്ഞ ഒരു ഭാഗ്യപരീക്ഷണം നടത്താൻ വ്യാപാരി സമ്മതിച്ചു. പലിശക്കാരൻ്റെ കയ്യിലെ സഞ്ചിയിൽ രണ്ട് കല്ലുകളുണ്ടാകും, ഒന്ന് വെളുത്തതും മറ്റൊന്ന് കറുത്തതും. പെൺകുട്ടി സഞ്ചിയിൽ നിന്നൊരു കല്ലെടുക്കണം. കറുത്ത കല്ലാണ് കിട്ടുന്നതെങ്കിൽ വ്യാപാരി മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം, അപ്പോൾ കടമെല്ലാം എഴുതിത്തള്ളും. എന്നാൽ വെളുത്ത കല്ലാണ് കിട്ടുന്നതെങ്കിൽ വിവാഹം കഴിച്ചയക്കാതെ തന്നെ എല്ലാ കടവും എഴുതിത്തള്ളും. ഈ കരാർ വ്യാപാരി സമ്മതിച്ചു. അയാൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. മകളോട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അവളും സമ്മതിച്ചു. അങ്ങനെ ആ നിർണായകമായ ദിനം വന്നു ചേർന്നു. വ്യാപാരിയുടെ വീട്ടുമുറ്റത്ത് നിന്ന് രണ്ട് കല്ലുകളെടുത്ത് പലിശക്കാരൻ തൻ്റെ സഞ്ചിയിലിട്ടു. കല്ലെടുത്ത് സഞ്ചിയിലേക്ക് ഇടുന്നത് മകൾ കാണാനിടയായി. അയാൾ സഞ്ചിയിലിട്ട രണ്ട് കല്ലും കറുത്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാളുടെ ചതി വളരെ പെട്ടെന്ന് അവൾ കണ്ടുപിടിച്ചു. പക്ഷേ അറിഞ്ഞ ഭാവം നടിച്ചില്ല. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു വഴിയെന്ന് അവൾ മാറി മാറി ചിന്തിച്ചു. സാധാരണഗതിയിൽ മൂന്ന് മാർഗങ്ങളാണ് അവളുടെ മുമ്പിലുള്ളത്: സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കാൻ വിസമ്മതിക്കുക, അല്ലെങ്കിൽ അയാളുടെ സഞ്ചിയിലെ രണ്ട് കല്ലുകളും കറുത്തതാണെന്ന് വെളിപ്പെടുത്തി അയാളെ നാണം കെടുത്തുക, അതുമല്ലെങ്കിൽ അച്ഛൻ്റെ സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനുമായി ആ കറുത്ത കല്ലെടുത്ത് സ്വയം ബലി കൊടുക്കുക. പക്ഷേ ആ പെൺകുട്ടിയുടെ ബുദ്ധിയിൽ മറ്റൊരാശയമാണ് ഉദിച്ചത്. പലിശക്കാരൻ അവളെ സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കാൻ ക്ഷണിച്ചു. സഞ്ചിയിൽ നിന്ന് കല്ലെടുക്കുമ്പോൾ അറിയാത്ത മട്ടിൽ അവൾ കല്ല് താഴേക്കിട്ടു. ആ കല്ല് മറ്റുള്ളവയുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അവൾ ആ പിശുക്കനോട് പറഞ്ഞു, അയ്യോ, കല്ലു താഴെ വീണുപോയല്ലോ. ഞാൻ ഏത് നിറത്തിലുള്ള കല്ലാണ് എടുത്തതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യൂ, അങ്ങയുടെ സഞ്ചിയിൽ ഒരു കല്ല് ഇനിയുമുണ്ടല്ലോ. അതിൻ്റെ നിറം നോക്കിയാൽ ഞാനെടുത്ത കല്ല് ഏതാണെന്ന് മനസ്സിലാകുമല്ലോ. തൻ്റെ പദ്ധതി പൊളിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. അതിബുദ്ധി, കുശാഗ്രബുദ്ധി അപകടമാണെന്ന് അയാൾ പഠിച്ചു. അയാളുടെ സഞ്ചിയിലെ കറുത്ത കല്ല് പുറത്തെടുക്കാൻ അയാൾ നിർബന്ധിതനായി. അപ്പോൾ വെളുത്ത കല്ലാണ് താഴെ വീണതെന്ന് ഉറപ്പ്. മറുത്തൊരക്ഷരം പോലും പറയാതെ അയാൾ അവിടെ കൂടിയിരുന്നവരുടെ സാന്നിധ്യത്തിൽ തൻ്റെ വാഗ്ദാനം പാലിച്ചു. കടങ്ങളെല്ലാം എഴുതിത്തള്ളി. കുശാഗ്രബുദ്ധി വേണ്ട, മറ്റൊരാളെ ചതിക്കാനും പാടില്ല.

ഈ ജീവിത നിപുണത എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. കാര്യങ്ങളെ എങ്ങനെ നയപരമായി കൈകാര്യം ചെയ്യണമെന്നത് സത്യത്തിൽ വലിയ കാര്യമാണ്. നേരത്തെ പറഞ്ഞ കഥ കേട്ടില്ലേ, ഈ പാട്ടിന് മുമ്പ് പറഞ്ഞ കഥ, പെൺകുട്ടിയുടെ ബുദ്ധിക്കല്ല അവിടെ പ്രാധാന്യം, നിപുണതയ്ക്കാണ്. നിപുണത ജീവിത വിജയം നേടിത്തരും. ബുദ്ധി ചിലപ്പോൾ അങ്ങനെ വിജയത്തിലേക്കുള്ള വഴി തെളിയിച്ചു എന്ന് വരില്ല. എന്നുവെച്ച് ബുദ്ധിക്ക് പ്രാധാന്യമേ ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ബീർബൽ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് നിപുണതയാണ്. മായാവിയും കപീഷുമൊക്കെ നിപുണരായിരുന്നു. അതുകൊണ്ടാണ് നമുക്കതൊക്കെ ഇഷ്ടം. ആളുകളുടെ നിപുണതയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് മാർക്ക് കൊടുക്കും അല്ലേ. ബുദ്ധി വേണം, പക്ഷെ അതിനേക്കാൾ മികച്ചതാണ് ജീവിത നിപുണത. അത് മറന്നു പോകരുത്. ഒരു പാട്ട് കേട്ടാലോ?

മഴ പ്രയോഗിച്ചു തുടങ്ങി. ആ വനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് തൻ്റെ എതിരാളിയും തുരുതുരെ മരം വീഴ്ത്തുന്ന ശബ്ദം അയാൾക്ക് കേൾക്കാമായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ആ ശബ്ദം നിലച്ചു. മൗനത്തിൻ്റെ ദീർഘമായ ഇടവേളകൾ. വൃദ്ധൻ തളർന്നുപോയിട്ടുണ്ടാവും. ഇടയ്ക്കിടെ വിശ്രമിക്കുമ്പോഴാണ് മരം വെട്ടുന്നതിൻ്റെ ശബ്ദം നിലയ്ക്കുന്നത്. തൻ്റെ എതിരാളി തളരുന്നത് മനസ്സിലാക്കിയ ചെറുപ്പക്കാരൻ കൂടുതൽ ആവേശത്തോടെ ഒട്ടും വിശ്രമമില്ലാതെ മഴ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ വിജയം അനായാസമായിരിക്കുമെന്ന് അയാൾ ഉറപ്പിച്ചു. തൻ്റെ ദേശീയബലവും മനക്കരുത്തും യൗവനത്തിൻ്റെ ഊർജവും ഒക്കെ അയാൾ അതിനുവേണ്ടി വിനിയോഗിച്ചു. വൈകുന്നേരമായപ്പോൾ തൻ്റെ മുന്നിൽ കൂടിക്കിടന്ന മരങ്ങൾ കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. ഇത്രയധികം മരങ്ങൾ താനാണ് വെട്ടി വീഴ്ത്തിയതെന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. അവസാനം മത്സരഫലം പ്രഖ്യാപിക്കുന്ന വേദിയിൽ വൃദ്ധനും യുവാവും ആകാംക്ഷയോടെ വന്നു. അങ്ങനെ മത്സരവിധിയും വന്നു. വൃദ്ധനായ മരം വെട്ടുകാരൻ വിജയിച്ചിരിക്കുന്നു. യുവാവിന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വിധികർത്താക്കൾ മത്സരാർത്ഥികൾ വെട്ടി വീഴ്ത്തിയ മരങ്ങളുടെ എണ്ണവും വലിപ്പവും ഒക്കെ വിവരിച്ചു. തന്നെക്കാൾ വളരെ മുന്നിലാണ് ദുർബലൻ എന്ന് കരുതിയ ഈ വൃദ്ധൻ എന്ന് ചെറുപ്പക്കാരന് മനസ്സിലായി. വൃദ്ധൻ്റെ കഴിവിനെ വില കുറച്ച് കണ്ടതിൽ അയാൾ ലജ്ജിച്ചു. അയാൾ വൃദ്ധനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും മരങ്ങൾ മുറിക്കാൻ കഴിഞ്ഞത്? ഇടയ്ക്കിടെ മരം വെട്ട് നിർത്തി വിശ്രമിക്കാമായിരുന്നില്ലേ, അല്ലെങ്കിൽ വിശ്രമിക്കുകയായിരുന്നില്ലേ താങ്കൾ ചെയ്തത്? ഈ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? വളരെ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് വെട്ട് നിർത്തുമായിരുന്നു മഴവിൻ്റെ മൂർച്ച കൂട്ടാനും വിശ്രമിക്കാനും. കാര്യങ്ങൾ മനസ്സിലായി കാണും ഈ കഥയിൽ നിന്ന് എന്ന് വിചാരിച്ചോട്ടെ.

നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാതെ ഒരു ഘട്ടം കഴിഞ്ഞ് എല്ലാമായി എന്ന് കരുതരുത്. ബുദ്ധിയും നിപുണതയും സദാ രാഗി മൂർച്ച വരുത്തിക്കൊണ്ടേയിരിക്കണം. അതിനാണ് നേരത്തെ ഈ പാട്ടിന് മുമ്പ് ആ കഥ പറഞ്ഞത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വായിക്കാത്ത എത്രയോ അധ്യാപകരുണ്ട്. വായനാശീലമില്ലാത്ത ഒരാൾക്ക് അധ്യാപകനോ അധ്യാപികയോ ആകാനാകുമോ? അയാൾ തന്നെ എന്തായിരിക്കും അവസ്ഥ? അത്രമേൽ ദരിദ്രമായിരിക്കില്ലേ ആ ക്ലാസ് മുറികൾ? അപ്പോൾ നിപുണതയും ബുദ്ധിയും അത് സദാ രാഗി മൂർച്ച വരുത്തിക്കൊണ്ടേയിരിക്കണം. ഞാൻ പഠിച്ചതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ ജോലി ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നിപുണതയെയും ബുദ്ധിയെയും രാഗി രാഗി മൂർച്ച വരുത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ വളരെ ഈ റിഫ്രഷ് ആകിക്കൊണ്ടിരിക്കുകയുള്ളൂ. സിസ്റ്റം നമ്മളെ റിഫ്രഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെയും റിഫ്രഷ് ചെയ്യണം അല്ലേ?

നിരന്തരമായ മത്സരമാണ് ജീവിതത്തിൻ്റെ പ്രചോദനം. ആ മത്സരത്തിൽ നിന്ന് ആർക്കും ഒഴിവാകാനാകില്ല. ഒഴിവായാൽ പരാജയത്തിലേക്ക് പതിക്കുകയും ചെയ്യും. ഓരോ മാൻകിടാവും രാവിലെ ഉണരുന്നത് ഒരു ഓട്ടമത്സരത്തിലേക്കാണ്, ജീവൻ മരണ മത്സരത്തിലേക്ക്. കാട്ടിൽ വേഗത്തിലോടുന്ന സിംഹത്തെക്കാൾ വേഗത്തിൽ മാനിന് ഓടേണ്ടതുണ്ട്. എന്നാലേ സ്വന്തം ജീവൻ രക്ഷിക്കാനാവൂ. ഓട്ടം ഓരോ മാനിനും സഹജ സ്വഭാവമായി. ഒരു നിമിഷത്തെ അലസത മതി, ഒന്ന് വേഗം കുറഞ്ഞാൽ മതി, തീർന്നു. ഇനി സിംഹത്തിൻ്റെ കാര്യമെടുക്കാം. അതിനും രാവിലെ ഉണർന്നാൽ പിന്നെ ഓടാതിരിക്കാനാവില്ല. വേഗമേറിയ മാനിനേക്കാൾ വേഗത്തിൽ ഓടിയില്ലെങ്കിൽ അതിനെ പിടിക്കാനാവില്ല. കിട്ടിയില്ലെങ്കിൽ പട്ടിണിയാണ് ഫലം. പട്ടിണി കിടന്ന് മരിക്കാതിരിക്കണമെങ്കിൽ സിംഹത്തിനും ഓടിയേ തീരൂ. സിംഹത്തിൻ്റെ പിടിയിൽ പെടാതിരിക്കണമെങ്കിൽ മാനിനും ഓടിയേ തീരൂ. തോൽക്കാൻ പാടില്ല, തോറ്റാൽ മരണമുറപ്പ്. നിരന്തരമായ മത്സരം, അതാണ് ജീവിതത്തിൻ്റെ പ്രചോദനം. അതുമാത്രമാണ് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. മനുഷ്യനെ സംബന്ധിച്ചും ഇക്കാര്യങ്ങൾ വ്യത്യസ്തമല്ല കേട്ടോ. ഒരു പാട്ട് കേട്ടാലോ?

ഓരോ മത്സരത്തിനും അതിൻ്റെതായ നിയമങ്ങളും ധർമാനുശാസനങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് തെറ്റിക്കാതെ അവനവൻ്റെ കർമ്മമാണ് മത്സരം എന്ന ഉൾക്കാഴ്ചയോടെ ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതുമാത്രമേ ഈ കൊച്ചു ജീവിതത്തിൽ വലിയ അറിവായി നമുക്ക് മുന്നിലുള്ളൂ. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരും, എന്തിന് മൃഗങ്ങൾ പോലും, ഈ മത്സരാധിഷ്ഠിതമായ പ്രപഞ്ചനീതിയുടെ ചട്ടക്കൂടിലാണ് ജീവിക്കുന്നത്. സത്യമാണത്, അതിന് തർക്കങ്ങളില്ല. ആ സത്യം സത്യമാണ്.

പരാജയത്തിന് അനേകം ന്യായീകരണങ്ങളുണ്ടാകും. പക്ഷേ നല്ല ഒരു കാരണമില്ല. ഇങ്ങനെ പറഞ്ഞത് മാർക്ക് ട്വെയിൻ എന്ന എഴുത്തുകാരനാണ്. നിങ്ങൾ പരിശ്രമം തുടരുന്നിടത്തോളം പരാജയപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് ഐൻസ്റ്റീനാണ്. നമ്മുടെ ഉള്ളിലെ ഭയവും നിഷേധ ചിന്തകളും ഒക്കെയാവാം നമ്മളെ ചിലപ്പോഴൊക്കെ തോൽപ്പിച്ച് കളയുന്നത്. ഓർത്തു നോക്കൂ, ഞാൻ ജീവിതത്തിൽ തോൽവി അനുഭവിച്ച ഒരാളാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഭയമുണ്ടാകും, ചിലപ്പോൾ നിഷേധ ചിന്തകളുണ്ടാകും. നാം നിസ്സാരമായി കാണുന്നവയായിരിക്കാം ഒരിക്കൽ ചിലപ്പോൾ വലിയ വിനാശമായി മാറുന്നത്. അതുകൊണ്ടേ ഒന്നും നിസ്സാരമായി കാണരുത്, ഒരു ജലദോഷം പോലും. അതാണ് കാര്യം, നിസ്സാരമെന്ന് കരുതുന്നത് ചിലപ്പോൾ വലിയ ദുരന്തമായി മാറിയേ.

ഒരു ഗ്രാമത്തിൽ 500-ലേറെ വർഷം പഴക്കമുള്ള ഒരു മരമുത്തശ്ശിയുണ്ടായിരുന്നു. അനേകം തലമുറകൾ ആ വൃക്ഷമുത്തശ്ശിക്ക് മുന്നിൽ വണങ്ങി നിന്നു. കൊടുങ്കാറ്റും പേമാരിയും തീവയിലും ഇടിമിന്നലും ഒക്കെ പലതവണ ആ വൃക്ഷത്തെ ആക്രമിച്ചെങ്കിലും അതെല്ലാം അതിജീവിച്ച് മരം ഗ്രാമത്തിൻ്റെ അഭയത്തണലായി നിന്നു. എന്നാൽ ഒരു ദിവസം ചെറിയ ഒരിനം വണ്ട് കൂട്ടത്തോടെ ആ മരത്തിൽ കുടിയേറി. അത് മരത്തിൽ പെരുകിക്കൊണ്ടേയിരുന്നു. അവ വെറും വണ്ടുകളാണെന്ന് കരുതി മരം അതിനെ അവഗണിച്ചു. പക്ഷേ വണ്ടുകൾ അതിൻ്റെ കാതൽ വരെ തുരന്നു. ഒരു ദിവസം മരം വലിയ അലർച്ചയോടെ മുറിഞ്ഞു വീണു. നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെയും ചെറുതെന്ന് കരുതി അവഗണിക്കരുത്. അത് ചിലപ്പോൾ ദുരന്തമായേക്കും. നമ്മളിലുള്ള കൊച്ചു കൊച്ചു ദേഷ്യങ്ങൾ, നമ്മളിലുള്ള കൊച്ചു കൊച്ചു ക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇറിറ്റേഷനുകൾ, ഇതൊക്കെ ആളുകൾക്ക് നമ്മളെ വെറുക്കാൻ കാരണമാകുമെന്നേ. സത്യമാണ്, നമ്മൾ വിചാരിക്കുന്നത് ചെറിയ ദേഷ്യമല്ലേ, ചെറിയ ഇറിറ്റേഷൻ അല്ലേ എന്നൊക്കെയാണ്. പക്ഷെ ആ ചെറിയവയായിരിക്കും വലിയ വെറുപ്പുകൾക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഒന്നിനെയും അവഗണിക്കരുത്, നിസ്സാരമായി കരുതുകയും ചെയ്യരുത്. ഒരു പാട്ട് കേൾക്കാം.

ഒരാൾക്ക് ഇപ്പോൾ ഉള്ളവയോട് നന്ദിയില്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നവയോടും നന്ദിയുണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മൾ മരത്തണലിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മരത്തോട്, സഞ്ചരിക്കുന്ന വഴിത്താരകളോട്, കൊള്ളുന്ന വെയിലിനോട്, നിലാവിനോട്, എന്തിന് ഒരു നേരത്തെ ആഹാരം തന്നവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദിയുണ്ടായിരിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലേ, സായിപ്പ് എല്ലാറ്റിനോടും താങ്ക് യു എന്ന് പറയും. അങ്ങനെ നമ്മളും പറയണമെന്നല്ല, പക്ഷെ പറഞ്ഞ് ശീലിച്ചാൽ നന്ന്. അതൊരു ഭാഷ്യമാണ്, സ്നേഹത്തിൻ്റെ ഭാഷ്യം. നന്ദി സ്നേഹിത, നന്ദി, താങ്ക് യു സോ മച്ച്. അതൊക്കെ നമുക്കും കേൾക്കുന്നവർക്കും സന്തോഷമുണ്ടാക്കും.

0: എല്ലാറ്റിനും നന്ദിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു വരികയായിരുന്നു. അതെ, അങ്ങനെ വേണം. ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ ആശുപത്രിയിൽ പോവുകയാണെന്ന് കരുതും. ഡോക്ടറെ കാണുകയാണ്. ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നു. ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആകുന്നു. കിടന്ന് ചികിത്സിച്ചാലും അല്ലെങ്കിലും നമ്മളുടെ അസുഖം ഭേദപ്പെടുകയാണ്. എല്ലാവരോടുമായി, എല്ലാ ശ്രോതാക്കളോടുമായി ഈ രാത്രി ചോദിക്കുകയാണ്. അസുഖം ഭേദമായി കഴിഞ്ഞ് നമ്മളിൽ എത്ര പേർ ഡോക്ടറെ പോയി കണ്ട് നന്ദി പറയും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, ഡോക്ടർ ഞാൻ സുഖമായിരിക്കുന്നു, നന്ദി, അങ്ങനെ പറയുന്ന എത്ര പേരുണ്ടാവും. കൈയൊന്നും ഉയർത്തണ്ട, എന്നാലും മനസ്സിൽ കൈ ഉയരട്ടെ. അല്ലെങ്കിൽ അങ്ങനെ പറയണം, വേണ്ടേ, എത്ര തിരക്കുള്ള ഡോക്ടറായാലും ഒരു മെസ്സേജ് എങ്കിലും അയച്ചിടണം, താങ്ക് യു, ഞാൻ സുഖമായിരിക്കുന്നു എന്ന്. അതൊരു വലിയ കാര്യമാണ്. ഒരു
1: കുടികൊള്ളും മഹേശ്വരി ഗുണദാ

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങ, ഉന്മേഷത്തോടെ ഉണരാം. കർമ്മനിരതരാകാം. ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഏറെ കാര്യങ്ങൾ ചെയ്യാം. ജീവിതം ആസ്വദിക്കാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം.